ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ഭാദ്രപദം 9, കൊല്ലവർഷം 1202, ചിങ്ങം 15, 2026 ഓഗസ്റ്റ് 31 തീയതി തിങ്കളാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:38. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ഇപ്പോൾ സുഭാഷിതം അവതരിപ്പിക്കുന്നത് വി എ പുരുഷോത്തമൻ നായർ.
1: പരമിന്നത് പാർക്കിലില്ലതാൻ തിരവൈരം നിയതിക്കു ജന്തുവിൽ ഒരു കൈ പ്രഹരിക്കവേ പിടിച്ചൊരു കൈ കൊണ്ടു തരോടുമേയിവൾ. മഹാകവി കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയിലെ വരികളാണിവ. പ്രകൃതിയിൽ സുഖദുഃഖങ്ങൾ ശാശ്വതമല്ലെന്നും ഒരു നാണയത്തിൻ്റെ ഇരുപുറങ്ങൾ മാത്രമാണെന്നും അവ എന്നുമുള്ള സത്യം ഈ വരികളിലൂടെ കവി വെളിപ്പെടുത്തുന്നു. പ്രകൃതിക്ക് ഒരു ജന്തുവിനോടും സ്ഥിരവൈരമില്ല. ഒരു കൈകൊണ്ട് പ്രഹരിക്കുമ്പോൾ തന്നെ മറുകൈകൊണ്ട് തലോടുകയും ചെയ്യുന്നു. അതിനാലാണല്ലോ പ്രകൃതിയെ അമ്മയായി കണക്കാക്കുന്നത്. ആ സുഖങ്ങൾ വെറും ജാലം, ആരറിവൂ നിയതിതൻ ത്രാസു പൊങ്ങുന്നതും താനേതാണ് പോവതും. കരുണ എന്ന ഖണ്ഡകാവ്യത്തിൽ നായിക വാസവദത്തയുടെ അവസ്ഥ ചൂണ്ടിക്കാട്ടി വീണ്ടും കവി അവതരിപ്പിക്കുന്നത് ഇതേ സത്യമാണ്. വാസ്തവത്തിൽ കെട്ടകാലം പോകുമെന്നും നല്ല കാലം വരുമെന്നും വിവേകബുദ്ധിയുള്ള മനുഷ്യന് അറിവുള്ളതെങ്കിൽ തന്നെ പലപ്പോഴും ആ വസ്തുത ഓർമ്മിക്കാതെ നമ്മൾ പെരുമാറുന്നു. ദുരിതകാലം ആഗതമാകുമ്പോൾ എനിക്ക് മാത്രം എന്താണിങ്ങനെ, എന്നും ദുഃഖം മാത്രമേ ഉള്ളല്ലോ എന്ന് ചിന്തിച്ച് സദാ ദുഃഖിതരായി കഴിയുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. നിസ്സാര പ്രശ്നങ്ങളെപ്പോലും ഊതി വീർപ്പിച്ച് വലുതാക്കുകയും അങ്ങനെ മാനസിക സമ്മർദ്ദത്തിലാവുകയും തദ്വാര ആരോഗ്യ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുകയും തങ്ങളുടെ ജീവിതത്തെ സദാ മറ്റുള്ളവരുടെ ജീവിതവുമായി തുലനം ചെയ്യുകയും അങ്ങനെ ജീവിതം ദുഃഖകരമാക്കുകയും ചെയ്യുന്ന മറ്റൊരു കൂട്ടരുണ്ട്. അങ്ങനെ ബഹുജനം പലവിധം. ഇത്തരക്കാരുടെ എണ്ണം സമൂഹത്തിൽ കൂടുന്നതനുസരിച്ച് ആത്മഹത്യകളും കൊലപാതകങ്ങളും അടിപിടി മോഷണക്കുറ്റങ്ങളും ഏറി വരുന്നു. ഞാനെന്നും എന്റേതെന്നുമുള്ള ഗോളത്തിലേക്ക് മനുഷ്യർ ചുരുങ്ങുന്നതോടെ അവന്റെ കാഴ്ചയും കേൾവിയും ചിന്തയുമെല്ലാം വികരവും സ്വാർത്ഥവുമാകുന്നു. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ

0: ശിക്ഷിക്കുക. പ്രകൃതി തന്നെ അതിന് നൽകുന്ന തെളിവുകളിലേക്ക് മനവും മിഴിയും തുറക്കുക. ഒരു രാവിനൊരു പകലും, ഒരു കുന്നിനൊരു കുഴിയും, ഒരു അസ്തമയത്തിന് ഒരു ഉദയവുമെല്ലാം മുറ പോലെ സംഭവിക്കുന്നില്ലേ? ആ കാഴ്ചകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക. കൊച്ചു കൊച്ചു നേട്ടങ്ങളിൽ പോലും സന്തോഷിക്കുവാനും ദുഃഖകാലങ്ങളിൽ ആത്മനിയന്ത്രണത്തോടെ മുന്നോട്ടു പോകാനും സാധിക്കണം. ഈ സമയവും കടന്നു പോകുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. മഹാകവി ഉള്ളൂർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ, നമുക്ക് നാമേ പണിവതു നാഗം, നരകവും അതുപോലെ.
1: സുഭാഷിതം അവതരിപ്പിച്ചത് വി എ പുരുഷോത്തമൻ നായർ. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി രാവിലെ അഗത്തി ദ്വീപിലെത്തും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി 2031 കർമ്മ പദ്ധതികൾക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. 2 ദിവസത്തെ കിർഗിസ്ഥാൻ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷ്കെക്കിലെത്തി. 26th ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ അദ്ദേഹം ഇന്നും നാളെയുമായി പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 788. 2500 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ദുരന്തം നടന്ന് 5th ദിവസവും കാണാതായവർക്ക് തിരച്ചിലും കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ ശ്രമങ്ങളും ഊർജിതമായി തുടരുകയാണ്. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് KAB 4th Battalion മൈതാനിയിൽ. രാവിലെ നടക്കുന്ന പരേഡിൽ മന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. മലയാളിയുടെ സംസ്കാരം നിലനിർത്തുന്നതിൽ ഓണം വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് മന്ത്രി AP അനിൽകുമാർ. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ സിറിഞ്ച് ഉപയോഗിച്ച് കുത്തിയ കേസിൽ പ്രതികൾ പിടിയിൽ. ബെന്നി ലോയ്ഡ്, രജാത്ത്, നന്ദകുമാർ, അത്രോൾ ഷാഹിം എന്നിവരെയാണ് ടൗൺ പോലീസും സിറ്റി ക്രൈം സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. ആവേശം വാനോളമുയർന്ന ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ എ ബാച്ച് ഫൈനലിൽ മേലുകര പള്ളിയോടം ജേതാക്കളായി. ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും ജയിച്ചു. FIH പുരുഷ ഹോക്കി ലോകകപ്പ് കിരീടം ജർമ്മനിക്ക്. ബെൽജിയം ബെൽഫിയസ് ഹോക്കി അരീനയിൽ എതിരില്ലാത്ത 1 ഗോളിന് സ്പെയിനെയാണ് ജർമ്മനി പരാജയപ്പെടുത്തിയത്. 8 മണിക്ക്

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്നിനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകളാണ്. ഈ അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ ആനന്ദപുരി. ഇതിൽ ഉഷമലരി, ജി കുമാരപിള്ളയുടെ മഴക്കാലം എന്ന കവിത, ആലാപനം എസ് ജയ, ഉദയഗീതം സിദ്ധ ബി എം പാടിയ ഗാനങ്ങൾ, പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ ആനന്ദപുരി തുടരും. ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ആരണ്യകം, ആയുരാരോഗ്യം, ചരിത്രത്തിലിന്ന്, തൊഴിൽ ദർശനം, നല്ല മലയാളം. ഇന്നത്തെ ചോദ്യം ഉത്തരം, കാലം സാക്ഷി, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 126 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, സിമെറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്നു. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരും. 11:02 ചലച്ചിത്ര ഗാനങ്ങൾ.

12:00 ചിത്രമഞ്ജുഷ, തുടർന്ന് തിരൈപൂക്കൾ. 12:40 പ്രകാശധാര. ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ലക്ഷ്മി SR സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:00 ഏകതാര. 2:00 ഹലോ ഡോക്ടർ, മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ഷർമദ് ഖാൻ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരൈപൂക്കൾ. മൂന്ന് മണിക്ക് വെള്ളി വെളിച്ചം പുനഃപ്രക്ഷേപണം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം തുടരും. 6:50 വയലും വീടും, അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും, ഡോക്ടർ സുഷ VS മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ, ഗായത്രി ഗിരീഷ് അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2°C, കുറഞ്ഞ താപനില 24.7°C, പെയ്ത മഴ 3.4 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.3°C, കുറഞ്ഞ താപനില 25.7°C. അറിയിപ്പുകൾ സമാപിച്ചു.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പരിപാടിയിലേക്ക്
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ജി കുമാരപിള്ളയുടെ മഴക്കാലം എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് എസ് ജയ.

0: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് ജി കുമാരപിള്ളയുടെ മഴക്കാലം എന്ന കവിത. ആലപിച്ചത് എസ് ജയ.
1: ഇനി ഉദയഗീതം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് സത്യൻ പരമേശ്വരൻ സംഗീതം നൽകി സിദ്ധ ബി എം പാടിയ ഗാനങ്ങൾ കേൾക്കാം. ഹിമബിന്ദുവെ ദീപ്ത വൈഡൂര്യമാക്കുന്ന ഹൃദയവിശാലതയിൽ ഈ ഗാനത്തിന് രചന നിർവഹിച്ചിരിക്കുന്നത് ബിമൽ കുമാർ രാമങ്കരി.

0: പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. അങ്കണവാടി കുട്ടികളിലെ പോഷകാഹാരക്കുറവ്, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കാൻ ബാല്യസ്പന്ദനം എന്ന പദ്ധതിയുമായി വനിതാ ശിശുക്ഷേമ വകുപ്പ്. 3 മാസം നീളുന്ന പദ്ധതി സെപ്റ്റംബർ 2 ഉദ്ഘാടനം ചെയ്യും. KCB യുടെ ജൂലൈ മാസത്തെ വൈദ്യുതി വാങ്ങൽ ചെലവിലെ അധിക ബാധ്യത നികത്തുന്നതിനായി സെപ്റ്റംബർ ഇന്ധന സർചാർജ് ഈടാക്കും. പ്രതിമാസം ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് 3 പൈസയും ദ്വൈമാസ ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് 2 പൈസയുമാണ് സർചാർജ്. 2027 ഫെബ്രുവരി 23 മുതൽ രാജ്യത്തെ ഔദ്യോഗിക കാര്യങ്ങൾക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നിർബന്ധമാക്കും. ഒരു രാജ്യം ഒരേ സമയം നയത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 23 മുതൽ ISD രാജ്യമാകെ കൃത്യതയോടെ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പിക്കുകയാണ് ലക്ഷ്യം. യുവാക്കൾ മുതിർന്ന പൌരർക്കായി ചെയ്യുന്ന സന്നദ്ധ സേവനത്തിന്റെ സമയം രേഖപ്പെടുത്തി ടൈം ക്രെഡിറ്റ് കണക്കാക്കുന്ന ടൈം ബാങ്ക് പദ്ധതിയുമായി സാമൂഹിക നീതി വകുപ്പ്. നൽകിയ സേവനം സമയത്തിന്റെ അടിസ്ഥാനത്തിൽ തിരികെ കിട്ടുമെന്ന് ഉറപ്പാക്കുന്നതാണ് പദ്ധതി. ഇന്ത്യയുടെ സിവിലിയൻ ആവശ്യങ്ങൾക്ക് യുറേനിയം ലഭ്യമാക്കാൻ ഉസ്ബെക്കിസ്ഥാനുമായി ദീർഘകാല കരാർ. താഷ്കണ്ടിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. UAE നടക്കുന്ന വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിലെ ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരത്തിൽ തായ്ലന്റിനെതിരെ 94 റൺസ് വിജയവുമായി ഇന്ത്യ. പ്രഭാതഭേരി തുടരുന്നു.
1: കേരളത്തിന്റെ മാലിന്യ മാനേജ്മെന്റ് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ്. ഇറച്ചി മാലിന്യം റോഡരികുകളിലും ജലപാതകളിലും തള്ളുന്നത് തടയും തോറും ചോദ്യം കൂടുതൽ സങ്കീർണമാകും. ഈ മാലിന്യമെല്ലാം യഥാർത്ഥത്തിൽ എവിടേക്ക് പോകണം? കേരളത്തിലെ റോഡുകളിൽ വളരെ കാലമായി കണ്ടിരുന്ന ഒരു പ്രശ്നത്തിനുള്ള ശാസ്ത്രീയ ഉത്തരമായാണ് റെൻഡറിംഗ് പ്ലാന്റുകൾ അവതരിപ്പിക്കപ്പെട്ടത്. എന്നാൽ ഇന്ന് ഈ പ്ലാന്റുകൾ തന്നെ പ്രതിഷേധങ്ങളും മലിനീകരണ ആരോപണങ്ങളും നിയന്ത്രണ നടപടികളും കോടതി ഇടപെടലുകളും നേരിടുന്നു.
2: മാലിന്യ സംസ്കരണ രംഗത്ത് സമീപകാലത്ത് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു

0: മൂവ്മെന്റ് ആയിരുന്നു ഈ അറവ് മാലിന്യ സംസ്കരണ റണ്ടറിംഗ് പ്ലാന്റുകൾ.
1: മലപ്പുറം നഗരസഭ മുൻ ചെയർമാൻ മുജീബ് കാടേരി,
0: മുമ്പ് പുഴയോരങ്ങളിൽ തടാകങ്ങളിൽ അത്തരത്തിലുള്ള ജലസ്രോതസ്സുകളിലൊക്കെ ആയിരുന്നു പ്രത്യേകിച്ച് ചിക്കൻ വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ കൊണ്ടുപോയി ആളുകൾ നിക്ഷേപിച്ചിരുന്നത്. ഇന്ന് അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതായതിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള ഇതിനെ ശാസ്ത്രീയമായി പ്രോസസ് ചെയ്ത് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആക്കുന്ന റണ്ടറിംഗ് പ്ലാന്റുകൾ വന്നത് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. പക്ഷെ ഇപ്പൊ ഉയർന്നു വരുന്ന ഒരു പ്രശ്നം ഈ റണ്ടറിംഗ് പ്ലാന്റുകളുടെ പ്രോസസ്സുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മാലിന്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്.
1: കേരളത്തിൽ കശാപ്പ് മാലിന്യം ഗണ്യമായ അളവിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ശുചിത്വ മിഷന്റെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 16,000-ലധികം കോഴി സ്റ്റാളുകളിൽ നിന്ന് പ്രതിദിനം 1,080 ടൺ മാലിന്യം ഉത്പാദിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഈ പ്രശ്നത്തെ ഒരു പ്രാദേശിക മാലിന്യ പ്രശ്നമായി മാത്രം കാണാൻ കഴിയാത്തതിന്റെ കാരണം ഇതാണ്. കേരളത്തിലെ ഉയർന്ന മാംസ ഉപഭോഗവും ജനസാന്ദ്രതയും സ്ഥലലഭ്യതക്കുറവും കശാപ്പ് മാലിന്യങ്ങളെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് സംസ്ഥാന വ്യാപകമായ സൌകര്യങ്ങൾ അത്യാവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു.
2: ഇപ്പൊ ഈ പറയുന്ന ഈ ചിക്കൻ ഷോപ്പുകളിൽ നിന്നെല്ലാം കൊണ്ടുപോകുന്നത് എവിടേക്കാണ് കൊടുക്കുന്നത്, ഏത് ഏജൻസിക്ക് കൊടുക്കുന്നത്, നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. കാരണം
1: കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ,
2: എവിടെയെങ്കിലും കൊണ്ടുപോയി തള്ളാതെ നിലവിൽ നമ്മൾ അംഗീകരിക്കപ്പെടുന്ന ഏജൻസികളുണ്ട്, ഏജന്റുമാർ, അവർ മുഖേനയാണ് ഇവരിത് കൊടുക്കുന്നത്. അവര് ആണ് കൃത്യമായി ഇത് കൊണ്ടുപോയിട്ട് സംസ്കരിക്കുന്നത്. അപ്പൊ ഈ സംസ്കരണ കേന്ദ്രം എവിടെയാണോ പ്രവർത്തിക്കുന്നത് അവിടങ്ങളിൽ ചില എതിർപ്പുകളൊക്കെ ഉള്ളതായിട്ട് ശ്രദ്ധയിൽ വരുന്നുണ്ട്.
1: വർഷങ്ങളായി റോഡുകളുടെയും കനാലുകളുടെയും നദികളുടെയും ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകളുടെയും അരികിലും കശാപ്പ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നതാണ് പ്രധാന പ്രശ്നം. തുടർന്ന് ശുചിത്വ മിഷനും തദ്ദേശ സ്വയംഭരണ വകുപ്പും ലൈസൻസിലൂടെയും നിരീക്ഷണ സംവിധാനങ്ങളിലൂടെയും ഈ മേഖലയെ ഔപചാരികമാക്കാൻ ശ്രമിച്ചു. ഇറച്ചി സ്റ്റാളുകൾക്കും മാലിന്യ റെൻഡറിംഗ് പ്ലാന്റുകൾക്കുമുള്ള 2021 സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ നിയമവിരുദ്ധമായി മാലിന്യം നിക്ഷേപിക്കുന്നത് ഇല്ലാതാക്കുക, റെൻഡറിംഗ് സൌകര്യങ്ങൾക്കായി ഒരു നിരീക്ഷണ സംവിധാനം സൃഷ്ടിക്കുക എന്നിവയ്ക്ക് പ്രത്യേകമായി ശ്രമിച്ചു.
3: പ്രത്യേകിച്ച് ചിക്കൻ ഇറച്ചി ഉണ്ടാക്കുമ്പോഴേ അതിൽ നിന്നും പലതരത്തിലുള്ള മാലിന്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്.
1: സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നും സീനിയർ എൻവയോൺമെന്റ് എഞ്ചിനീയറായി വിരമിച്ച ദിലീപ് കുമാർ എം ഇപ്പോൾ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ടിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു.
3: അതിന്റെ ഏതാണ്ട് ഒരു ബോഡി വെയ്റ്റിന്റെ 25% മാലിന്യമായിട്ടാണ് മാറുന്നത്. ഒരു കോഴി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 25% മാലിന്യം നേരത്തെയൊക്കെയാണ് ചാക്കി കെട്ടിക്കൊണ്ടുവന്ന് പുറത്തായ സ്ഥലങ്ങളിൽ കളയുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊരു മാറ്റം കേരളത്തിൽ പലയിടത്തും കൊണ്ടുവരാനായിട്ട് ഒരു ശ്രമം നടന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് മലപ്പുറം, എറണാകുളം, കോഴിക്കോട്, വയനാട് അങ്ങനെ പല ജില്ലകളിലും ഇതിനുള്ള സംസ്കരണ പ്ലാന്റുകൾ വന്നു. തുടക്കത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിലും കുറച്ച് ചീഞ്ഞിട്ടുള്ളതൊക്കെ കൊണ്ടുവരുന്നത് കൊണ്ട് ഇറക്കി അവിടെ ഇടുമ്പോഴും അതുപോലെ തന്നെ ഈ കൊണ്ടുവരുന്ന മാലിന്യം ശരിക്ക് സംസ്കരിക്കാത്തതുകൊണ്ടും ഒക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ കൊണ്ടുവരുന്ന കോഴിയുടെ അവശിഷ്ടങ്ങൾ റെൻഡറിംഗ് എന്നാണ് അതിന് പറയുന്ന പ്രോസസ്. അതായത് സ്റ്റീമിൽ കുക്ക് ചെയ്ത് അതിനെ ഡ്രൈ ചെയ്ത് പൊടിച്ച് ഫിഷ് ഫീഡും കാറ്റിൽ ഫീഡും ഒക്കെ ആക്കുന്ന ഒരു രീതിയാണ്. അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുനിന്നുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ കുറയ്ക്കാം.
1: ഹൈക്കോടതി നടത്തിയ സുപ്രധാന പ്രായോഗിക നിരീക്ഷണം വളരെ പ്രസക്തമാണ്. പ്ലാന്റ് അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടാൽ തന്നെ വലിയ പാരിസ്ഥിതിക പ്രതിസന്ധി സൃഷ്ടിക്കും. കാരണം ഈ മാലിന്യം പിന്നെ എവിടെയാണ് നിക്ഷേപിക്കേണ്ടത്? പകരം റെഗുലേറ്ററി അധികാരികൾ സൌകര്യം നിരീക്ഷിക്കുകയും മലിനീകരണം നിയന്ത്രിക്കുകയും സംസ്കരണം ശേഷിക്കുള്ളിൽ തുടരുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. ഫ്രഷ് കട്ട് കേസിൽ 2026 മാർച്ചിലെ ഹൈക്കോടതി വിധി കശാപ്പ് മാലിന്യം റെഫ്രിജറേറ്റഡ് വാഹനങ്ങൾ ഉപയോഗിച്ച് കൊണ്ടുപോകണമെന്നും ആവശ്യത്തിന് റെഫ്രിജറേറ്റഡ് വാഹനങ്ങൾ ലഭ്യമാണെന്ന് അധികാരികൾ ഉറപ്പാക്കണമെന്നും നിർദ്ദേശിച്ചു.
4: ഞാൻ ബാബു കുടുക്കിലെ തിരുന്തള്ളിപ്പുഴ സംരക്ഷണ സമിതി ഫ്രഷ് കട്ട് വിരുദ്ധ സമരസമിതി ചെയർമാൻ. 4,000 കുടുംബങ്ങളെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ട് റെഡ് കാറ്റഗറിയിൽപ്പെട്ട ഈ സ്ഥാപനം 10 മീറ്റർ കൂടി ഇല്ല ഇരുന്തള്ളിപ്പുഴ കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ കോഴി മാലിന്യങ്ങളും ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിക്കുന്നത് ജനങ്ങൾക്ക് അതീവ ബുദ്ധിമുട്ടാക്കുന്നതിന് ഒരുപാട് പേര് രോഗികളാണ്. ഒരുപാട് പേർക്ക് മഞ്ഞപ്പിത്തം അതുപോലെ തന്നെ ക്യാൻസർ ഇതുപോലുള്ള രോഗങ്ങളെല്ലാം ഒരുപാട് പേർക്കുണ്ട്. കോഴിക്കോട് ജില്ലയിൽ തന്നെ താമരശ്ശേരിയിലേക്കും അതുപോലെ തന്നെ ജലസ്രോതസ്സായ ഇരുന്തള്ളിപ്പുഴ ഇതൊക്കെ മലിനമാക്കിക്കൊണ്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. 25 ടൺ മാത്രമാണ് ഇവർക്ക് പ്രവർത്തനാനുമതി ഉള്ളതെങ്കിലും കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ മാലിന്യങ്ങളും 200 ടൺ മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പ്രവർത്തിക്കുന്നത്.
1: പുല്ലാഞ്ഞിമേട് 10th ward മെമ്പറും പൊതുപ്രവർത്തകനുമായ അഖിലൻ,
5: സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് കോഴിക്കോട് ജില്ലയിലുള്ള ആകെ മാലിന്യം സംസ്കരിക്കുന്ന കോഴി മാലിന്യം സംസ്കരിക്കുന്ന സ്ഥാപനമായിരുന്നു അത്. അത്രയും കപ്പാസിറ്റി ആ സ്ഥാപനത്തിനില്ലായിരുന്നു. പിന്നീട് രൂക്ഷമായ ദുർഗന്ധവും മറ്റു പ്രശ്നങ്ങളും ഒക്കെ അവിടെ നിന്ന് വരാൻ തുടങ്ങിയതിനു ശേഷം പിന്നീട് ചില മാറ്റങ്ങളൊക്കെ വരുത്തി കുറഞ്ഞ അളവിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. എന്നാൽ പോലും ദുർഗന്ധത്തിന്റെ പ്രശ്നം ഒരു പരിഹാരത്തിൽ എത്തിക്കാൻ ഈ നിമിഷം വരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സ്ഥാപനത്തിന്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയ പോരായ്മയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്.
1: വലിയ പ്ലാന്റുകൾക്ക് വലിയ സാമ്പത്തിക ശേഷി, സങ്കീർണമായ ദുർഗന്ധ നിയന്ത്രണ സംവിധാനങ്ങൾ, മികച്ച ലബോറട്ടറികൾ, പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്നിവ

0: വാഗ്ദാനം ചെയ്യാൻ കഴിയും. എന്നാൽ ഒരിടത്തേക്ക് കേന്ദ്രീകരിക്കാനുള്ള സ്ഥലപരിമിതിയും പ്ലാന്റ് പരാജയപ്പെടുകയോ അടച്ചുപൂട്ടുകയോ ശേഷിയിൽ എത്തുകയോ ചെയ്താൽ ഒരു ജില്ല മുഴുവൻ ഒരു നിർമാർജന മാർഗമില്ലാതെ അവശേഷിക്കുമെന്നതും പോരായ്മയായി ചൂണ്ടിക്കാട്ടുന്നു.
1: ഈ പ്ലാന്റുകൾ അടച്ചുപൂട്ടുക എന്നുള്ളത് സൊല്യൂഷൻ മാത്രമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല.
0: ദിലീപ് കുമാർ എം.
1: പ്ലാന്റുകൾ അടച്ചുപൂട്ടുക എന്ന് പറയുന്നത് വീണ്ടും നമ്മുടെ ഈ കോഴിമാലിന്യങ്ങളും ചിക്കൻ വേസ്റ്റുകളൊക്കെ പുഴയോരത്തും ജലസ്രോതസ്സുകളിലും ഒന്ന് തിരിച്ചു വരാൻ കാരണമാകും. മുമ്പ് നമ്മുടെ ഈ ചിക്കൻ വേസ്റ്റുകളൊക്കെ റോഡ് സൈഡിൽ തള്ളിയതിന് പകരം ഇപ്പം ചിക്കൻ വേസ്റ്റുകൾ പൈസ കൊടുത്താണ് ഇത്തരം ഫാക്ടറികൾ ചിക്കൻ സ്റ്റാളുകളിൽ നിന്ന് വാങ്ങുന്നത്. അപ്പൊ അതൊക്കെ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് ഇത് മറ്റുള്ള വളർത്തു മൃഗങ്ങൾക്കൊക്കെ മറ്റുള്ള ഭക്ഷണമൊക്കെ ആയിട്ടാണ് ഇതിന്റെ ഈ പ്രോസസ്ഡ് ഫുഡുകൾ ഉപയോഗിക്കുന്നത് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ഉപഭോക്താക്കളായി ഇത് വാങ്ങുന്ന ആളുകൾക്ക് ഇത് ഗുണം ചെയ്യുന്ന രീതിയിൽ ഈ പ്രോഡക്റ്റ് കൊടുക്കാനും കഴിയും. എല്ലാവരെയും ബാലൻസ് ചെയ്യുന്ന ഒരു സമീപനമാണ് ഇതിൽ അത്യാവശ്യമായിട്ടുള്ളത്.
0: എല്ലാവർക്കും ശാസ്ത്രീയ മാലിന്യ സംസ്കരണം വേണം, പക്ഷേ ആർക്കും വീടിനടുത്ത് റെൻഡറിംഗ് പ്ലാന്റ് വേണ്ട. സംസ്ഥാനം ഈ ആശങ്ക തിരിച്ചറിയുന്നുണ്ട്.
2: സംസ്ഥാനമാണ് നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണിത്.
0: ഓ സദാശിവൻ,
2: പക്ഷെ അത് ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. അത് ഉണ്ടാക്കുമ്പോൾ ഒരു പക്ഷേ ജനനിമിതമായ ചില സ്ഥലങ്ങളിൽ എത്തുന്ന സമയത്തുള്ള ചില എതിർപ്പുകൾ ഉണ്ടാവാം. പക്ഷെ അതല്ലാത്ത ചില കേന്ദ്രങ്ങളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന വലിയ സ്ഥലങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ സ്ഥാപിക്കുമ്പോൾ എവിടെയും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാവുന്ന ഈ സമരവും എതിർപ്പും ഒന്നും ഒരു എന്താ പറയുക നാടിന്റെ ഒരു പുരോഗതിക്ക് ഗുണകരമല്ല. ഇവിടെ വേണ്ട, മറ്റെവിടെയും കൊണ്ടുപോയിക്കോളൂ എന്നൊരു സമീപനം എല്ലാവരും സ്വീകരിച്ചാൽ പിന്നെ എവിടേക്ക് അത് കൊണ്ടുപോകുക.
0: കൂടുതൽ സംയോജിത സമീപനം എങ്ങനെയായിരിക്കുമെന്ന് തിരുവനന്തപുരത്തെ ആധുനിക കുന്നുകുഴി അറവുശാല തെളിയിക്കുന്നു. 15 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ സൌകര്യത്തിൽ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ്, ബയോഗ്യാസ് യൂണിറ്റ്, റെൻഡറിംഗ് പ്ലാന്റ്, റെഫ്രിജറേഷൻ, ദുർഗന്ധ നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പ്രതിദിനം 75 വലുതും 50 ചെറുതുമായ മൃഗങ്ങളെ വരെ സംസ്കരിക്കാൻ ഇതിന് ശേഷിയുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
3: എന്റെ പേര് സുരേഷ് എന്നാണ്. ഞാൻ മണക്കാട് വാർഡിലെ മുൻ കൌൺസിലറാണ്. അനധികൃത അറവുശാലകളിൽ നിന്ന് മാറി നഗരസഭ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥലം സീൽ ചെയ്ത ഏറ്റവും നല്ല മാംസം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഉണ്ടാക്കിയ ഒരു അറവുശാല മാലിന്യമായിരുന്നു കുന്നുകുഴി. അതിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ നവീകരിക്കാനോ ശ്രമിച്ചു നഗരസഭ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു വസ്തുത.
4: കഴിഞ്ഞ തവണ ഏജൻസി മുഖാന്തരം അറവുശാല മാലിന്യങ്ങൾ ഇവർക്ക് കൃത്യമായിട്ട് കഴിഞ്ഞ നഗരസഭ ഭരണത്തിലുണ്ടായ സമയത്ത് നടന്നിരുന്നില്ല. കാരണം ഇവർ ഏജൻസികൾ ഉണ്ടായിരുന്നുവെങ്കിലും അനധികൃതമായിട്ട് അറവുശാല മാലിന്യങ്ങൾ ഇത് ഇവിടെ കൊണ്ട് സംസ്കരിക്കണമെന്ന് അറിയാതെ ചെറു ചെറു ആൾക്കാർ കളക്ട് ചെയ്യുകയും അതിനെ കൊണ്ടുവന്ന് പല സ്ഥലങ്ങളായിട്ട് വിക്ഷേപിച്ചു കൊടുക്കും.
0: 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന 2026 ഖരമാലിന്യ മാനേജ്മെന്റ് നിയമങ്ങൾ, ഖരമാലിന്യ സംസ്കരണം, പുനരുപയോഗം എന്നിവയിലെ സർക്കുലർ ഇക്കണോമി സംരംഭങ്ങൾക്കായി സംസ്ഥാനം ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. കശാപ്പ് മാലിന്യങ്ങളെ മറച്ചുവെക്കാനോ കുഴിച്ചിടാനോ ഉള്ള ഒന്നായി കണക്കാക്കുന്നതിന് പകരം ഭക്ഷ്യസുരക്ഷ, മൃഗാരോഗ്യം, പരിസ്ഥിതി നിയന്ത്രണങ്ങൾ എന്നിവയ്ക്ക് വിധേയമായി റെൻഡറിംഗ്, ബയോഗ്യാസ് കൊഴുപ്പുകളുടെയും മറ്റും ഉപോൽപ്പന്നങ്ങളുടെയും ഉചിതമായ വീണ്ടെടുക്കൽ എന്നിവയിലൂടെ കേരളത്തിന് മൂല്യം വീണ്ടെടുക്കാൻ കഴിയും.
5: പരിഹാരമായിട്ടുള്ളത്
0: ദിലീപ് കുമാർ എം.
5: ഒന്ന്, ഈ പറയുന്ന പോലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് അകലെയായിരിക്കണം. പ്രോസസ് ചെയ്യാനായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള യന്ത്ര സംവിധാനങ്ങൾ വേണം. അത് പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഉറപ്പാക്കാനുള്ള സംവിധാനങ്ങൾ വേണം. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അതുപോലെ തന്നെ പ്രദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഒക്കെ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പാക്കണം. നമ്മുടെ ഇറച്ചി എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്, കേരളീയരുടെ ഭക്ഷണത്തിൽ ഒഴിവാക്കാൻ വയ്യാത്തൊരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ അതിൽ നിന്നുള്ള മാലിന്യങ്ങൾ പരിസ്ഥിതി പ്രശ്നമില്ലാതെ ഉപവിൽപ്പന്നങ്ങളാക്കി മാറ്റാനും കഴിയും. അതാണ് ഒരു പരിഹാരമായിട്ടുള്ളത്.
0: സംസ്ഥാന വ്യാപകമായി മാലിന്യ സംസ്കരണ ശേഷി ഓഡിറ്റ് നടത്തുക എന്നതാണ് അടിയന്തര ആവശ്യം. ഓരോ ജില്ലയിലും എത്രമാത്രം കശാപ്പ് മാലിന്യങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്നു, ഓരോ അംഗീകൃത പ്ലാന്റിനും എത്രത്തോളം സംസ്കരിക്കാൻ കഴിയും, എത്ര ശേഖരിക്കുന്നു, കുറവുകൾ എവിടെയാണ്, അടിയന്തര ശേഷി എത്രയാണ്, ഇവ കണക്കാക്കപ്പെടേണ്ടതുണ്ട്.
6: വ്യവസായ സ്ഥാപനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അത് തീർത്തും ഇത്തരം വ്യവസായങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്.
0: അഖിലൻ,
6: കാരണം നമ്മുടെ നാട്ടിൽ കോഴിമാലിന്യ സംസ്കരണത്തിന് പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. ഈ കോഴിമാലിന്യങ്ങളൊക്കെ വളരെ സാങ്കേതികമായി സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ നാട്ടിൽ എല്ലായിടത്തും വേണം. 50 ടണ്ണിന് മുകളിൽ മാലിന്യമാണ് ഓരോ ദിവസവും കോഴിക്കോട് ജില്ലയ്ക്കകത്ത് ഉണ്ടാകുന്നത്. ഈ മാലിന്യങ്ങളൊന്നും പ്രായോഗികമായി സംസ്കരിക്കാനുള്ള സംവിധാനമല്ല. അപ്പൊ ഇത്തരം ഒരു സ്ഥാപനത്തിൽ അത് നിലനിൽക്കണമെങ്കിൽ ആ സ്ഥാപനം അതിന്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന മനുഷ്യർക്ക് വലിയ പ്രയാസമില്ലാത്ത രൂപത്തിലും കൂടി നിൽക്കണമല്ലോ.
0: കേരളത്തിന്റെ കശാപ്പ് മാലിന്യ നയത്തിന്റെ യഥാർത്ഥ പരിശോധന സംസ്ഥാനത്തിന് എത്ര റെൻഡറിംഗ് പ്ലാന്റുകൾ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നതോ എത്ര ടൺ മാലിന്യം ശേഖരിക്കാൻ കഴിയുമെന്നതോ അല്ല. കശാപ്പുകാരന്റെ മേശയിൽ നിന്ന് സംസ്കരണ പ്ലാന്റിലേക്കും സംസ്കരണ പ്ലാന്റിൽ നിന്ന് സമ്പദ് വ്യവസ്ഥയിലേക്കും തിരികെ വരുന്ന മുഴുവൻ ശൃംഖലയ്ക്കും മലിനീകരണം ഒരു വാതിൽപ്പടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാതെ പ്രവർത്തിക്കാൻ കഴിയുമോ എന്നതാണ്. പൊതുജനാരോഗ്യം, പരിസ്ഥിതി,

ജനങ്ങളുടെ വിശ്വാസം എന്നിവ ബലികഴിക്കാതെ ഈ പ്രശ്നത്തെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്ത് വരുമാനം നൽകുന്ന ഒരു വിഭവമാക്കി മാറ്റാൻ സംസ്ഥാനത്തിന് കഴിയുമോ എന്നതാണ് ചോദ്യം.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: നമുക്കിനി ലതികയും സംഘവും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം അമരം. ഗാനരചന കൈതപ്രം. സംഗീതം രവീന്ദ്രൻ.

0: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന് രാവിലെ അഗത്തി ദ്വീപിലെത്തും. വൈകിട്ട് കൊച്ചിയിലെ പരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ ഇന്ന് 26-ാമത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 794. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് കണ്ണൂരിൽ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. തായ്ലാന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി രാവിലെ അഗത്തി ദ്വീപിലെത്തും. ലക്ഷദ്വീപിൽ നിന്ന് ആകാശവാണി പ്രതിനിധി അബ്ദുൽ സലാം.
2: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് 10 മണിയോടെ അഗത്തി ദ്വീപിലെത്തിച്ചേരും. കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഫിഷറീസ് ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് അഗത്തി ദ്വീപിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുക. ലക്ഷദ്വീപിലെ മത്സ്യബന്ധന മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പാദ് യോജന പദ്ധതികളുടെ വിവിധ ഗുണഭോക്താക്കൾക്കായുള്ള സഹായ വിതരണവും ഉപരാഷ്ട്രപതി വേദിയിൽ നിർവഹിക്കും. ഔദ്യോഗിക ചടങ്ങിൽ കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്, സഹമന്ത്രി പ്രൊഫസർ എസ് പി സിംഗ് ബാഗേൽ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ എന്നിവരും പങ്കെടുക്കും. അതോടൊപ്പം ദേശീയ തലത്തിൽ വലിയ സാധ്യതകൾ കൽപ്പിക്കുന്ന വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപാദനവും വിതരണവും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മിഷൻ രംഗീൻ മച്ലി 2031 കർമ്മ പദ്ധതികൾക്കും ഉപരാഷ്ട്രപതി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം ഉച്ചയോടെ ഉപരാഷ്ട്രപതി അഗത്തി ദ്വീപിൽ നിന്നും കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും.
1: ലക്ഷദ്വീപ് സന്ദർശനത്തിനുശേഷം കേരളത്തിൽ തിരികെ എത്തുന്ന ഉപരാഷ്ട്രപതി വൈകിട്ട് കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫറൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും പങ്കെടുക്കും. തുടർന്ന് ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. രണ്ടു ദിവസത്തെ കിർഗിസ്ഥാൻ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ബിഷ്കെക്കിലെത്തി. 26-ാമത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ അദ്ദേഹം ഇന്നും നാളെയുമായി പങ്കെടുക്കും. നാളെ രാഷ്ട്രത്തലവന്മാരുടെ സമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
3: കിർഗിസ്ഥാൻ ക്യാബിനറ്റ് ഓഫ് മിനിസ്റ്റേഴ്സ് ചെയർമാൻ കാസിമാലിയ അഡിൽബെക് അലഷോവിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ഉച്ചകോടിക്ക് പ്രസിഡന്റ് സാദിർ ജബറോവിന്റെ ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി കിർഗിസ്ഥാൻ സന്ദർശിക്കുന്നത്. സുരക്ഷ, കണക്ടിവിറ്റി, അവസരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി ഈ മേഖലയ്ക്ക് ഇന്ത്യയുടെ കാഴ്ചപ്പാട് മുന്നോട്ടു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് നരേന്ദ്രമോദി യാത്ര തിരിക്കുന്നതിന് മുമ്പ് പ്രസ്താവനയിൽ പറഞ്ഞു. ഭീകരവാദം, വിഘടനവാദം, തീവ്രവാദം എന്നിവയിൽ നിന്ന് മുക്തമായ ഒരു മേഖല കെട്ടിപ്പടുക്കുന്ന എസ്സിഒ അംഗങ്ങളുമായി ചേർന്ന് ഇന്ത്യ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 6-ാമത് വേൾഡ് നൊബാർഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം മധ്യേഷ്യയിലെ ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്നും മേഖലയിലെ സാംസ്കാരിക ബന്ധം ആഴത്തിലാക്കുമെന്നും സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവയ്ക്ക് സംയുക്ത ശ്രമങ്ങളെ മുന്നോട്ട് നയിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. എസ്സിഒയുടെ 25 വർഷങ്ങൾ സുസ്ഥിര സമാധാനം, വികസനം, സമൃദ്ധി എന്നിവയ്ക്കൊന്നിച്ച് എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം.
1: ഇന്നും നാളെയും ആഷ്വില്ലയിൽ ചേരുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സൌത്ത് കരോലിനയിലെത്തി. ഇന്നലെ ചിക്കാഗോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ഓഫീസിൽ ഇന്ത്യൻ പ്രവാസികളെ കേന്ദ്രമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തിന്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വിശദീകരിക്കുന്നതിനൊപ്പം ഗവൺമെന്റ് വായ്പയെടുക്കൽ, കടബാധ്യത എന്നിവയെക്കുറിച്ച് ആശങ്കകൾക്ക് ധനമന്ത്രി മറുപടി നൽകി. രാജസ്ഥാനിലെ ജയ്പൂരിൽ നീറ്റ് പി ജി പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോർന്നതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ലെന്നും പ്രചരിക്കുന്ന വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്നും PIB ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. ജയ്പൂരിലെ സീതാപുര പരീക്ഷാ കേന്ദ്രങ്ങളിൽ വൈദ്യുതി വിതരണത്തിലെ തകരാറുകൾ കാരണം പരീക്ഷാ നടത്തിപ്പിൽ സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടിരുന്നതായും PIB അറിയിച്ചു. ബാധിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പരീക്ഷ അടുത്തമാസം 5 നടത്തുമെന്നും കേന്ദ്രം അറിയിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ

0: മരിച്ചവരുടെ എണ്ണം 794. 2500-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ദുരന്തം നടന്ന് 5-ാം ദിവസവും കാണാതായവർക്കായി തിരച്ചിലും കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ ശ്രമങ്ങളും ഊർജിതമായി തുടരുകയാണ്. തൃശൂലി നദിയിൽ ഇന്നലെയുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മധ്യ നേപ്പാളിലെ തൂക്കുപാലം ഒലിച്ചുപോയി. ടിബറ്റിൽ ഔദ്യോഗിക മരണസംഖ്യ 16. 546 പേരെ കാണാതായതായി റിപ്പോർട്ടുണ്ട്. ഇന്ത്യൻ പ്രത്യേക ടണൽ രക്ഷാപ്രവർത്തന സംഘം നേപ്പാളിലെ ചിലിമെ ലാങ്ടാങ് മേഖലകളിലെ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കങ്ങളിൽ നേപ്പാൾ സൈന്യത്തിന്റെ സംഘത്തോടൊപ്പം തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. നേപ്പാൾ സൈന്യവുമായി ചേർന്ന് സംഘം തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുമെന്ന് നേപ്പാളിലെ ഇന്ത്യൻ അംബാസഡർ നവീൻ ശ്രീവാസ്തവ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്തെ അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വനിതാ ശിശു വികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് മറ്റന്നാൾ തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിക്കും. അങ്കണവാടി കുട്ടികളുടെ ത്രൈമാസ ആരോഗ്യ പരിശോധന പദ്ധതിയാണ് ബാല്യസ്പന്ദനം. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷം സമാപന സമ്മേളന ഘോഷയാത്രയിൽ പങ്കെടുത്ത ഫ്ളോട്ടുകളുടെയും കലാരൂപങ്ങളുടെയും വിജയികളെ പ്രഖ്യാപിച്ചു. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ISRO 1-ാം സ്ഥാനവും ദക്ഷിണ റെയിൽവേ 2-ാം സ്ഥാനവും നേടി. കേരള ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ വിഭാഗത്തിൽ വനം വന്യജീവി വകുപ്പിനാണ് 1-ാം സ്ഥാനം, എക്സൈസ് വകുപ്പ് 2-ാം സ്ഥാനം കരസ്ഥമാക്കി. ഗവൺമെന്റ് ഇതര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് 1-ാം സ്ഥാനം നേടി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ മത്സരത്തിൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ 1-ാമതെത്തി. മലയാളിയുടെ സംസ്കാരം നിലനിർത്തുന്നതിൽ ഓണം വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ടൂറിസം വകുപ്പും കാസർകോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ജില്ലാ ഭരണകൂടവും കാസർകോട് മുനിസിപ്പാലിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച പൊന്നോണം 2026 സമാപന സമ്മേളനം മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. എല്ലാ മനുഷ്യരുടെയും സന്തോഷങ്ങളും സങ്കടങ്ങളും ഏറ്റെടുക്കുകയും എല്ലാവർക്കും തുല്യനീതി നടപ്പാക്കുകയും ചെയ്ത മാവേലിയുടെ ഓർമ്മയുടെ ആഘോഷമാണ് ഓണമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ ഓണം വാരാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം K.സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രയാസങ്ങളില്ലാതെയാണ് ഇത്തവണ ജനങ്ങൾ ഓണം ആഘോഷിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് KAP 4-ാം ബറ്റാലിയൻ മൈതാനിയിൽ നടക്കും. രാവിലെ മന്ത്രി രമേശ് ചെന്നിത്തല പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: KAP 4-ാം ബറ്റാലിയനിലെയും മലപ്പുറം MSP യിലെയും 305 പേരാണ് പോലീസ് സേനയുടെ ഭാഗമാവുന്നത്. KAP യിലെ 166 പേരും MSP യിലെ 139 പേരും ഇതിൽ ഉൾപ്പെടും. പരിശീലനം പൂർത്തിയാക്കിയവരിൽ 31 പേർ ബിരുദാനന്തര ബിരുദധാരികളും 12 പേർ എഞ്ചിനീയറിംഗ് ബിരുദക്കാരുമാണ്. 195 പേർ ഡിഗ്രി പൂർത്തിയാക്കിയവരും 18 പേർ ഡിപ്ലോമ യോഗ്യതയുള്ളവരുമാണ്. 9 മാസത്തെ പരിശീലനത്തിന് ശേഷമാണ് ഇവർ പോലീസ് സേനയുടെ ഭാഗമാകുന്നത്. ജനപ്രതിനിധികൾക്ക് പുറമെ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ, ബറ്റാലിയൻ ADGP ബൽറാം കുമാർ ഉപാധ്യായ, ബറ്റാലിയൻ DIG ജെ ഹിമേന്ദ്ര തുടങ്ങി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും.
0: CPIM-നോടൊപ്പം നിന്നവർ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ വഴിമാറാൻ ഇടയായതെന്ന് ഗൌരവമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂർ മയ്യിലിൽ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF വിരുദ്ധ പ്രചാരവേലയിൽ പരാജയപ്പെടേണ്ട മണ്ഡലമല്ല തള്ളിപ്പറമ്പ് എന്നും ഈ പ്രചാരവേലയിലൂടെ ചിലർ തെറ്റിദ്ധരിക്കപ്പെട്ടെന്നും പിണറായി പറഞ്ഞു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ തായ്ലാന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ദുബായിൽ നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് നേടിയ ഇന്ത്യ തായ്ലാന്റിനെ 15.3 ഓവറിൽ 65 റൺസിന് പുറത്താക്കി. ഇന്ന് ദുബായിൽ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്തോനേഷ്യയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8-നാണ് മത്സരം. ആവേശം വാനോളം ഉയർന്ന ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ എ ബാച്ച് ഫൈനലിൽ മേലൂക്കര പള്ളിയോടവും ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടവും ജേതാക്കളായി. എ ബാച്ച് ഫൈനൽ മത്സരത്തിൽ കോയിപ്രം ഇടശ്ശേരിമല കിഴക്ക് മല്ലപ്പുഴശ്ശേരി പള്ളിയോടങ്ങൾ യഥാക്രമം 2-3 സ്ഥാനങ്ങൾ നേടി. ബി ബാച്ചിൽ വൻമഴി തോട്ടപ്പുഴശ്ശേരി മംഗലം എന്നീ പള്ളിയോടങ്ങൾ 2-3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. FIH പുരുഷ ഹോക്കി ലോകകപ്പ് കിരീടം ജർമ്മനിക്ക്. ബെൽജിയം ബെൽഫിയസ് ഹോക്കി അരീനയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് സ്പെയിനിനെയാണ് ജർമ്മനി പരാജയപ്പെടുത്തിയത്. ജർമ്മനിയുടെ 4-ാമത്തെ ഹോക്കി ലോകകപ്പ് കിരീടമാണിത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന് രാവിലെ അഗത്തി ദ്വീപിലെത്തും. വൈകിട്ട് കൊച്ചിയിലെ പരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാനിൽ

26-ാമത് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 794. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് കണ്ണൂരിൽ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. തായ്ലാന്റിനെ 94 റൺസിന് പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ആകാശവാണി അനന്തപുരി FM 101.9. നമസ്തേ അനന്തപുരി, തുടരുന്നു.

കൈതപ്രം എഴുതി ജോൺസൺ സംഗീതം നൽകി ചിത്രയും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം പിൻഗാമി. സമയം 7 മണി.

0: നമസ്തേ അനന്തപുരിയിൽ. ഇപ്പോൾ ഇന്നത്തെ ചോദ്യം. അടുത്തിടെ ഡ്രഗ്സ് കൺട്രോളർ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ച ഇന്ത്യ ഡെങ്കിപ്പനി പ്രതിരോധത്തിന് വേണ്ടി ജപ്പാനുമായി ചേർന്ന് വികസിപ്പിച്ച പ്രതിരോധ കുത്തിവയ്പ്പിന്റെ പേരെന്താണ്? ഇതാണ് ചോദ്യം. ഒരിക്കൽ കൂടി പറയാം. അടുത്തിടെ ഡ്രഗ്സ് കൺട്രോളർ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ച ഇന്ത്യ ഡെങ്കിപ്പനി പ്രതിരോധത്തിന് വേണ്ടി ജപ്പാനുമായി ചേർന്ന് വികസിപ്പിച്ച പ്രതിരോധ കുത്തിവയ്പ്പിന്റെ പേരെന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കൃഷിവകുപ്പ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. പ്രായഭേദമേനിയെ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1 സമ്മാനം 20,000 രൂപയും 2 സമ്മാനം 10,000 രൂപയും 3 സമ്മാനം 5,000 രൂപയും നൽകുന്നതായിരിക്കും. പ്രോത്സാഹന സമ്മാനം 1,000 രൂപ വീതം 10 പേർക്ക്. എൻട്രികൾ എഡിറ്റർ, കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുൻപായി ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8078-095-860. കേരള കാർഷിക സർവകലാശാലയുടെ എക്സ്റ്റൻഷൻ ഡയറക്ടറേറ്റിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ നടത്തുന്ന PG ഡിപ്ലോമ ഇൻ ഇന്റഗ്രേറ്റഡ് 2030 മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 2 സെമസ്റ്ററുകളിലായി ഹൈബ്രിഡ് രീതിയിൽ നടത്തുന്ന കോഴ്സിന് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് യോഗ്യത. വിളപരിപാലനം, ഹോർട്ടികൾച്ചർ, കീടരോഗ നിയന്ത്രണം, വളപ്രയോഗം, സംയോജിത കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി, പഴം പച്ചക്കറി സംസ്കരണം, ജൈവകൃഷി, അഗ്രോ ഫോറസ്ട്രി തുടങ്ങിയ മേഖലകളിൽ സമഗ്രമായ അറിവും പ്രായോഗിക പരിശീലനവും കോഴ്സിലൂടെ ലഭിക്കുന്നതാണ്. സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ നയിക്കുന്ന തിയറി ക്ലാസുകൾ, വിവിധ ഗവേഷണ സ്റ്റേഷനുകളിലും ഫാമുകളിലുമുള്ള പഠന സന്ദർശനങ്ങൾ, പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവയാണ് പ്രധാന സവിശേഷതകൾ. സ്വന്തം കാർഷിക സംരംഭങ്ങൾ ശാസ്ത്രീയമായി വികസിപ്പിക്കുന്നതിനും സ്വകാര്യ ഫാമുകളിൽ ഫാം സൂപ്പർവൈസർ, ഫാം മാനേജർ തുടങ്ങിയ നിലകളിൽ തൊഴിൽ നേടുന്നതിനും സഹായിക്കുന്ന ഈ കോഴ്സ് പുരോഗമന കർഷകർക്കും കാർഷിക സംരംഭകർക്കും കാർഷിക മേഖലയിലെ പ്രൊഫഷണലുകൾ ആകാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരവസരമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി കേരള കാർഷിക സർവകലാശാലയുടെ കമ്മ്യൂണിക്കേഷൻ സെന്ററുമായി 8547-070773 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാം. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കര വെജിറ്റബിൾ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ചീര, വെണ്ട, വഴുതന, വെള്ളരി, പീച്ചിങ്ങ, പാവൽ എന്നീ പച്ചക്കറി വിത്തുകൾ വിൽപ്പനയ്ക്കായി തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9188-248-481. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായനി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ 2026-27 അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ

0: ബാച്ചായി ആരംഭിക്കുന്ന BSc ഹോർട്ടികൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 14. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. ഓച്ചിറ ക്ഷീരപരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷിതമായ പാലുൽപാദനം എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 2-3 തീയതികളിലായി പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള ക്ഷീരകർഷകർ, ഓച്ചിറ ക്ഷീരപരിശീലന കേന്ദ്രം, ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർമാർ, ബന്ധപ്പെട്ട ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ എന്നിവർ മുഖേന സെപ്റ്റംബർ 1 വൈകിട്ട് 5 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്യണം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പുൾപ്പെടെയുള്ള ആവശ്യമായ രേഖകൾ ഹാജരാക്കണം. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഏതെങ്കിലും സമാന പരിശീലനത്തിൽ ഓഫ്ലൈനായി പങ്കെടുത്തിട്ടുള്ളവർക്ക് ഈ പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടാകില്ല. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8089391209. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: നമുക്കിനി യേശുദാസ് പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം അങ്കിൾ ബൻ. ഗാനരചന പഴവിള രമേശൻ. സംഗീതം രവീന്ദ്രൻ.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൌണ്ടുകളുമായി.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
3: നമുക്കിനി ഇന്നത്തെ ദിവസത്തിന്റെ ചരിത്ര പ്രാധാന്യം നോക്കാം.
4: ചരിത്രത്തിൽ ഇന്ന്
3: ബ്രിട്ടനിലെ ഡയാന രാജകുമാരി പാരീസിൽ വെച്ച് ദാരുണമായ ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടത് 1997 August 31 പാരീസിലെ പോണ്ട് ഡിയൽ അൽമ തുരങ്കത്തിൽ വെച്ച് അവർ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഡയാന രാജകുമാരിയും അവരുടെ സുഹൃത്തായ ഡോഡി അൽഫൈദും സഞ്ചരിച്ചിരുന്ന കാറിനെ ചിത്രങ്ങൾ പകർത്താനായി മാധ്യമ ഫോട്ടോഗ്രാഫർമാർ മോട്ടോർ ബൈക്കുകളിൽ പിന്തുടർന്നിരുന്നു. ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ അതിവേഗത്തിൽ ഓടിച്ച കാർ നിയന്ത്രണം വിട്ട് തുരങ്കത്തിലെ കോൺക്രീറ്റ് തൂണിലിടിക്കുകയായിരുന്നു. അപകടസ്ഥലത്ത് വെച്ച് തന്നെ ഡോഡി അൽഫൈദും കാർ ഡ്രൈവറും മരിച്ചു. കടുത്ത പരിക്കുകളോടെ പാരീസിലെ ആശുപത്രിയിൽ എത്തിച്ച ഡയാന രാജകുമാരി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മരണത്തിന് കീഴടങ്ങി. അന്ന് അവർക്ക് 36 വയസ്സ് മാത്രമായിരുന്നു പ്രായം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി നൂതനമായ മോണ്ടിസോറി രീതി ആവിഷ്കരിച്ച പ്രശസ്ത ഇറ്റാലിയൻ ശിശു വിദ്യാഭ്യാസ വിദഗ്ധയും ഡോക്ടറുമായ മരിയ മോണ്ടിസോറി ജനിച്ചത് 1870 August 31. ഡോക്ടർ എന്ന നിലയിൽ റോമിലെ മാനസിക രോഗാശുപത്രിയിലെ കുട്ടികളെ നിരീക്ഷിച്ചപ്പോഴാണ് പരമ്പരാഗത പഠന രീതികൾ അവർക്ക് അനുയോജ്യമല്ലെന്ന് മരിയയ്ക്ക് മനസ്സിലായത്. കളിപ്പാട്ടങ്ങളിലൂടെയും സ്പർശനത്തിലൂടെയും കുട്ടികൾ കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കുന്നു എന്ന് അവർ കണ്ടെത്തി. 1907 റോമിലെ ചേരി പ്രദേശത്ത് സാധാരണക്കാരായ കുട്ടികൾക്കായി അവർ കാസാ ഡി ബാംബിനി എന്ന പേരിൽ ആദ്യത്തെ സ്കൂൾ സ്ഥാപിച്ചു. അവിടെ വെച്ചാണ് അവർ തന്റെ പഠന തത്വങ്ങൾ പ്രായോഗികമായി പരീക്ഷിച്ച് വിജയിപ്പിച്ചത്. മലേഷ്യയുടെ സ്വാതന്ത്ര്യദിനം എല്ലാ വർഷവും August 31 ആഘോഷിക്കുന്നത്. നൂറ്റാണ്ടുകൾ നീണ്ട വിദേശ ഭരണത്തിന് വിരാമമിട്ട് 1957 August 31 മലായ ഫെഡറേഷൻ ബ്രിട്ടീഷുകാരിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത്. പ്രശസ്ത പഞ്ചാബി കവയിത്രിയും നോവലിസ്റ്റുമായ അമൃത പ്രീതം 1919 August 31 ജനിച്ചത്. പഞ്ചാബി സാഹിത്യത്തിലെ ആദ്യ പ്രമുഖ വനിതാ എഴുത്തുകാരിയായ ഇവർക്ക് 1981 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. രാജ്യസാഹിത്യ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് പത്മവിഭൂഷൺ നൽകി രാജ്യം ഇവരെ ആദരിച്ചിട്ടുണ്ട്. പ്രശസ്ത അമേരിക്കൻ ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസൺ 1897 August 31 മൂവിംഗ് പിക്ചർ ക്യാമറയായ കൈനറ്റോസ്കോപ്പിന് പേറ്റന്റ് നേടിയത്. ചലച്ചിത്ര വ്യവസായത്തിന്റെ തുടക്കത്തിനും വികാസത്തിനും അടിത്തറയിട്ട പ്രധാന കണ്ടുപിടുത്തങ്ങളിലൊന്നായിരുന്നു ഇത്. ആധുനിക സിനിമാ വ്യവസായ രൂപീകരണത്തിന് എഡിസന്റെ ഈ കണ്ടെത്തൽ വലിയ സംഭാവന നൽകി.
4: ചരിത്രത്തിൽ ഇന്ന്

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: സമയം 7:15.
3: ആരണ്യകം ആയുരാരോഗ്യം പ്രായോജകർ.

0: ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട മണ്ണന്തല.
1: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് കുട്ടികളിലെ കാഴ്ചമങ്ങലും പരിഹാര മാർഗങ്ങളും, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ കവിതാ ദേവിൻ.
3: കുട്ടികളിലെ കാഴ്ചമങ്ങലിനുള്ള പ്രധാന കാരണങ്ങൾ: റിഫ്രാക്റ്റീവ് എറേഴ്സ് അഥവാ കണ്ണടകൾ വെച്ച് പരിഹരിക്കാവുന്ന നേത്രവൈകല്യങ്ങൾ, ആംബ്ലിയോപ്യ അഥവാ ലേസിയായി, സ്ട്രബിസ്മസ് അഥവാ കോങ്കണ്ണ്, ജന്മനാൽ ഉണ്ടാകുന്ന തിമിരം അഥവാ കഞ്ചനിറ്റൽ കാട്രാക്ട്, മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി, ചില ജനിതക തകരാറുകൾ മൂലം ഉണ്ടാകുന്ന നേത്രവൈകല്യങ്ങൾ, കണ്ണുകളെ ബാധിക്കുന്ന ചില അർബുദ രോഗങ്ങൾ, ഉദാഹരണത്തിന് റെറ്റിനോബ്ലാസ്റ്റോമ, ജന്മനാൽ തന്നെ കണ്ണിന്റെ മർദ്ദം കൂടുന്ന അവസ്ഥയായ കോൺജനിറ്റൽ ഗ്ലോക്കോമ, കണ്ണിന്റെ റെറ്റിനയെ ബാധിക്കുന്ന ചില രോഗങ്ങൾ, ഉദാഹരണത്തിന് റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ, കണ്ണിനുണ്ടാകുന്ന പരിക്കുകൾ മൂലം ഉണ്ടാകുന്ന കാഴ്ചമങ്ങൽ, ഇവയൊക്കെയാണ്. ഇവയിൽ ഏറ്റവും പ്രധാനം കണ്ണടകൾ വെച്ച് പരിഹരിക്കാവുന്ന നേത്രവൈകല്യങ്ങൾ അഥവാ റിഫ്രാക്റ്റീവ് എറേഴ്സ് ആണ്. ഇത് പ്രധാനമായും മൂന്ന് തരത്തിലാണ്. ആദ്യത്തേത് മയോപ്യ അഥവാ ഹ്രസ്വദൃഷ്ടി, രണ്ടാമത്തേത് ഹൈപ്പർമെട്രോപ്യ അഥവാ ദീർഘദൃഷ്ടി, മൂന്നാമത്തേത് അസ്റ്റിഗ്മാറ്റിസം അഥവാ വക്രദൃഷ്ടി. മയോപ്യ അഥവാ ഹ്രസ്വദൃഷ്ടിയിൽ പ്രകാശരശ്മികൾ കണ്ണിന്റെ റെറ്റിനയുടെ മുൻഭാഗത്ത് കേന്ദ്രീകരിക്കപ്പെടുന്നു. ഇവിടെ ദൂരെയുള്ള വസ്തുക്കൾ അവ്യക്തമായി കാണുകയും അടുത്തുള്ള കാഴ്ച വ്യക്തമായിരിക്കുകയും ചെയ്യുന്നു. മയോപ്യ മൈനസ് പവർ കണ്ണടകൾ ഉപയോഗിച്ചാണ് ചികിത്സിക്കുന്നത്. മുതിർന്ന കുട്ടികൾക്ക് കോൺടാക്ട് ലെൻസും, മുതിർന്നു കഴിഞ്ഞ് മയോപ്യയുടെ പുരോഗതി നിലച്ചുകഴിഞ്ഞാൽ ലാസിക് സർജറി പോലെ കണ്ണടകൾ ഒഴിവാക്കാനുള്ള ചികിത്സാരീതികളും സ്വീകരിക്കാവുന്നതാണ്. ഹൈപ്പർമെട്രോപ്യ അഥവാ ദീർഘദൃഷ്ടിയിൽ പ്രകാശരശ്മികൾ കണ്ണിന്റെ റെറ്റിനയുടെ പുറകിലാണ് പതിക്കുന്നത്. ഇവിടെ വളരെ അടുത്തും വളരെ ദൂരെയുമുള്ള വസ്തുക്കൾ അവ്യക്തമായി കാണുന്നു. അടുത്തുള്ള കാഴ്ചകളെയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത്. ഹൈപ്പർമെട്രോപ്യ പ്ലസ് പവർ കണ്ണടകൾ ഉപയോഗിച്ചാണ് ചികിത്സിക്കുന്നത്. മുതിർന്ന കുട്ടികൾക്ക് കോൺടാക്ട് ലെൻസും, കണ്ണുകളുടെ വളർച്ചയും പവറിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും സ്ഥിരപ്പെട്ടതിനുശേഷം ലാസിക് പോലുള്ള ചികിത്സാരീതികളും വേണമെങ്കിൽ സ്വീകരിക്കാവുന്നതാണ്. അസ്റ്റിഗ്മാറ്റിസം അഥവാ വക്രദൃഷ്ടിയുടെ കാരണം നേത്രപടലത്തിലോ ലെൻസിലോ ഉണ്ടാകുന്ന വളവുകളാണ്. ഇവിടെ പ്രകാശരശ്മികൾ പല ഭാഗത്തായി റെറ്റിനയുടെ മുന്നിലോ പുറകിലോ ആയി കേന്ദ്രീകരിക്കപ്പെടുന്നു. ഇവിടെ ദൂരക്കാഴ്ചയും അടുത്തുള്ള കാഴ്ചയും മങ്ങിയിരിക്കും. ഇത് സിലിണ്ടർ പവറുള്ള കണ്ണടകൾ ഉപയോഗിച്ചാണ് പരിഹരിക്കുന്നത്. ഇവിടെയും കോൺടാക്ട് ലെൻസും ലാസിക് ചികിത്സയും സമയോചിതമായി പരിഗണിക്കാവുന്നതാണ്. കണ്ണടകൾ ആവശ്യമുള്ള കുട്ടികൾ അവ ഉപയോഗിക്കാത്ത പക്ഷം അത് ഭാവിയിൽ സ്ഥായിയായ കാഴ്ചമങ്ങലിനു കാരണമായേക്കാം. ഇതിന് ആംബ്ലിയോപ്യ അഥവാ ലേസി ഐ എന്ന് പറയുന്നു. കുട്ടികളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നേത്രവൈകല്യമാണ് സ്ട്രബിസ്മസ് അഥവാ കോങ്കണ്ണ്. കണ്ണുകൾ ശരിയായി വിന്യസിക്കാത്തതിനാൽ വ്യത്യസ്ത ദിശകളിലേക്ക് നോക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണിത്. തക്ക സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ ഇത് സ്ഥായിയായ കാഴ്ചമങ്ങലുണ്ടാക്കാം. കണ്ണടകൾ, കണ്ണിന്റെ എക്സസൈസുകൾ, ഒരു കണ്ണ് മൂടിവെച്ചുകൊണ്ടുള്ള പാച്ചിംഗ് ചികിത്സ, ഇവയൊക്കെ കാഴ്ച മെച്ചപ്പെടുത്തുവാനും ദീർഘകാല സങ്കീർണതകൾ കുറയ്ക്കുവാനും സഹായിക്കും. ചില അവസരങ്ങളിൽ ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം. ജന്മനാൽ ഉണ്ടാകുന്ന തിമിരം, അതുപോലെ കണ്ണുകളുടെ മർദ്ദം കൂടുന്ന കൺജനിറ്റൽ ഗ്ലോക്കോമ, ഇവയൊക്കെ കാഴ്ചമങ്ങലുണ്ടാക്കുന്നുണ്ടെങ്കിൽ ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം. മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഓക്സിജൻ തെറാപ്പി നൽകേണ്ടി വരുമ്പോൾ അത് കണ്ണിന്റെ റെറ്റിനയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇതിന് റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി എന്ന് പറയുന്നു. ഇതിന് ലേസർ ചികിത്സയും ചിലപ്പോൾ ശസ്ത്രക്രിയയും വേണ്ടി വന്നേക്കാം. കുട്ടിയുടെ ജീവിത നിലവാരത്തിനും ബൌദ്ധികവും സാമൂഹികവും വൈകാരികവുമായ വികാസത്തിനും ആരോഗ്യകരമായ കാഴ്ച അത്യാവശ്യമാണ്. അതിനാൽ തന്നെ കുട്ടികളുടെ കാഴ്ച പ്രശ്നങ്ങൾ എത്രയും നേരത്തെ കണ്ടെത്തി അവ ഫലപ്രദമായി ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് കുട്ടികളിലെ കാഴ്ചമങ്ങലും പരിഹാര മാർഗങ്ങളും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കവിതാ ദേവിൻ.
0: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട മണ്ണന്തല.
4: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
5: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
4: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
5: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
4: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
6: ആയുഷ്മാൻ ഭവ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഒരു ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

0: എന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ച് ഉപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: സാറേ, ഹോട്ടലൊക്കെ സെറ്റാണ്, ഇനി പാത്രങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി.
3: അത് നമുക്ക് എവിടെ നിന്ന് വാങ്ങിക്കാം?
2: MRT കിട്ടാത്ത സാധനങ്ങളുണ്ട്, അലൂമിനിയം, സ്റ്റീൽ പാത്രങ്ങൾ തുടങ്ങി കുക്കർ വരെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാം.
4: ഇനി ഹോട്ടലുകളിലും കേറ്ററിംഗ് ആവശ്യങ്ങൾക്കുമുള്ള സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാം. MRT മെറ്റൽ മാർട്ടിൽ നിന്നും.
5: ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് ദർശനം.

0: തൊഴിൽ ദർശനം.
1: ലക്നൌവിലുള്ള ബീർബൽ സാഹിനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ സയൻസസ് സയന്റിസ്റ്റ് ബി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 19 ഒഴിവുണ്ട്. യോഗ്യത: ബയോ സയൻസസ്, ജിയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, എർത്ത് സയൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഫസ്റ്റ് ക്ലാസ്സോടെ MSc അല്ലെങ്കിൽ തത്തുല്യം. ബന്ധപ്പെട്ട മേഖലയിൽ 3 വർഷത്തെ ഗവേഷണ പരിചയം അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ PhD. പ്രായം 35 വയസ്സ്. കവിയരുത്. SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് 1000 രൂപ. വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല. ഓൺലൈനായി അപേക്ഷിച്ച് ഹാർഡ് കോപ്പി സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് മുഖേന അയക്കണം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 4. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി September 11. വിലാസം: രജിസ്റ്റർ ബീർബൽ സാഹിനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ സയൻസസ്, 53 യൂണിവേഴ്സിറ്റി റോഡ്, ലക്നൌ, 226007 UP. വിലാസം ഒരിക്കൽ കൂടി: രജിസ്റ്റർ ബീർബൽ സാഹിനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ സയൻസസ്, 53 യൂണിവേഴ്സിറ്റി റോഡ്, ലക്നൌ, 226007 UP. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.bsip.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.bsip.res.in. ഡൽഹിയിലുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നോർത്തേൺ റീജിയണിലുള്ള മാർക്കറ്റിംഗ് ഡിവിഷനിൽ അപ്രന്റീസ്ഷിപ്പിന് അവസരം. 433 ഒഴിവുണ്ട്. ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ചണ്ഡീഗഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലായിരിക്കും പരിശീലനം. +2 ബിരുദം, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, ITI നേടിയവർക്ക് അപേക്ഷിക്കാം. പരിശീലന കാലയളവ് 1 വർഷമാണ്. ടെക്നീഷ്യൻ അപ്രന്റീസ് വിഷയങ്ങൾ: മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെന്റേഷൻ, സിവിൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ്. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ത്രിവത്സര ഡിപ്ലോമ. ട്രേഡ് അപ്രന്റീസ് ട്രേഡുകൾ: ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇൻസ്ട്രുമെന്റേഷൻ മെക്കാനിക്, മെഷീനിസ്റ്റ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ഡേറ്റ എൻട്രി സ്കിൽ സർട്ടിഫിക്കറ്റ്. യോഗ്യത: +2 10ാം ക്ലാസും ITIയും, NCVT, SCVT. ഗ്രാജുവേറ്റ് അപ്രന്റീസ് യോഗ്യത: ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം. പ്രായം 2026 August 31, 18, 24 വയസ്സിനും ഇടയിൽ. അപ്രന്റീസ്ഷിപ്പ് പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ മൈക്രോസോഫ്റ്റ് ഫോം ഓൺലൈനായി പൂരിപ്പിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://iocl.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: https://iocl.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 6. കേന്ദ്ര സായുധ പോലീസ് സേനകളിലെ മെഡിക്കൽ ഓഫീസർ തസ്തികകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് അപേക്ഷ ക്ഷണിച്ചു. സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് മെഡിക്കൽ ഓഫീസർ സെലക്ഷൻ ബോർഡാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 282 ഒഴിവുണ്ട്. BSF, CRPF, ITBP, സശസ്ത്ര സീമാബൽ, അസം റൈഫിൾസ് എന്നിവയിലാണ് നിയമനം. പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ഓഫീസർ സെക്കൻഡ് ഇൻ കമാൻഡ് ഒഴിവ് 5. സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡെപ്യൂട്ടി കമാൻഡന്റ് ഒഴിവ് 162. മെഡിക്കൽ ഓഫീസർ അസിസ്റ്റന്റ് കമാൻഡന്റ് ഒഴിവ് 115. മെഡിക്കൽ ഓഫീസർ അസിസ്റ്റന്റ് കമാൻഡന്റ് തസ്തികയിലെ 10% ഒഴിവ് വിമുക്ത ഭടന്മാർക്ക് നീക്കിവച്ചതാണ്. അപേക്ഷാ ഫീസ് 400 രൂപ. വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസ് ബാധകമല്ല. അപേക്ഷ https://

0: /recruitment.itbpolice.nic.in മുഖേന ഓൺലൈനായി സമർപ്പിക്കണം. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://recruitment.itbpolice.nic.in. ഫോട്ടോ, ഒപ്പ്, സർട്ടിഫിക്കറ്റുകൾ എന്നിവ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 8.
1: തൊഴിൽ ദർശനം.
2: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമുണ്ട്, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
3: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV കൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: നമുക്കിനി ജോൺസന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം കിലുകിലുക്കം. ഗാനരചന ONV കുറുപ്പ്.

0: ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: മൈഗ്രേഷന് വേണ്ടി പോയി ചതിക്കുഴികളിൽ വീഴുന്നവരുണ്ട്. ഈ ഒരു പരിപാടി വളരെ എത്തിക്കലായിട്ടുള്ള ഒരു ലേബർ മൈഗ്രേഷനും കൂടിയാണ്. പിന്നെ സ്കിൽ പാർട്ണർഷിപ്പ് വഴി നമുക്കും അവിടെ നിന്ന് അധ്യാപകർ ഇവിടെ വരും. ഇവിടെ നിന്ന് രണ്ടുപേരെ അവർ യൂണിവേഴ്സിറ്റിയിൽ ട്രെയിനിങ് കൊടുക്കാൻ കൊണ്ടുപോകും.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 10 മണിക്ക്.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ബിന്ദു ഡി.
1: വൈകിയോടുന്ന ട്രെയിൻ സമയ വിവരം എന്ന മിക്ക ദിവസങ്ങളിലും റേഡിയോയിൽ കേൾക്കുന്ന അറിയിപ്പിലും ഒരു പ്രശ്നമുണ്ട്. ഇവിടെ വൈകിയോടുന്നത് ട്രെയിനാണോ സമയവിവരമാണോ എന്ന സംശയം ന്യായമായും ഉണ്ടാകും. വൈകിയോടുന്ന ട്രെയിനുകളുടെ വിവരം എന്ന് പറഞ്ഞാൽ കാര്യം കൃത്യമായി. അതുപോലെ പലരും തെറ്റിച്ചുപയോഗിക്കുന്ന ഒന്നാണ് നിർലോഭം എന്ന പദം. ഒട്ടും കുറയ്ക്കാതെ സഹായിക്കുക എന്ന അർത്ഥത്തിൽ നിർലോഭമായ സഹായം എന്നാണ് പലരും പറയുന്നത്. ആ അർത്ഥത്തിൽ ശരിയായ വാക്ക് നിർലോഭമാണ്. ലോഭം എന്നാൽ കൊതി എന്നർത്ഥം. കുറവെന്ന അർത്ഥം കിട്ടാൻ ലോഭം എന്ന വാക്ക് തന്നെ വരണം. അനുവാദമില്ലാതെ അകത്തുവന്നു, നെഞ്ചിൽ അടച്ചിട്ട മണിവാതിൽ നീ തുറന്നു എന്ന ചലച്ചിത്ര ഗാനത്തിൽ ഉള്ളിലെ മണിയറയിൽ മുല്ലമലർ മെത്തയിന്മേൽ കള്ളയുറക്കം നടിച്ചു നീ കിടന്നു എന്നാണ് കവി എഴുതുന്നത്. ഉറക്കം നടിക്കുന്നതിനാണ് കള്ളയുറക്കം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ കള്ളയുറക്കം നടിച്ചു എന്ന് പറയേണ്ട കാര്യമില്ല. പാലരുവിക്കരയിലെ പവിഴമലർ കാവിലെ എന്ന് വാണിജേറാം പാടുന്ന പാട്ടിന്റെ അടുത്ത വരി, അധരത്തിൽ ചിരിയുമായി അനുരാഗലഹരിയുമായി ആ വഴി വന്നുവോ എൻ ആത്മനാഥൻ എന്നാണ്. അധരമെന്നാൽ കീഴ്ചുണ്ട്, മേൽച്ചുണ്ടിന് ഓഷ്ടം എന്ന് പറയും. അധരവും ഓഷ്ടവും ഉപയോഗിച്ചാലേ ശരിയായി ചിരിക്കാൻ കഴിയൂ. ഇനി പാട്ടിലേക്ക് വന്നാൽ അധരവും ഓഷ്ടവും ഉപയോഗിച്ച് ചിരിച്ചു എന്ന് പറയേണ്ട കാര്യവും ഇല്ല. കാരണം ചുണ്ടുകൾ ഉപയോഗിച്ചല്ലാതെ ചിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ചിരിയുമായി ആ വഴി എന്നെ ആത്മനാഥൻ വന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ബാധകം എന്ന പദം വിപരീതാർത്ഥത്തിലാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. ബാധകത്തിന് എതിർക്കുന്നത്, കേടുവരുത്തുന്നത് എന്നൊക്കെയാണ് അർത്ഥം. പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ് എന്ന് പറയുന്നവർ അവധിയില്ല എന്നാണ് വാസ്തവത്തിൽ പറയുന്നത്. ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ലെങ്കിലും സമവായം അത്തരത്തിൽ തെറ്റിക്കുന്ന ഒരു പദമാണ്. സമവായത്തിന് അഭേദ്യ ബന്ധം എന്നാണ് അർത്ഥം. അപ്പോൾ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ സമവായം ഉണ്ടാകണം എന്ന് പറയുന്നത് തെറ്റാണ്. പൊതുസമ്മതം വേണമെന്നോ അഭിപ്രായ ഐക്യം വേണമെന്നോ ആണ് പറയേണ്ടത്.
0: നല്ല മലയാളം അവതരിപ്പിച്ചത് ബിന്ദു ഡി.
2: ₹30 crore
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

അടുത്തത് ഹരിചരണും ചിന്മയും പാടിയൊരു ഗാനമാണ് ചിത്രം കസിൻസ്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബംബർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
4: ഇപ്പോൾ നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ UGC അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
5: ഗ്രാമകേരളം. കടുവകളി.
6: കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിലെ അത്തച്ചമയവും പുലികളിയുമൊക്കെ ഏറെ പ്രശസ്തമാണല്ലോ. പുലിയുടെ വേഷമിട്ട് നൃത്തമാടുന്ന വിനോദ കലയായി മാത്രം ഇന്ന് നമ്മൾ പുലികളിയെ കാണുന്നു. ഓണാഘോഷങ്ങളോടനുബന്ധിച്ചാണ് പുലികളി ഇറങ്ങാറുള്ളത്. മധ്യ തിരുവിതാംകൂറിലെ കടുവകളിക്ക് പുലികളിയുമായി സാമ്യമുണ്ടെങ്കിലും വ്യത്യസ്തമായ ചുവടുകളാണ് ഉള്ളത്. തല മുഴുവനായി ആവരണം ചെയ്യുന്ന ഹെൽമറ്റിന് സമാനമായ കടുവ തലയാണ് കടുവകളിക്കായി ഉപയോഗിക്കാറുള്ളത്. വായുടെയും കണ്ണുകളുടെയും ഭാഗത്തുകൂടി നോക്കിയാണ് കടുവകളിക്കാരൻ മുന്നോട്ട് നീങ്ങുന്നത്. ദേഹമാകെ കറുപ്പും വെളുപ്പും മഞ്ഞയും ഇടകലർന്ന വരകൾ കടുവയുടെ ദേഹത്തിന് സമാനമായി വരയ്ക്കുന്നു. തുണി കൊണ്ടോ നിറം മുക്കിയ കയറുകൊണ്ടോ ആയിരുന്നു ഒരു കാലത്ത് കടുവയുടെ വാൽ നിർമ്മിച്ച് അരയുടെ പിൻഭാഗത്ത് ഘടിപ്പിച്ചിരുന്നത്. ഇക്കാലത്തുള്ള ഹൈടെക് കടുവ വേഷങ്ങളും പണ്ടുണ്ടായിരുന്നവയും തമ്മിൽ ഒട്ടേറെ വ്യത്യാസങ്ങളുണ്ട്. ഇക്കാലത്ത് സ്റ്റിക്കറുകൾ ഉപയോഗിച്ചും ചായമടിച്ചും പുലിവേഷം കെട്ടുമ്പോൾ തനിമ വർദ്ധിക്കുന്നുണ്ടെങ്കിലും പഴമയുടെ രീതികൾ പലതും നാം മറന്നുപോകുന്നു. മധ്യ തിരുവിതാംകൂറിലെ ചില പ്രധാന ക്ഷേത്രങ്ങളിൽ ഉത്സവകാലത്ത് എഴുന്നള്ളിപ്പിനോടൊപ്പം കടുവ വേഷമിട്ട് താളമേളങ്ങളോടെ നൃത്തം ചെയ്തിരുന്ന പ്രത്യേക ആചാരമുണ്ടായിരുന്നുവെന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ദേവന്മാരുടെ ക്ഷേത്രങ്ങളിൽ ഓണക്കാലത്തെ ഉത്സവത്തിനാണ് ഇത് നടത്തിയിരുന്നത്. വേഷത്തിന് പിന്നാലെ നിശ്ചിത അകലത്തിൽ കടുവയുടെ നൃത്ത ചുവടുകൾക്കനുസൃതമായി തോക്കോ അമ്പും വില്ലുമോ ഏന്തിയ വേട്ടക്കാരനും നൃത്തം ചെയ്യുന്നു. നാട്ടുകാർ അവരെ കടുവാ പണിക്കരെന്നും വിളിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. എന്തായാലും ക്ഷേത്ര ആചാരങ്ങളിൽ നിന്നും അവ പാടെ അപ്രത്യക്ഷമായിരിക്കുന്നു. അക്കാലത്തൊക്കെ ഓണത്തിന് മുമ്പ് മൂലം മുതൽ തിരുവോണ തലേന്ന് വരെ കടുവാ വേഷമിടുന്ന നർത്തകരും വേട്ടക്കാരും വലന്തലയും ചേങ്ങിലയും ചേർന്ന മേളക്കൊഴുപ്പുകളോടെ ഭവനങ്ങളിൽ രാത്രികാലങ്ങളിൽ വന്ന് നൃത്തം ചെയ്ത് വേട്ടക്കാരൻ കടുവയെ അവസാനം വധിക്കുന്നു. പിന്നീട് ഓണസമ്മാനങ്ങൾ വാങ്ങി സംഘം മടങ്ങുന്നു. കുട്ടികളുള്ള വീടുകളിൽ പ്രത്യേകമായി വളരെ നേരം നിന്ന് കളിക്കുകയും കൊച്ചുകുട്ടികൾ കടുവയെ കണ്ട് പേടിച്ച് അച്ഛനമ്മമാരുടെ മറവിൽ നിൽക്കുകയും ചെയ്യുന്ന കാഴ്ചകളും പഴമക്കാരുടെ ഓർമ്മകളിൽ ഇന്നും തിളങ്ങി നിൽക്കുന്നുണ്ട്. തിരുവിതാംകൂറിലെ കടുവകളിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും തൃശൂരിൽ ഇന്ന് ഓണം കഴിഞ്ഞ് 4-ാം നാളിൽ അവതരിപ്പിക്കുന്ന പുലികളിക്ക് 200 വർഷത്തെ പഴക്കം മാത്രമാണ് അവകാശപ്പെടുന്നത്. അതിനെ ഇപ്പോൾ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി മാറ്റിയിരിക്കുന്നു. പരമ്പരാഗത ശൈലിയുള്ള കടുവകളി പോലും മധ്യ തിരുവിതാംകൂറിൽ വിരളമായെന്നുള്ളത് മുതിർന്നവർ ഇന്നും ദുഃഖത്തോടെ അനുസ്മരിക്കാറുണ്ട്. കാലമേറെ പിന്നിട്ടെങ്കിലും അവയുടെ ദീപ്ത സ്മരണകൾ ഓണക്കാലമാകുമ്പോൾ പഴയ പ്രൗഢിയോടെ മനസ്സിൽ നിറയാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.
5: കടുവകളി. രചന സുരേഷ് മണ്ണാറശാല. നിർവഹണം MR രഞ്ജിനി. നിർവഹണ സഹായം മിനി GS.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വൈകിട്ട് കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും പങ്കെടുക്കും. തുടർന്ന് ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. ഭീകരവാദം, വിഘടനവാദം, തീവ്രവാദം എന്നിവയിൽ നിന്ന് മുക്തമായ ഒരു മേഖല കെട്ടിപ്പടുക്കുന്നതിന് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ അംഗങ്ങളുമായി ചേർന്ന് ഇന്ത്യ പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കിർഗിസ്ഥാനിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുൻപ് നടത്തിയ പ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് കണ്ണൂരിൽ. മാങ്ങാട്ടുപറമ്പ് കെ എ പി 4th Battalion മൈതാനിയിൽ നടക്കുന്ന പരേഡിൽ രാവിലെ മന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്തെ അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വനിതാ ശിശു വികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് മറ്റന്നാൾ തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ ലഭിച്ചതിനാൽ തൃശൂർ പീച്ചി ഡാം രാവിലെ 11 തുറക്കും. ഡാമിലെ ജലനിരപ്പ് ക്രമമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. മണലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് 30 cm വരെ ഉയരാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കണ്ണൂരിൽ ഓണം വാരാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം കെ സുധാകരൻ എംപി ഉദ്ഘാടനം ചെയ്തു. പ്രയാസങ്ങളില്ലാതെയാണ് ഇത്തവണ ജനങ്ങൾ ഓണം ആഘോഷിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ സിറിഞ്ച് ഉപയോഗിച്ച് കുത്തിയ കേസിൽ പ്രതികൾ പിടിയിൽ. ബെന്നി ലോയ്ഡ്, രജാത്, നന്ദകുമാർ, അദ്നുൽ ഷാഹിം എന്നിവരെയാണ് ടൗൺ പോലീസും സിറ്റി ക്രൈം സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. തായ്ലന്റിനെ 94 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്.

0: നമസ്തേ അനന്തപുരിയിൽ. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്, ചോദ്യം ഒന്ന് പറയാം. അടുത്തിടെ ഡ്രഗ്സ് കൺട്രോളർ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ച ഇന്ത്യ ഡെങ്കിപ്പനി പ്രതിരോധത്തിനുവേണ്ടി ജപ്പാനുമായി ചേർന്ന് വികസിപ്പിച്ച പ്രതിരോധ കുത്തിവയ്പ്പിന്റെ പേരെന്താണ്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം ക്യൂഡെങ്ക. ഇന്ത്യയിൽ 4 നും 60 നും ഇടയിൽ പ്രായമുള്ള ആളുകൾക്ക് ഉപയോഗിക്കാനാണ് ഇതിന് അനുമതി ലഭിച്ചിട്ടുള്ളത്. ഡെങ്കിപ്പനിയുടെ 4 വൈറസ് വകഭേദങ്ങൾക്കെതിരെയും ഇത് ഫലപ്രദമാണ്. മുൻപ് ഡെങ്കി ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ ഈ വാക്സിൻ സ്വീകരിക്കാൻ സാധിക്കും. ശരിയുത്തരം ക്യൂഡെങ്ക.
1: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
4: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
3: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
4: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തും.

0: സൈന്യം എന്ന ചിത്രത്തിനു വേണ്ടി മനു, സിന്ധു, ലേഖ എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന ഷിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കിടേഷ്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
0: ഇനി കാലം സാക്ഷി.
3: കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. സ്വാതന്ത്ര്യസമര സേനാനിയും ഗാന്ധിയനുമായിരുന്ന കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് 1896 February 6 തൃശൂർ ജില്ലയിലെ അടാട്ട് ഗ്രാമത്തിൽ ജനിച്ചു. 7ാം ക്ലാസ്സിൽ പാരമ്പര്യമനുസരിച്ച് തൃശൂർ ബ്രഹ്മസ്വം മഠത്തിൽ ഋഗ്വേദ പഠനം ആരംഭിച്ചു. അതിനുശേഷം പാലക്കാട് ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തി. ഗാന്ധിജിയിൽ ആകൃഷ്ടനായിരുന്ന കുറൂർ 1920 നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ചേർന്നു. ഗാന്ധിജി, നെഹ്റു, സരോജിനി നായിഡു, ബാലഗംഗാധര തിലകൻ എന്നിവരുമായി കുറൂർ വ്യക്തിബന്ധം പുലർത്തിയിരുന്നു. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിനിടയിൽ പലതവണ ജയിൽവാസം അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. 1923 മാതൃഭൂമി പത്രത്തിന്റെ പിറവിക്ക് വഴിതെളിച്ചതിൽ പ്രമുഖനായിരുന്നു കുറൂർ. വൈക്കം സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, നിയമലംഘന പ്രസ്ഥാനം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം എന്നിവയിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. 1958 മുതൽ 61 വരെ കേരള നിയമസഭയിൽ അംഗമായി പ്രവർത്തിച്ചു. ഖാദി ഉൽപ്പന്നങ്ങളുടെ പ്രചാരണവും നിർമ്മാണവും കേരളത്തിൽ ആരംഭിച്ചത് ഇദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായാണ്. 1981 August 31 കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അന്തരിച്ചു.
4: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പല വിധത്തിലുള്ള പ്രസ്ഥാനങ്ങളിൽ തീർച്ചയായും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അയിത്തോച്ചാടനം. മഹത്തായ ഈ കാര്യം സാധിക്കുന്നതിന് ഏറ്റവും പ്രധാനമായ ഒന്ന് വൈക്കം സത്യാഗ്രഹമായിരുന്നു. അത് വിപ്ലവാത്മകമായ ഒരേ വിധത്തിലെ പരിവർത്തനങ്ങളും അത് നിമിത്തം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഉദ്ദേശം താൽക്കാലികമായി ആ വൈക്കം ക്ഷേത്രത്തിന് 4 ഉച്ചുപാടുമുള്ള റോഡിൽ കൂടി എല്ലാ ജാതിക്കാർക്കും സഞ്ചാര സ്വാതന്ത്ര്യം സ്ഥാപിക്കുന്നതായിരുന്നു. എങ്കിലും അതിൽ അന്തർഭൂതമായി എത്രയോ മഹത്തായ ഒരു ആശയം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡ് പബ്ലിക് റോഡാണ്. ആ റോഡിൽ കൂടെ അവർണ ഹിന്ദുക്കൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അതിൽ സഞ്ചരിക്കുവാൻ വിരോധമുണ്ടായിരുന്നില്ല. ഇതര മതക്കാർക്ക് കൂടി അതിലെ കടന്നു പോകുവാൻ അക്കാലത്ത് വിരോധമുണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു അനാചാരം ഹിന്ദുക്കൾക്ക് ഒട്ടാകെ തന്നെ ഒരു അപമാനകരവും നിന്ദ്യവുമായ ഒരു ആചാരമായിരുന്നു. അതിനെ നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സത്യഗ്രഹം അവിടെ ആരംഭിച്ചത്. വൈക്കം സത്യഗ്രഹം തുടങ്ങുന്നതിന് മുമ്പ് തിരുവിതാംകൂറിൽ മുഴുവനും സഞ്ചരിച്ച് നാട്ടുകാരെ ഐത്തത്തെ സംബന്ധിച്ച് ഒരു വികാരം ഉണ്ടാക്കി തീർക്കുന്നതിന് ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്മിറ്റി നാഗർകോവിൽ മുതൽ തിരുവിതാംകൂറിന്റെ വടക്കേ അറ്റം വരെ സഞ്ചരിച്ചു. കമ്മിറ്റിയിൽ ഞാനും ഒരു മെമ്പറായിരുന്നു. അപ്പോ ആ നിലയ്ക്ക് എനിക്കൊരു ചുമതല ഉണ്ടായിരുന്നതിന് പുറമെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഐത്തത്തിൽ വിശ്വസിക്കാത്ത ഒരാളായിരുന്നു. അനാചാരമാണെന്നും അത് നിവൃത്തിയില്ലാത്തോളം വേഗം അതിനെ നിഷ്കാസനം ചെയ്യണമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു. കേരളത്തിൽ ഈ ദുരാചാരങ്ങളും അനാചാരങ്ങളും ഉണ്ടാക്കിയത് നമ്പൂതിരി സമുദായമാണ് എന്നാണ് എന്റെ വിശ്വാസം. ആ സമുദായം ചെയ്ത ഈ ദുഷ്കർമ്മത്തിന് ഒരു പാപനാശനം എന്ന പോലെ ഒരു പ്രായശ്ചിത്തം എന്നുള്ള ബോധം കൂടി ഈ സത്യഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് ഉണ്ടായിരുന്നു.
3: ഇന്ന് കാലം സാക്ഷിയിൽ കേട്ടത് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ ശബ്ദം.

0: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാന തന്നെ. അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പർ ആണ്.
1: അല്ല മാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കോ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
0: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാർ റോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം. സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ August 17 to 31.
1: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവനു മുകളിൽ ഓണപ്പുടവ സമ്മാനവും, 2 പവനു മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
0: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
1: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം, സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112159.
2: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
3: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000+ സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: നമുക്കിനി ചിത്രയും സംഘവും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം ആധാരം. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിയിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
1: അതെങ്ങനെ?
2: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.

നമസ്തേ അനന്തപുരിയിലിനി നമുക്ക് ചുറ്റും. തിരുവനന്തപുരത്ത് വാൻഡ്രോസ് ഊറ്റുകുഴി റോഡിലും സെക്രട്ടേറിയറ്റ് YMCA ഗേറ്റിനു സമീപത്തുണ്ടായ പൈപ്പ് ലൈൻ ചോർച്ച പരിഹരിക്കുന്നതിനും നടത്തുന്ന

0: അറ്റകുറ്റപ്പണികൾ മൂലം ജലവിതരണം മുടങ്ങും. നന്ദാവനം, ബേക്കറി, ഊറ്റുകുഴി, സെക്രട്ടേറിയറ്റ്, മാഞ്ഞാലിക്കുളം റോഡ്, ഗാന്ധാരിയമ്മൻ കോവിൽ റോഡ്, തമ്പാനൂർ ആയുർവേദ കോളേജ്, കുന്നുംപുറം, അംബുജവിലാസം റോഡ്, സ്റ്റാച്യു, പുളിമൂട് പ്രദേശങ്ങളിൽ ഇന്ന് രാത്രി 7 മണി മുതൽ നാളെ രാവിലെ 7 മണി വരെ ജലവിതരണം തടസ്സപ്പെടുമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. അരുവിക്കര സർക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് കോഴ്സിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. നേരത്തെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവരും നാളെയും ബുധൻ, വ്യാഴം എന്നീ ദിവസങ്ങളിലും രാവിലെ 10 മണിക്ക് നെടുമങ്ങാട് സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ അസൽ രേഖകൾ സഹിതം ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9074141036, മറ്റൊരു നമ്പർ 9895543647. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9074141036, 9895543647. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കന്യാകുമാരി ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യത. അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നതും ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും ഒഴിവാക്കണം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
1: ഹലോ ചേട്ടാ, പാലുകാച്ചിന് കൊടുക്കാൻ വിളക്ക് വാങ്ങാൻ മറക്കല്ലേ. നല്ല ഐശ്വര്യമുള്ള ഒരു വിളക്കായിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ വീട്ടിലേക്ക് കുറച്ച് പാത്രങ്ങളും വാങ്ങണം.
2: അത്രേ ഉള്ളൂ, നമുക്ക് വാങ്ങാലോ.
1: MRT തന്നെ വാങ്ങണേ, എന്നാലേ എന്റെ മനസ്സിനൊരു തൃപ്തി വരൂ.
3: 60 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസവുമായി MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് ദർശനവും.
0: MG ശ്രീകുമാറും ശ്രേയ ഘോഷാലും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം സാഗർ ഏലിയാസ് ജാക്കി, രചന റിയ ജോയ്, സംഗീതം ഗോപി സുന്ദർ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
4: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
3: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
4: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
3: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
4: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
5: ഫോൺ ഞാൻ പറയാം.
6: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
7: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
8: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
6: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
9: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ്, ആരിശാല.
10: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമുണ്ട്, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
11: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
10: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
0: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: കുളിയുടെയും ഊണിന്റെയും കാര്യത്തിൽ സുലൈമാൻ കണിശ

0: ാണ് പണി കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ ഒരു കുളി കൂടാതെ കഴിയില്ല. പിന്നെ പച്ചക്കറി കൂട്ടി നല്ലൊരു ഊണും. ഖദീജയുടെ ഹോട്ടലിലാണ് ഇതിനൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. ആദ്യമാദ്യം ഒരു ചില്ലറ കുഴപ്പമുണ്ടായിരുന്നു. ഖദീജയ്ക്ക് പച്ചക്കറി നന്നായി വയ്ക്കാൻ അറിഞ്ഞുകൂടാ. സുലൈമാനാകട്ടെ, മീൻകറി വളരെ പ്രിയമല്ല താനും. ഒടുവിൽ അയാൾ തന്നെ അതിനൊരു പോംവഴി കണ്ടുപിടിച്ചു. ഞാൻ കാട്ടിത്തരാം, അതുപോലെ പാകം ചെയ്താൽ മതി, സുലൈമാൻ പറഞ്ഞു. ആ ഖദീജ ഒതുങ്ങി നിന്ന് മൂളി. അന്ന് എല്ലാവരും നല്ല സാമ്പാർ കൂട്ടി ഊണ് കഴിച്ചു. പിറ്റേന്ന് അവിയൽ, ഇനിയൊരു ദിവസം എരിശേരി. ഒരു മാസം കൊണ്ട് അയാൾ ഖദീജയെ ഒരു നല്ല പച്ചക്കറി വെപ്പുകാരിയാക്കി തീർത്തു. മൂപ്പരിക്ക് പച്ചക്കറിയുമ്പില പിടുത്തം, ഖദീജ മറ്റുള്ളവരോട് പറയാറുണ്ട്. പുതുവിശ്വാസിയാ? അയൽപ്പക്കക്കാരികൾ ചോദിച്ചു. എന്തോ ഏതോ, തൊള്ള തുറന്ന് ഭർത്താനം പറയലേയില്ല. എവിടാ മൂപ്പരുടെ നാട്? തെക്ക്. തെക്കോട്ടുള്ളൂലയുടെ തീറ്റയും കുടിയും പറച്ചിലും ഒക്കെ ഒരു ചേല് വേറിട്ടല്ലേ, തന്നേർക്കും. സുലൈമാനെ കാണുമ്പോഴും ഓർക്കുമ്പോഴുമെല്ലാം ഖദീജ വിചാരിക്കും, എവിടെ വച്ചാ കണ്ടത്? ചാലിയത്ത് വെച്ചല്ല, എളാപ്പന്റെ നാടായ പട്ടമ്പിൽ വെച്ചാണോ, അതോ മൂത്താപ്പന്റെ നാടായ മഞ്ചേരിയിൽ വെച്ചോ? എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് തീർച്ച. ഒരു ദിവസം സുലൈമാന് ചോറ് വിളമ്പിക്കൊടുത്തുകൊണ്ട് ഖദീജ ചോദിച്ചു, പച്ചക്കറി പൊടിക്കുന്നുണ്ടോ? ഉണ്ട്. എന്തിരുത്ത പച്ചക്കറിമ്പിയില് ഇത്തിരി പൊടുത്തം? സുലൈമാൻ ഒന്ന് മുഖമുയർത്തി നോക്കി, എന്നിട്ട് കനത്ത സ്വരത്തിൽ പറഞ്ഞു, എനിക്കിഷ്ടമാണ്. പിന്നെ എന്തു ചോദിക്കണമെന്ന് ഖദീജയ്ക്ക് അറിഞ്ഞുകൂടാ. അവൾ സംഭാഷണത്തിന്റെ വഴിയൊന്നു മാറ്റി. നാട്ടിലേക്ക് പോണ്ടേ?
1: വേണ്ട.
0: നാട് പട്ടാമ്പിയില?
1: അല്ല,
0: മഞ്ചേരിയില. എന്താ വേണ്ടത്? തന്നെ സ്വൈരം കെടുത്താതിരിക്ക് എന്നായിരുന്നു ആ ചോദ്യത്തിന് അർത്ഥം. അത് ഖദീജയ്ക്ക് മനസ്സിലായി. അവൾ ഉടനെ തല വലിച്ചു കളഞ്ഞു. എന്നിട്ട് ഒരു മിനസവാക്കും തട്ടിവിട്ടു. നല്ലോല് എല്ലാ നാട്ടിലുണ്ട്. അതിന് മറുപടി ഉണ്ടായില്ല. സുലൈമാൻ കൂട്ടിയുരുട്ടി അടിച്ചുവിട്ടു. കൈകഴുകി ചടുന്നിനെ പുറത്തേക്ക് പോവുകയും ചെയ്തു. ചോദിച്ചത് മൂപ്പരക്ക് പിടിച്ചില്ലായിരിക്കോ? ഖദീജ ആലോചിച്ചു. അത്തരം അന്വേഷണങ്ങൾക്ക് പോകേണ്ടായിരുന്നുവെന്നും തോന്നി. സുലൈമാൻ കണിശമായി കാശു കൊടുക്കുന്നവനാണ്. അതും അവൾ ആവശ്യപ്പെട്ട സംഖ്യ. ഒട്ടും ജാസ്തിയല്ല, ഒട്ടും കുറവുമില്ല. ആ മനുഷ്യന്റെ മട്ടുകളോട് അവൾക്കൊരു ഇഷ്ടവും ഉണ്ടായിരുന്നു. ചെറുപ്പക്കാരന്റെ മാതിരി കണ്ണുകൊണ്ടും കൈകൊണ്ടും അഭ്യാസമൊന്നും അയാൾ കാട്ടില്ല. വാക്കുകൾ കൊണ്ട് കല്ലേറ് നടത്തില്ല. മുടിക്ക് കടന്നു പിടിക്കാനോ കാലടി നക്കാനോ ഒരുങ്ങില്ല. നിലയ്ക്ക് നിൽക്കും, വിലയ്ക്ക് പോകും. ആ കനത്ത പെരുമാറ്റം ഖദീജയ്ക്ക് ഒരു മതിപ്പുണ്ടാക്കി. ഒരാണ.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
5: ബേസിക് ആയിട്ട് ഒരു പഠനം കഴിഞ്ഞ് വരുന്ന ഒരു നോവൈസ് നേഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ അവരെ പ്ലേസ് ചെയ്യുമ്പോൾ അവരുടെ ഒരു മൊറയിൽ സംരക്ഷിക്കപ്പെടാനെങ്കിലും നല്ല ഒരു പേ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അടിസ്ഥാനപരമായിട്ട് ശമ്പളം എല്ലാവർക്കും വേണ്ടതാണല്ലോ.
4: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ഇന്ന് രാവിലെ 10 മണിക്ക്.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
7: ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഹോൾസെയിലേഴ്സ് ആയ തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ നിന്ന് ഈ ഓണം പൊന്നോണമാക്കാം.
8: കൈനിറയ സമ്മാനങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും. ഒരു പവൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഓണപ്പുടവ സമ്മാനവും മറ്റനേകം സമ്മാനങ്ങളും. ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 6 വരെ.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ജംഗ്ഷൻ ഇളംകുളം ശ്രീകാര്യം മണ്ണന്തല ജംഗ്ഷൻ പ്യുവർ ഗോൾഡ് തൃശൂർ ഫാഷൻ ഗോൾഡ്.
9: തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഉറക്കത്തിന്റെ നേർത്ത തിരശീലയ്ക്കപ്പുറം വിരിയുന്ന വർണ്ണ

ലോകമാണ് കിനാവുകൾ. യാഥാർത്ഥ്യങ്ങൾക്കപ്പുറത്തേക്ക് മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആ സ്വപ്നങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷകളായും ചിലപ്പോൾ ഓർമ്മകളായും നമ്മുടെ ഉള്ളിൽ നിറയുന്നു. കിനാവിന്റെ ഈ വർണ്ണലോകത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ചില ഗാനങ്ങൾ ഇന്നീ പരിപാടിയിലൂടെ കേൾക്കാം. നക്ഷത്രക്കൂടാരം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയ ഗാനമാണാദ്യം. രചന വിച്ചു തിരുമല, സംഗീതം മോഹൻ സിതാര.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ ഇപ്പോൾ കേട്ടത് യേശുദാസ് പാടിയ ഗാനമാണ്. ചിത്രം പകൽ കിനാവ്, രചന പി ഭാസ്കരൻ, സംഗീതം ബി എ ചിദംബരനാഥ്.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
3: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പൊക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
2: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
3: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
4: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
5: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
0: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

0: അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
1: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP-IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
2: ഇന്ന് ഈ പരിപാടിയിൽ വീരഭദ്രാസനയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് ഡോക്ടർ വൃന്ദാജി നായർ സംസാരിക്കുന്നു.
3: ഇന്ന് നമുക്ക് വീരഭദ്രാസനം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി കാലുകൾ രണ്ടും ഏകദേശം 3 മുതൽ 4 അടി അകലത്തിൽ വെച്ച് നിൽക്കുക. പാദങ്ങൾ പൂർണ്ണമായും നിലത്ത് പതിഞ്ഞിരിക്കണം. കൈകൾ ഇരുവശങ്ങളിലൂടെയും തോളുകളുടെ ഉയരത്തിൽ ഉയർത്തി രണ്ടു വശത്തേക്കും നീട്ടി നിവർത്തി പിടിക്കാം. കൈകൾ തറയ്ക്ക് സമാന്തരമായിരിക്കണം. ഇനി ശ്വാസം അകത്തേക്കെടുത്തുകൊണ്ട് വലതു കാൽപാദം വലതുവശത്തേക്ക് 90 ഡിഗ്രി തിരിച്ചുവയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലത് കാൽമുട്ടും വലത് കണങ്കാലും ഒരേ ലെവലിൽ വരുന്ന രീതിയിലായിരിക്കണം കാൽമുട്ട് മടക്കേണ്ടത്. ഈ ലെവൽ വിട്ട് മുട്ട് അമിതമായി മടങ്ങാൻ പാടുള്ളതല്ല. ഇടത്തെ കാൽമുട്ട് നിവർന്നു തന്നെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തല മെല്ലെ വലതുവശത്തേക്ക് തിരിച്ച് വലത്തോട്ട് നോക്കുക. കൈകൾ മൃദുവായി വലതുവശത്തേക്ക് വലിച്ച് പിടിക്കുകയും ചെയ്യാം. 5 മുതൽ 10 സെക്കൻഡ് വരെ ഈ സ്ഥിതിയിൽ തുടരാം. സാധാരണ ശ്വാസം എടുത്തുവിടാം. വിശ്രമിക്കാനായി ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് മുട്ട് നിവർത്തി വലതുപാദം നേരെ വച്ച് നേരെ വരാം. കൈകൾ വശങ്ങളിലൂടെ താഴേക്കിട്ട് വിശ്രമിക്കാം. ഇതേ രീതിയിൽ തന്നെ ഇടതുവശത്തേക്കും ആവർത്തിക്കാം. അതായത് ഇടതുപാദം ഇടതുവശത്തേക്ക് 90 ഡിഗ്രി ചരിച്ചു വയ്ക്കാം. ഇടത് കാൽമുട്ട് ഇടത് കണങ്കാലിന്റെ അതേ ലെവലിൽ കുറഞ്ഞ് മടക്കാം. ഇടത് വശത്തേക്ക് തല ചരിച്ച് ദൃഷ്ടി ഇടതുവശത്തേക്ക് മാറ്റാം. ബാലൻസിംഗ് വരുന്ന ഒരു യോഗ പോസ്ചർ ആയതിനാൽ തലകറക്കം, വെറട്ടിഗോ പോലുള്ള ബാലൻസ് പ്രശ്നമുള്ളവർ, ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ, പ്രായാധിക്യമുള്ളവർ തുടങ്ങിയവർ ഈ ആസനം വളരെ കരുതലോടെ ചെയ്യേണ്ടതാണ്. പ്രധാനമായും അരയ്ക്ക് താഴോട്ടുള്ള മാംസപേശികളെയും സന്ധികളെയും ബലപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു യോഗാസനമാണ് വീരഭദ്രാസനം. ഇത് യോഗ തെറാപ്പിയായി മുട്ടുവേദന, ഇടുപ്പുവേദന, വെരിക്കോസ് വെയിൻ മുതലായവയിൽ നിർദ്ദേശിക്കാറുണ്ട്. ഗർഭിണികളിൽ അവസാനത്തെ മാസങ്ങളിൽ പരിശീലിക്കാവുന്ന ഒരു യോഗാസനം കൂടിയാണ് വീരഭദ്രാസനം.
2: വീരഭദ്രാസനയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.
0: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൗഖ്യം സമാപിക്കുന്നു.
4: വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
5: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
4: ആഘോഷം തുടങ്ങിയല്ലേ.
5: യെസ്, 1000 കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
6: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
8: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
9: നിനക്കല്ലേ പട്ടുസാരി വേണം എന്ന് പറഞ്ഞു.
10: 2 പവനിക്കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. 2nd സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. 3rd സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും.
11: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
12: യേശുദാസും ചിത്രയും പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം അന്ന, ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും. യു ജി സി അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക. ഓണം കഴിഞ്ഞ

0: ും മൈ ജിയിൽ എസികൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ മാസ് വില കുറവ് തുടരുന്നു. ഇ എം ഐ വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
1: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്കൊരു BMW.
1: ഇപ്പോൾ തന്നെ മൈ ജി ഫീച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
3: പിട്ടപ്പള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പള്ളി ഏജൻസീസ്.

0: ഉറക്കി പറഞ്ഞു ഭൂമി ഇനി അടിമുടി കുലുങ്ങുമൻ കുറുവരം നനഞ്ഞു പൊളുന്നം മറന്നു തെന്നി പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്ത് തെല്ലിട്ടടച്ചതല്ലേ
1: ഉന്നം മറന്നു തെന്നി പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്തു കരളിനകത്ത് തെല്ലിട്ടടച്ചതല്ലേ
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല ഹോൾസെയിൽ പണിക്കൂലി മാത്രം
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ പാലക്കാട് മലപ്പുറം കൊച്ചി ആൻഡ് തിരുവനന്തപുരം

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈജീന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈജി തന്നെ പോവാം.
0: മൈജിയോണം, മാസോണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.

സമയം 9:30. ഗാനോപഹാരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇനി പരിപാടിയിൽ 1961 മുതൽ 70 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ദേവത എന്ന ചിത്രത്തിനു വേണ്ടി പി ലീല പാടിയ ഗാനമാണ്. രചന പി ഭാസ്കരൻ, സംഗീതം PS ദിവാകർ.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ഓണം കഴിഞ്ഞെന്ന് കരുതി TV വാങ്ങൽ മാറ്റിവെച്ചോ.
5: എങ്കിലിതാ മൈജിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
4: TV EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
5: നേടാം ഒരു EMI ഓഫ് 60,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
4: കൂടാതെ മൈജി ഓണം മാസ് ഓണം സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം BMW കാർ.
5: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
6: അടുത്തത് എല്ലാ ഈശ്വരി പാടിയൊരു ഗാനമാണ്. ചിത്രം കുട്ടിക്കുപ്പായം. ഗാനരചന B ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: കാട്ടുതുളസി എന്ന ചിത്രത്തിനു വേണ്ടി P. സുശീല പാടിയ ഗാനം, രചന വയലാർ, സംഗീതം MS ബാബുരാജ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ എഴുതി, എം എസ് ബാബുരാജ് സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

0: സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി അല്പസമയത്തിനകം അഗത്തി ദ്വീപിലെത്തും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ ഡ്രങ്കിൻ മച്ലി 2031 കർമ്മ പദ്ധതികൾക്ക് ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. മുൻ രാഷ്ട്രപതി ഡോക്ടർ പ്രണബ് മുഖർജിയെ ചരമവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനുസ്മരിച്ചു. ഡോക്ടർ പ്രണബിന്റെ മാതൃകാപരമായ പൈതൃകം പുതിയ തലമുറയിലെ നേതാക്കൾക്ക് എന്നും പ്രചോദനമായി നിലകൊള്ളുമെന്ന് അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി മുദ്രയോജന പ്രകാരം കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിച്ചതായി ഓൺലൈനിൽ പ്രചരിക്കുന്ന കത്ത് വ്യാജമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ഇത്തരം സന്ദേശങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെടരുതെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 794. 2500 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. ദുരന്തം നടന്ന് 5-ാം ദിവസവും കാണാതായവർക്കു വേണ്ടിയുള്ള തിരച്ചിലും കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ ശ്രമം

നടപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് മറ്റന്നാൾ തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദുകൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിക്കും. 47-ാമത് കേരള പോലീസ് ഗെയിംസ് ആന്റ് അത്ലറ്റിക് മീറ്റിന്റെ ഭാഗമായി സംസ്ഥാനതല വെയ്റ്റ് ലിഫ്റ്റിംഗ് ആന്റ് പവർ ലിഫ്റ്റിംഗ് മത്സരം ഇന്നും നാളെയും കോഴിക്കോട് നടത്തും. വി കെ കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
1: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം എം എസ് ആശ.
2: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്നത്തെ ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേരളത്തിലെ ആരോഗ്യ നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്തെ ശ്രദ്ധേയയായ ഒരു വ്യക്തിയാണ് ഡോക്ടർ ആശ എസ് കുമാർ. തിരുവനന്തപുരം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ആശ നിലവിൽ കേരള സർക്കാരിന്റെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിലെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി സിമെറ്റ് ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്തെ 25 വർഷത്തെ ദീർഘമായ പ്രവർത്തന പരിചയവും കേരള ആരോഗ്യ സർവകലാശാല സെനറ്റ് അംഗം എന്ന നിലയിലുള്ള ഭരണപാഠവും ഒത്തിണങ്ങിയ വ്യക്തിത്വമാണ് അവരുടേത്. അധ്യാപിക, ഗവേഷക, ഭരണാധികാരി എന്നീ നിലകളിൽ തിളങ്ങുന്ന ഡോക്ടർ ആശ തന്റെ പ്രിയഗാനങ്ങൾക്കൊപ്പം ജീവിതാനുഭവങ്ങൾ കൂടി പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. മാഡത്തെ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. സ്വാഗതം മാഡം.
3: താങ്ക് യു. നമസ്കാരം.
2: നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്ത് ദീർഘമായ പ്രവർത്തന പരിചയമുള്ള ഒരു വ്യക്തിയാണല്ലോ മാഡം. അപ്പൊ ഈ മേഖലയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? കുട്ടിക്കാലത്തെ ഇഷ്ടമായിരുന്നോ നഴ്സിംഗ്, അല്ല ആരെങ്കിലും ഇങ്ങനെ ഗൈഡ് ചെയ്തിട്ട് വന്നതാണോ, അതോ അങ്ങനെ സംഭവിച്ചു പോയതാണോ?
3: ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചു പോയതാണെന്നാണ് പറയേണ്ടത്. കാരണം 1992 ഞങ്ങളൊക്കെ മെഡിക്കൽ എൻട്രൻസ് എഴുതി, എല്ലാവരെയും പോലെ ഒരു സെക്കൻഡ് ഗ്രൂപ്പ് വിദ്യാർത്ഥി ആഗ്രഹിക്കുന്ന പോലെ ഒരു ഡോക്ടറാകാൻ ആഗ്രഹിച്ചു, മെഡിക്കൽ എൻട്രൻസ് എഴുതി. അന്ന് മെഡിക്കൽ എൻട്രൻസിന്റെ റാങ്കിന്റെ ബേസിസിലാണ് BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ അന്ന് BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടി, കോട്ടയം മെഡിക്കൽ കോളേജിലെ പഠനം ആരംഭിച്ചു. അതിനുശേഷം തിരുവനന്തപുരത്ത് വീടായതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങി തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് കോളേജിലാണ് BSc നഴ്സിംഗ് പഠിച്ചത്.
2: മാഡം, സാധാരണഗതിയിൽ നഴ്സിംഗ് കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നവർ ഒരു ജസ്റ്റ് ഇപ്പം BSc നഴ്സിംഗ് ആണെങ്കിലും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ തുടർ പഠനം എന്ന് പറയുന്നത് ഒരുപാട് പേര് ഓപ്റ്റ് ചെയ്യാത്ത ഒരു കാര്യമാണ്. MSc നഴ്സിംഗിന് പോവുകയോ അല്ലെങ്കിൽ ഒരു PhD ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ അക്കാഡമിക്സിൽ ശ്രദ്ധിക്കണമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്?
3: തുടക്കം മുതൽ തന്നെ നമുക്ക് സാധാരണ നഴ്സിംഗ് വിദ്യാഭ്യാസം രണ്ട് തരത്തില്, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്ന 3-year ഡിപ്ലോമ പ്രോഗ്രാമും 4 BSc നഴ്സിംഗ് പ്രോഗ്രാം ബിരുദ പഠനവും ആണുള്ളത്. അപ്പോൾ ഈ ബിരുദം നേടുന്ന ആൾക്കാർക്ക് അത് ചെറിയൊരു നമ്പറേ ഉള്ളൂ. കേരളത്തിൽ നിന്ന് 3 നഴ്സിംഗ് കോളേജുകൾ മാത്രം ഗവൺമെന്റിലുള്ള ഒരു സമയത്താണ് ഞങ്ങളൊക്കെ ഇത് പഠിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം, നഴ്സിംഗ് കോളേജിൽ അധ്യാപകരാകണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ഒരു പരമപ്രധാനമായ ഒരു ലക്ഷ്യം തന്നെ അതായിരുന്നു. അപ്പം അതിനുവേണ്ടി ഞാൻ ആദ്യ 2 ജോലി ചെയ്തു. അതിനുശേഷം MSc നഴ്സിംഗ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ നേടി. അതിനുശേഷം പിന്നെ കുറച്ചുകാലം പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളിലെല്ലാം നാട്ടിൽ ജോലി ചെയ്തു. പിന്നെ ഒരു സുൽത്താൻ കാബൂസ് യൂണിവേഴ്സിറ്റി എന്ന യൂണിവേഴ്സിറ്റിയിൽ ഒമാനിൽ പോയി അവിടെ ജോലി ചെയ്തു. അപ്പോൾ ആ സമയത്താണ് നഴ്സിംഗിൽ ഹയർ ഡിഗ്രികളുടെ ഒരു സിഗ്നിഫിക്കൻസ് എനിക്ക് മനസ്സിലായത്. പക്ഷേ അന്ന് അവിടെ വെച്ച് എനിക്ക് ഹയർ ഡിഗ്രീസ് ഉള്ളവർക്ക് കിട്ടുന്ന ആ ഒരു ബഹുമാനവും അവർക്ക് നഴ്സിംഗ് മേഖലയിൽ എസ്പെഷ്യലി എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഒരുപാട് ഡെവലപ്മെന്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു പുതിയ ആ മേഖലയിലെ ഒരു വികസന കാഴ്ചപ്പാടൊക്കെ കിട്ടിയ ഒരു സമയമാണ്. ആ സമയത്ത് ഞാൻ PhD എൻട്രൻസ് കേരള യൂണിവേഴ്സിറ്റിയിൽ ക്ലിയർ ചെയ്തിട്ടിരിക്കുമായിരുന്നു. തിരിച്ച് ഞാൻ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ജോലി കിട്ടിയതുകൊണ്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്ന് ഗവൺമെന്റ് കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ PhD പഠനം ന്യൂറോളജിയിൽ, സ്ട്രോക്ക് എന്ന വിഷയത്തിലാണ് പൂർത്തിയാക്കിയത്. അപ്പോൾ ആ സമയത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ എല്ലാവിധ സൗകര്യങ്ങളും അത്ര മികച്ച പേഷ്യൻസും റിസോഴ്സസും ഒക്കെ ഉള്ള ആ മെഡിക്കൽ കോളേജ് സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ കുറച്ചു പേർക്ക് അന്ന് കേരളത്തിൽ PhD ഉള്ള ഒരു സമയമാണ്. ആ സമയത്ത് തന്നെ PhD നേടി 2015. അതിനുശേഷമാണ് നഴ്സിംഗ് മേഖലയിൽ നമ്മൾ പല കോളേജുകളിലും ഒക്കെ ജോലി ചെയ്തതിന് ശേഷം ഈ അടുത്തിടയിൽ ഒരു

0: ഫെലോഷിപ്പ് നേടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ അയർലൻഡിലെ പ്രശസ്തമായ റോയൽ കോളേജ് ഓഫ് സർജൻസ്, അവിടെയാണ് ഞാനൊരു ഫെലോഷിപ്പ് ഇൻ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്ന ഒരു പട്ടം 2025 എനിക്ക് കിട്ടി. അതൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതുകൊണ്ടൊന്നും എനിക്ക് എന്റെ ഉദ്യോഗത്തിൽ ഒരു ഉയർച്ചയോ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു എക്കണോമിക് ബെനിഫിറ്റോ ഒന്നുമില്ല. പക്ഷേ അതൊക്കെ എത്രത്തോളം മുന്നിൽ പോകാം, അത്രത്തോളം ഉയരങ്ങളിൽ വിദ്യാഭ്യാസപരമായി മുന്നേറണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹവും മറ്റുള്ളവർക്കത് പ്രചോദനമാകട്ടെ എന്ന് കരുതിയുമാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഒരുപാട് ഉയരങ്ങൾ നൽകാൻ കഴിയുന്നത്, കീഴടക്കാൻ പറ്റുന്നതുമായ ഒരു മേഖലയാണ് നഴ്സിംഗ് മേഖല.
1: പക്ഷേ മാഡത്തിന് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഇപ്പോൾ മാക്സിമം നമുക്ക് ഈ ഒരു മേഖലയിൽ മുന്നേറാൻ പറ്റുന്നതിന്റെ ഏറ്റവും ഒരു എപ്പിറ്റോമിൽ നമുക്ക് എത്തണം എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഇപ്പോൾ മാഡം പഠിപ്പിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ നഴ്സിംഗ് മേഖലയിൽ ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്നവരാണെങ്കിലും അത്തരത്തിലുള്ള ഒരു ലക്ഷ്യമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ജോലി കിട്ടുന്ന ഒരു കാര്യമാണ് നഴ്സിംഗ് എന്ന് വിചാരിച്ചിട്ടാണ് കൂടുതൽ പേരും. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഇതിൽ പഠിക്കുക, PhD എടുക്കുക എന്നുള്ളതിന് അപ്പുറം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, ഇമ്മീഡിയറ്റ്ലി ഒരു വരുമാനം ഉണ്ടാക്കുക, ജോലി ചെയ്യുക, ഇപ്പോൾ ഒന്നുകിൽ വിദേശത്ത് പോവുക അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കുക. ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അതാണ് മിക്കവരുടെയും ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതെവിടെയാണ് ഇവർ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്?
0: നമ്മളിപ്പോൾ ഇവരെ ഒരു BSc നഴ്സിംഗ് പ്രോഗ്രാം ആകട്ടെ, ഒരു ജനറൽ നഴ്സിംഗ് പ്രോഗ്രാം ആകട്ടെ, ഇവരെന്ത് തന്നെ വിദ്യാഭ്യാസം നേടിയാലും നമുക്ക് ഇവരിൽ ഈ പ്രൊഫഷന്റെ വിശാലമായ അനന്ത സാധ്യതകൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റും. നമ്മൾ BSc നഴ്സിംഗ് കരിക്കുലത്തിൽ വരുമ്പോൾ അവരുടെ ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ സമയം മുതൽ പിന്നെ നമുക്ക് കിട്ടുന്ന പല അവസരങ്ങളിലും നമ്മൾ ഇത്തരത്തിലുള്ള മോട്ടിവേറ്റിംഗ് ടോക്സ്, അതായത് എങ്ങനെ നമുക്ക് ഈ പ്രൊഫഷണൽ ഒരു കരിയർ ലാഡറിൽ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള കാര്യങ്ങളും, റിസർച്ചിന്റെ പ്രാധാന്യവും, എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ എങ്ങനെ, അതുപോലെ തന്നെ നഴ്സിംഗ് സർവീസിൽ നിങ്ങൾക്ക് എങ്ങനെയെല്ലാം സ്പെഷ്യലൈസ് ചെയ്ത് ബൈഫർക്കേറ്റ് ചെയ്ത് പോകാം എന്നൊക്കെയുള്ള പല കാര്യങ്ങളും വിദേശ എക്സ്പേർട്സിനെയൊക്കെ വെച്ചിട്ട്, വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് എക്സ്പേർട്സ് ഉണ്ട്, അവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സും മറ്റുള്ള നമ്മുടെ സുഹൃത്ത് വലയത്തിലുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് ചേർന്ന് പല വെബിനാറുകളും മറ്റുമൊക്കെ നടത്തി, കോൺഫറൻസും ഒക്കെ നടത്തി കഴിയുന്ന എത്ര അവരെ ഉയർത്താനും അവരിൽ അതിൽ താല്പര്യം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കാനും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്.
1: മാഡം കേരള ആരോഗ്യ സർവകലാശാലയുടെ സെനറ്റ് അംഗം കൂടിയാണ്. ആ നിലയില് നഴ്സിംഗ് വിദ്യാഭ്യാസത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്താനായിട്ട് മാഡം നൽകുന്ന ഒരു മുൻഗണന എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇതൊന്നും വ്യത്യസ്തമായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നത്?
0: ആരോഗ്യ സർവകലാശാലയിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അധികം കോളേജുകൾ നഴ്സിംഗിനാണ്. 160-ൽ അധികം, ഏകദേശം 167-ഓളം കോളേജുകൾ ഉണ്ടെന്നാണ് എന്റെ ഒരു ധാരണ. 160+ കോളേജ് എന്തായാലും ഉണ്ട്. അപ്പോൾ ഇത്രയധികം നഴ്സിംഗ് കോളേജുകൾ കേരളത്തിൽ, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ 3 നഴ്സിംഗ് കോളേജ് ആയിരുന്നു. അവിടെ നിന്ന് ഇത്രയധികം നഴ്സിംഗ് കോളേജുകളും ഒരുപാട് ഒരുപാട് നഴ്സിംഗ് സീറ്റുകളും ഒക്കെ വന്നപ്പോൾ നമുക്ക് ശരിക്കും അർഹിക്കുന്ന ഒരു പരിഗണന അവിടെയും കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം സംശയമാണ്. പിന്നെ പല മേഖലയിലെ ഉയർന്ന തസ്തികകളിലൊക്കെ, ഉയർന്ന പോസ്റ്റുകളിലൊക്കെ യൂണിവേഴ്സിറ്റിയിൽ എപ്പോഴും മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് നിന്നുള്ളവരാണ് പ്രധാനമായിട്ടും. അവരുടെ ഇടയിലും അവർ നഴ്സിംഗിനെ ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. എന്നാലും നഴ്സിംഗിനൊരു നല്ലൊരു വളർച്ച കിട്ടണമെങ്കിൽ, ഒരു നഴ്സിംഗിനായി ഇത്രയധികം സ്ഥാപനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക യൂണിവേഴ്സിറ്റി വന്നാൽ നല്ലതായിരിക്കുമെന്നും, പിന്നെ നഴ്സിംഗ് ഒരു സെനറ്റ് അംഗം, നഴ്സിംഗ് മേഖലയിലെ ടീച്ചർമാരുടെ പ്രതിനിധി എന്ന രീതിയിൽ, ഗവൺമെന്റ് ടീച്ചേഴ്സിന്റെ പ്രതിനിധിയാണ് ഞാൻ, പ്രതിനിധി എന്ന നിലയിൽ പല കാര്യങ്ങളും ഈ നമ്മുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമുക്ക് ഇവിടെ സർവീസ് സൈഡിലൊക്കെ നഴ്സ് പ്രാക്ടീഷണേഴ്സ് എന്ന കോഴ്സൊക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ടുവരാനായി പല വിധത്തിൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ റിസൾട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരുപാട് മാറ്റം നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പം അതൊക്കെ കൊണ്ടുവരണമെങ്കിൽ നഴ്സിംഗിന് നല്ല ഊന്നൽ ലഭിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. ഒന്നുകിൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രോമിനന്റ് ആയ ഒരു പോസ്റ്റ് നഴ്സിംഗ് മേഖലയിൽ നിന്നുള്ളവർക്ക് ലഭിക്കണം, അല്ലെങ്കിൽ നഴ്സിംഗിനായി പ്രത്യേകം ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായിക്കും.
1: മെഡിക്കൽ കോഴ്സിനും അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സസ് അങ്ങനെ ഇതിന്റെ ഇടയിലാണ് നമ്മൾ നഴ്സിംഗ് വരുന്നത് അല്ലേ? അപ്പൊ അതിന് അർഹിക്കുന്ന ഒരു പ്രാധാന്യം, ഇത്രയധികം കുട്ടികൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയധികം ആൾക്കാരെ ബാധിക്കുന്നതായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടത്ര ശ്രദ്ധ,
0: അത് ഒരുപാടധികം നമ്പർ കുട്ടികൾ ഇതിൽ പഠിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വാസ്തവമായ കാര്യമാണ്. പിന്നെ എല്ലാ കുട്ടികളും ശരിക്കും അഭിരുചിയോടുകൂടിയാണോ വന്ന് പഠിക്കുന്നതെന്നുള്ള നമുക്കൊരു സംശയമുള്ള കാര്യമാണ്. എന്നാലും സ്റ്റിൽ ഒരു ജോലി സാധ്യത വളരെ കൂടുതലും, അല്ലെങ്കിൽ അവർക്കൊരു ഗ്ലോബൽ പ്ലേസ്മെന്റിന് സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു മോഹത്തിലും വിദേശത്ത് പോയി ജോലി ചെയ്യാനുള്ള മോഹത്തിലും ഒക്കെ വരുന്നവർ ധാരാളമാണ്. പക്ഷേ ആരും വെറുതെ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഓപ്ഷനലായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജോലി വേണ്ട എന്ന് തീരുമാനിച്ചവരേ ഉള്ളൂ. അല്ലാതെ എല്ലാവരും നല്ലൊരു വിദ്യാഭ്യാസവും നല്ല ഒരു എക്സ്പീരിയൻസ് നേടി എല്ലാവരും നല്ല രീതിയിൽ തന്നെ ജോലി ചെയ്യുന്നതായിട്ടാണ്

0: മനസ്സിലാക്കുന്നത്. നമ്മുടെ ഒരു മോർ ദാൻ 60% ഓഫ് ദ കുട്ടികൾ മൈഗ്രേറ്റ് ചെയ്യുകയാണ്. ഇന്ന് ലോകത്തെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും നമുക്കൊരു മലയാളി നഴ്സിനെ കാണാൻ പറ്റുമെന്നുള്ളതും, പിന്നെ അവരൊന്നൊരു സാധാരണ ജോലി നഴ്സിന്റെ ജോലിയല്ല അവിടെ ചെയ്യുന്നത്. അതായത് നമ്മളുടെ സങ്കല്പത്തിൽ നഴ്സസ് എന്നും ബെഡ് സൈഡ് നഴ്സസ് ആണ്, പക്ഷെ അതല്ല. അതിനേക്കാളൊക്കെ ഉപരി അവർ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലും റിസർച്ചിലും ഒക്കെയുള്ള മേഖലകളിലും സ്വന്തമായി പ്രാക്ടീഷണറായി പോലും US പോലുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത്തരത്തിലൊരു വികസനം നമ്മുടെ നാട്ടിലും കൂടെ ഉണ്ടാവണം, അതാണ് നമുക്ക് വേണ്ടത്.
1: അപ്പോൾ നമ്മുടെ ഈ പരിപാടിയിലെ ഇഷ്ടഗാനങ്ങൾ കൂടെ പങ്കുവെക്കാവുന്നതാണ്. ഇപ്പോൾ മാഡത്തിന് കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ട് ഒന്ന് പറയാമോ? ആദ്യത്തെ പാട്ട് ഏതാണെന്ന് നോക്കാം.
0: ഞാൻ മ്യൂസിക് എപ്പോഴും ഒരു സ്ട്രെസ് റിലീഫിന് ഉപയോഗിക്കുന്നതാണ്. കഠിനമായ സമ്മർദ്ദമൊക്കെ വരുമ്പോൾ ഞാൻ ഇയർഫോൺ വെച്ചൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് മൂഡ് ഓക്കെ ആക്കാറുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മെലഡി ആൻഡ് റൊമാൻറ്റിക് സോങ് എന്ന് പറയുന്ന പഴയ ഒരു സിനിമയിലെ ഈ ദീലി മതൽ ചാരുതയിൽ, ആ പാട്ട് ഇഷ്ടമാണ്. ഇത്തരത്തിലുള്ള റൊമാൻറ്റിക് മെലഡീസ് എല്ലാം കേൾക്കാറുണ്ട്. എസ് ജാനകിയുടെ പാട്ടുകളാണ് കൂടുതലും ഇഷ്ടം. ഇതെല്ലാം ഒരു സ്ട്രെസ് റിലീഫിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ആ രാത്രി എന്ന സിനിമയിലെ സോങ് ആണ്. ഇളയരാജയാണ് അതിന് സംഗീതം കൊടുത്തിരിക്കുന്നത്. പാടിയിരിക്കുന്നത് എസ് ജാനകി, യേശുദാസ്.
1: നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayerboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: മാഡം നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കുട്ടികൾ പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു മേഖലയാണ്, കുട്ടികളോ അല്ലെങ്കിൽ അവരുടെ പാരന്റ്സോ. അപ്പം അഭിരുചിയോ ഉണ്ടാകണമെന്നില്ല. അപ്പൊ വളരെ കമ്പാഷനേറ്റ് ആയിട്ട് നമ്മൾ രോഗി പരിചരണത്തിൽ ഇടപെടുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഒരു നേഴ്സ് എന്ന് പറയുമ്പോൾ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന ചില ക്വാളിറ്റീസ് ഉണ്ടാവുമല്ലോ, വളരെ സ്നേഹത്തോടെ. ഒന്നാമത് രോഗത്തിൽ വളരെ വൾണറബിൾ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുമായിട്ട് ഇടപെടുമ്പോൾ കുറച്ച് സ്നേഹത്തോടെയും സഹാനുഭൂതിയോടെയൊക്കെ പെരുമാറണം എന്നായിരിക്കും ആൾക്കാർ വിചാരിക്കുക. മെജോറിറ്റി ഓഫ് ദ നേഴ്സസ് അങ്ങനെ തന്നെയാണ്. പക്ഷെ വളരെ കുറച്ചു പേരെങ്കിലും അങ്ങനെ അല്ലാതെ ഇപ്പോൾ ദീർഘനാൾ ഈ ഫീൽഡിലൊക്കെ നിൽക്കുന്ന ചിലർ അതിനോടൊക്കെ ഒരു വിരക്തി വന്നിട്ട് വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ട് വളരെ മെക്കാനിക്കലായിട്ട് വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് വളരെയധികം എംപതറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അപ്പം ചില ആൾക്കാർ ചെറിയ കുട്ടികളാണ്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും ട്രെയിനിങ് ആയിട്ട് കയറുമ്പോൾ പോലും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം വിഷമം തോന്നുന്ന തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ളതായിട്ടും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നേരിട്ട് എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ട്. അപ്പം ഇത്തരത്തിലൊരു രോഗി പരിചരണം അല്ലെങ്കിൽ വയോജനങ്ങളെ പരിചരിക്കുമ്പോൾ, കുട്ടികളെ പരിചരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് വീണുകിടക്കുന്ന ആൾക്കാരെ പരിചരിക്കുന്ന സമയത്ത് ആ ഒരു സ്നേഹത്തിന്റെ ഒരു എലമെന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തെറ്റല്ലോ. അപ്പോൾ അത് അത്തരം ആൾക്കാരെ ശുശ്രൂഷിക്കാനായിട്ട് അതിര ശുശ്രൂഷ രംഗത്തുള്ളവർ എന്ന നിലയിൽ നമ്മളൊരു വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും അവർക്ക് കൊടുക്കുന്ന ഒരു ഇൻപുട്ട് എന്തായിരിക്കും?
5: നമ്മൾ ശരിക്കും നമ്മുടെ സിലബസും കരിക്കുലും ഒക്കെ കെയർ, കോമ്പിറ്റൻസ്, കമ്പാഷൻ ഇതിലൊക്കെ ബിൽറ്റപ്പ് ചെയ്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഇന്നിപ്പോ നമ്മൾ പേഷ്യൻസിന് പേഷ്യൻ സേഫ്റ്റി, കമ്മ്യൂണിക്കേഷൻ ഇതിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ സിലബസ്. ഓഫ് കോഴ്സ് നമുക്ക് വിജ്ഞാനം, പലതരത്തിലുള്ള നോളജ് ആവശ്യമാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മൾ പേഷ്യൻ്റ് റിലേറ്റഡ് കാര്യങ്ങളിൽ നമ്മൾ ഓരോ സ്റ്റെപ്പ് മൂവ് ചെയ്യുമ്പോൾ പേഷ്യൻറ്റിന്റെ സുരക്ഷ അത് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഈസി ജോബ് അല്ല, അതൊരു ഹെക്ടിക് ടാസ്ക് തന്നെയാണ്. എസ്പെഷ്യലി ഇന്റൻസീവ് കെയർ യൂണിറ്റിലും എമർജൻസി വാർഡിലും ഒക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലാവട്ടെ, അവർക്കൊരിക്കലും ഇരിക്കാൻ പറ്റില്ല. അവരെപ്പോഴും അവരുടെ ടോസിലാണ്. ഇന്നത്തെ നഴ്സിംഗ് സമൂഹത്തിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇവരെല്ലാവരും ഭയങ്കരമായ ബേൺ ഔട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്. അതുപോലെ കമ്പാഷൻ ഫറ്റീഗ് എന്ന് പറയുന്ന ആ അവസ്ഥയും അവർ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ അവർക്ക് റിലീഫ് കൊടുക്കാൻ വേണ്ടി ഇടയ്ക്കൊക്കെ അവരുടെ ഒരു ബേൺ ഔട്ട് കുറയ്ക്കുന്ന പലതരത്തിലുള്ള ടെക്നിക്സും അവർക്ക് തെറാപ്പിയും സെഷൻസും ഒക്കെ കൊടുത്ത് അവരെ ആ ജോലിയിൽ വീണ്ടും വീണ്ടും അവരെ സജീവമായി നിലനിർത്താനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ബിഹേവിയർ പ്രോബ്ലംസ് ഒക്കെ കൊണ്ട് ഇഷ്യൂസ് ഉണ്ടാകുന്നതും, പേഷ്യൻസിനോട് അവർ ഇംപ്രോപ്പർ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നു. ഒത്തിരി ക്ലാസ്സുകൾ ഇടയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു, ബ്രേക്കിംഗ് ദ ബാഡ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ അത് കൈകാര്യം ചെയ്യണം, പേഷ്യന്റിനോടൊപ്പം നിന്ന് നമ്മൾ, എന്നാൽ പേഷ്യന്റിന്റെ വിഷമങ്ങൾ താങ്ങുമ്പോൾ നമ്മളിൽ ആ കമ്പാഷൻ ഫറ്റീഗ് ബാധിക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നഴ്സസിന് അതിനുള്ള ട്രെയിനിങ്ങും അതിനുള്ള തെറാപ്പി സെഷൻസും ഒക്കെ ഇടയ്ക്ക് കൊടുക്കേണ്ടതാണ്. ഇടയ്ക്കൊരു റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ കമ്പൽസറി ആയിട്ട് അവരോട് എടുക്കാൻ പറയേണ്ടതാണ്. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ബൗൺസ് ബാക്ക് ചെയ്ത് നമുക്ക് തിരിച്ചു വന്ന് നമ്മുടെ ഫീൽഡിൽ ഊർജത്തോടുകൂടി നമുക്ക് ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ.
4: ഇപ്പൊ നമ്മുടെ നാട്ടിലെ പല നഴ്സിനെയും സംബന്ധിച്ചിടത്തോളം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യം നോക്കണം, വീട്ടില് ബാക്കി ശ്രദ്ധ അർഹിക്കുന്ന വയോജനങ്ങളോ കിടപ്പ് രോഗികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കണം. അതുപോലെ തന്നെ ആശുപത്രി പോയിട്ട് പല ഷിഫ്റ്റ് ആയിരിക്കും, നൈറ്റ് ഷിഫ്റ്റ്, ഉറക്കം ശരിയാവില്ല, റെസ്റ്റ് കിട്ടില്ല, ഒരു ദിവസത്തിന്റെ ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് ശേഷം

0: വീട്ടിലെത്തി, വീട്ടിലെ പണിയും കഴിഞ്ഞ് റെസ്റ്റ് ഇല്ലാതെ നെക്സ്റ്റ് ഡേ അഗൈൻ പോകേണ്ടി വരുന്നു. ഇപ്പോൾ പല പ്രൈവറ്റ് ആശുപത്രിയിലും അർഹിക്കുന്ന രീതിയിലുള്ള വേതനം കിട്ടണമെന്നില്ല. അധ്വാന ഭാരം കൂടുതലായിരിക്കും, പേഷ്യൻസിന്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും, പിന്നെ അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ പലതരം വൈകാരികമായ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ തന്നെയാണ്, കൂടുതൽ സ്ത്രീകളാണ്. അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. പക്ഷെ ഈ സമൂഹത്തിന് മാഡം പറഞ്ഞ പോലെ വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നുമില്ല. വേതനമെങ്കിലും കറക്റ്റായിട്ട് നമുക്ക് ഒരു യൂണിഫോമിറ്റി കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ നഴ്സസിനൊക്കെ ഉണ്ടോ?
1: ഇടയ്ക്കൊരു നഴ്സസിന് വേണ്ടി കുറച്ച് ലേബർ ഓർഗനൈസേഷൻസ് ഒക്കെ സമരം ചെയ്തു. അപ്പം ഇവർക്കൊരു മിനിമം വേതനം എന്നൊക്കെ പറഞ്ഞ് നടപ്പിലാക്കിയെങ്കിലും അവർ ചെയ്യുന്ന ജോലി, ചെയ്യുന്ന എഫേർട്ട്, അവർ 4 വർഷം പഠിക്കുന്ന ആ ഒരു ഏകദേശം നല്ല രീതിയിൽ മെഡിക്കൽ കണ്ടീഷൻസും അതിന്റെ നഴ്സിംഗ് മാനേജ്മെന്റും ഒക്കെ പഠിച്ചിട്ടാണ് അവർ വരുന്നത്. ഇപ്പൊ പ്രൈവറ്റ് മേഖലയിലൊക്കെ തൊഴിൽ ചൂഷണം ഉണ്ട് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പിന്നെ വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള ആളുകളെ നല്ല രീതിയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് പ്ലേസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹൈലി പെയ്ഡ് ആയിട്ടുള്ള നഴ്സസ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രൈവറ്റ് ആശുപത്രികളിലുണ്ട്. അതുപോലെയുള്ള എക്സ്പീരിയൻസും കഴിവുള്ളവരെ ഒരു മാനേജറിയൽ സെക്ടറിലൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ബേസിക് ആയിട്ട് ഒരു പഠനം കഴിഞ്ഞ് വരുന്ന ഒരു നോവൈസ് നഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ അവരെ പ്ലേസ് ചെയ്യുമ്പോൾ അവരുടെ ഒരു മൊറയിൽ സംരക്ഷിക്കപ്പെടാനെങ്കിലും നല്ല ഒരു പേ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അടിസ്ഥാനപരമായിട്ട് ശമ്പളം എല്ലാവർക്കും വേണ്ടതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്ത് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കണം. തരക്കേടില്ലാത്തൊരു മിനിമം വേജസ് അവരുടെ ഹാർഡ് വർക്കും ലേബറും കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്കത് ലഭ്യമാക്കണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്.
0: അതുപോലെ തന്നെ ഇപ്പോൾ വിദേശത്ത് പോകുമ്പോൾ മാഡം പറഞ്ഞ പോലെ അവർക്ക് കിട്ടുന്ന ഒരു പരിഗണന വളരെ വ്യത്യസ്തമാണ്. ഒരു വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് ജോലി ചെയ്യുന്നത്, വളരെ റെസ്റ്റ് കിട്ടുന്നുണ്ട്, വർക്ക് അവേഴ്സിനൊക്കെ വളരെയധികം കൃത്യതയുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ഡ്യൂട്ടി ടൈം കഴിഞ്ഞു എക്സ്റ്റെൻഡ് ചെയ്ത് അവർക്ക് അവിടെ ചിലപ്പോൾ ഓവർ ടൈം ഒക്കെ നിൽക്കേണ്ടി വരും, അതിന് പൈസ കിട്ടണമെന്നൊന്നും ഇല്ല. അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തത കൊണ്ടാണ്, അവരുടെ വർക്കിംഗ് എൻവയോൺമെന്റിന്റെ ഡിഫറൻസും പേ പാരിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് കൂടുതൽ ആൾക്കാരും വിദേശത്തോട്ട് പോകുന്നത്. നമ്മുടെ നാട്ടിലെ ജോലിക്ക് അവസരങ്ങൾ കുറവല്ലോ, പക്ഷേ ആൾക്കാർ കൂടുതലും പുറം രാജ്യങ്ങളിലോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുന്നത് ഈ പേയുടെ പ്രശ്നങ്ങളും ജോലി അന്തരീക്ഷത്തിലെ വ്യത്യാസങ്ങളും കൊണ്ട് തന്നെ ആയിരിക്കുമോ?
1: അതെ, ഉറപ്പാണ്. കാരണം നല്ല രീതിയിലുള്ള അവരുദ്ദേശിക്കുന്ന രീതിയിൽ അവരുടെ ജോലി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളുള്ള രാജ്യത്താണ് ഇവരെല്ലാവരും കുടിയേറി പാർക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ബാച്ചിൽ ഒരു 45 കുട്ടികൾ അന്ന് പാസ്ഔട്ട് ആയെങ്കിൽ അതിനകത്ത് ഒരു ഏകദേശം 30 പേര് UK, US പോലെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യണം. അപ്പൊ അവരെല്ലാവരും ഒരിക്കലും തിരിച്ചു വരുന്നില്ല. അവരെല്ലാം നഴ്സ് പ്രാക്ടീഷണേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, നഴ്സ് അനസ്തറ്റിസ്റ്റുമാരുണ്ട്, അങ്ങനെ പല മേഖലയിലും റിസർച്ചേഴ്സ് ആയിട്ടുണ്ട്, ഇൻഷുറൻസ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അധ്യാപകരുണ്ട്. അവിടെ അവർ അർഹിക്കുന്ന പരിഗണന അവർക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. എന്നാൽ നഴ്സിംഗിന് ഏറ്റവും അധികം മാൻ പവർ സപ്ലൈ ചെയ്യുന്ന കേരളത്തിലാകട്ടെ അവരെ ശരിക്കും ഉപയോഗിക്കുന്നില്ല. ഒരുപാട് കഴിവുകൾ ഉള്ള ഒരു പ്രൊഫഷനാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് ഹെൽത്ത് റിക്വയർമെന്റ്സ് ഒരുപാടുണ്ട്. പക്ഷേ ഈ ഹെൽത്ത് കെയർ നീഡ്സ് മീറ്റ് ചെയ്യാൻ ഈ നഴ്സസിനെ ഫലവത്തായി നമ്മുടെ സമൂഹം ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇവരെല്ലാം പുതിയ സ്ഥലങ്ങൾ തേടി പോകുന്നത്. പിന്നെ കുറച്ചുപേര് നാട് ഇഷ്ടപ്പെടുന്നവരും വീട്ടുകാരും ഒക്കെ ആയിട്ട് വളരെ ബൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ നാട്ടിൽ തന്നെ നിൽക്കുന്നവരുണ്ട്. എന്നാലും പൊതുവിൽ ഒരു മൈഗ്രേഷൻ സ്വപ്നം കാണുന്നവരാണ് പലരും.
0: നഴ്സസിനെ രൂപപ്പെടുത്തി വിടുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കേരളം. പക്ഷേ മാഡം പറഞ്ഞ പോലെ കേരളത്തിന്റെ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൽ അവർ നിൽക്കുന്നില്ല, കേരളത്തിന്റെ അന്തരീക്ഷം കൊണ്ട് സംഭവിക്കുന്നതാണെന്നാണ് മനസ്സിലാക്കേണ്ടത്.
1: കേരളത്തിൽ നിന്നുള്ളവരാണ് ഏറ്റവും അധികം ഇന്ത്യയിൽ നഴ്സിംഗ് പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് കേരള സമൂഹത്തിൽ നഴ്സസിന് അംഗീകാരമുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അവരെ ഫലവത്തായി നമ്മുടെ നാട് ഇന്ത്യ തന്നെ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ അതിനെ ഒന്നുകൂടി ആലോചിക്കണം. ബിക്കോസ് നമ്മുടെ നഴ്സിംഗ് മാൻ പവർ ഏറ്റവും അധികം മറ്റ് രാജ്യങ്ങളിൽ വലിയ റിസോഴ്സായി മാറുകയാണ്. അപ്പൊ നമ്മൾ അവരെ ഫലവത്തായി ഉപയോഗിക്കാമെങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ ജെറിയാട്രിക് കെയർ സർവീസസ്, ഇന്നും നമ്മുടെ നാട്ടിലെ വൃദ്ധസദനങ്ങളിൽ നമുക്ക് ഫുൾ ടൈം എംപ്ലോയിഡ് ആയിട്ടുള്ള നഴ്സസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ജെറിയാട്രിക് നഴ്സ് കൺസൾട്ടന്റോ ജെറിയാട്രിക് നഴ്സ് സ്പെഷ്യലിസ്റ്റുകളോ ആയിട്ടുള്ള നഴ്സസിനെ പ്രാക്ടീഷണേഴ്സ് ആയിട്ട് അവരെ നിയമിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വയോജന പരിപാലനം, എന്തായാലും നമ്മുടെ സ്റ്റേറ്റ് ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഒരു മേഖല അതായിരിക്കും ആരോഗ്യരംഗത്ത്. ബിക്കോസ് വയസ്സായ ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ്, യങ് ജനറേഷൻ ഒരു നല്ല രീതിയിൽ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഏജ് എക്സ്പെക്ടൻസി കൂടുതലാണ്. അപ്പം നമുക്ക് ഇവരെ പരിപാലിച്ച് നല്ല രീതിയിൽ അവർക്ക് നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ജെറിയാട്രിക് കെയർ സർവീസസ് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആക്കണം. അപ്പൊ അവിടെ നമുക്ക് ഏറ്റവും അധികം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു വിഭാഗമാണ് നഴ്സിംഗ് സമൂഹം.
0: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
1: ഗാനമേളയിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ അവരുമായി സംവദിക്കുമ്പോൾ

0: എപ്പോഴും മോഹനരാഗത്തെപ്പറ്റി പറയാറുണ്ട്. അപ്പം മോഹനരാഗത്തിലുള്ള പാട്ടുകൾ ഇഷ്ടമാണ്. ചെമ്പകപ്പൂ മൊട്ടിനുള്ളിൽ വസന്തം വന്നു എന്ന പാട്ട് ഇഷ്ടമാണ്. എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന സിനിമയിലെ ഗാനമാണ്. കൈതപ്രം തന്നെ രചിച്ച് സംഗീതം നൽകി കെ എസ് ചിത്ര പാടിയ ഗാനം വളരെ ഇഷ്ടമാണ്.
1: നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 135 രൂപ കുറഞ്ഞ് 14,370 രൂപ നിരക്കിലും പവന് 1,080 രൂപ കുറഞ്ഞ് 1,14,960 രൂപ നിരക്കിലുമാണ് റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
5: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ. മാസ് വിലക്കുറവ്,
4: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
5: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
4: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
6: സാറേ, ഹോട്ടലൊക്കെ സെറ്റാണ്, ഇനി പാത്രങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി.
7: അത് നമുക്ക് എവിടെ നിന്ന് വാങ്ങിക്കാം?
6: MRT കിട്ടാത്ത സാധനങ്ങളുണ്ട്, അലൂമിനിയം, സ്റ്റീൽ പാത്രങ്ങൾ തുടങ്ങി കുക്കർ വരെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാം.
8: ഇനി ഹോട്ടലുകളിലും കേറ്ററിംഗ് ആവശ്യങ്ങൾക്കുമുള്ള സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാം MRT മെറ്റൽ മാർട്ടിൽ നിന്നും.
9: ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് ദർശനം.
10: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
11: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
12: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ് അനന്തപുരി.

0: സിമാറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന ഞാനെന്റെ പ്രിയഗാനങ്ങൾ പരിപാടി തുടരുന്നു.
1: നമ്മൾ വിദേശത്തോട്ട് നാസസിന്റെ മൈഗ്രേഷനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ പല രാജ്യങ്ങളിലും നമ്മുടെ ഭാഷയല്ല. ഇപ്പോൾ ജർമ്മനിയിലാണെങ്കിൽ ജർമ്മൻ, പല ഭാഷാ പരീക്ഷകൾ പാസ്സാകേണ്ടി വരും. ഇപ്പം അന്താരാഷ്ട്ര ലൈസൻസിങ് വേണം, അല്ലെങ്കിൽ ഈ ഭാഷ പരീക്ഷകൾ പാസ്സാകുന്നത് വിദേശത്ത് പോകുന്നവർക്ക് പ്രധാന വെല്ലുവിളിയായിട്ട് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ പരിശീലന കാലയളവിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ പിന്തുണ നൽകുന്നുണ്ടോ?
2: ഞങ്ങൾക്ക് 2025 കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വലിയ സംരംഭമായിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഗ്ലോബൽ സ്കിൽ പാർട്ണർഷിപ്പ് എന്ന പ്രോഗ്രാം. അത് ജർമ്മൻ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റുമായിട്ട് ചേർന്ന് ഒരു കരാറ് ഒപ്പിടുകയും അതനുസരിച്ച് സ്കിൽ പാർട്ണർഷിപ്പാണ് ആ കരാറിന്റെ പ്രധാന ഒബ്ജക്റ്റീവ്. അതനുസരിച്ച് നഴ്സിംഗ് മേഖലയിൽ നിന്ന് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ജർമ്മൻ ഭാഷ ഇവരെ പഠിപ്പിച്ച് ആദ്യം ഒരു ഇന്റർവ്യൂ പ്രോസസ്സിലൂടെ സെലക്ട് ചെയ്യും. അതിനുശേഷം ജർമ്മൻ ഭാഷ പഠിപ്പിക്കുക. ഏകദേശം 2 വർഷത്തോളം എടുക്കും ജർമ്മൻ ഭാഷ ഈ സിലബസിനോടൊപ്പം പഠിപ്പിച്ചു പോകാൻ. അപ്പോൾ അത് അവരുടെ ഒരു കോളേജിന്റെ പഠന സമയം കഴിഞ്ഞ സമയത്ത് അവരുടെ കോളേജുകളിൽ തന്നെ ജർമ്മൻ ഭാഷാ പഠനം നടത്തി, എല്ലാം പരിപൂർണമായിട്ടും ഫ്രീ ആണ്. അങ്ങനെ ഒരു പഠനം നടത്തി അവരെ ജർമ്മൻ ഭാഷ B2 ലെവലിലെത്തിയാൽ മാത്രമേ അവർക്ക് ജർമ്മനിയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ജർമ്മൻ കരിക്കുലവുമായിട്ട് നമ്മൾ ഒത്തുനോക്കിയപ്പോൾ ഏകദേശം ഒരു 400 മണിക്കൂറിന്റെ ഒരു ജെറിയാട്രിക് നഴ്സിംഗ് അവേഴ്സും കൂടി അവർക്ക് പ്രാക്ടിക്കൽ ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പ്രാക്ടിക്കൽ അവേഴ്സും കൂടി അവർക്ക് ലഭിച്ചുകൊണ്ട് അവരെ പൂർണ്ണമായും അവർ പാസ്ഔട്ട് ആവുന്ന സമയത്ത് അവർക്ക് 2 രജിസ്ട്രേഷനുകൾ, അതായത് ജർമ്മനിയിലും ഒരു രജിസ്റ്റേർഡ് നഴ്സായി മാറും, ഇന്ത്യയിലെയും രജിസ്റ്റേർഡ് നഴ്സായി മാറും. അങ്ങനെ ആ രീതിയിൽ എവിടെ വേണോ ജോലി ചെയ്യാനുള്ള, അതായത് അത് ജർമ്മനിയിൽ പോയി ജോലി ചെയ്യണമെന്ന് കമ്പൽസറി പറയുന്നില്ല, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ജർമ്മനിയിൽ ജോലി ചെയ്യാം. അതുവഴി ഇവൻ അവർക്കൊരു പെർമനന്റ് റെസിഡൻസി കിട്ടാനും സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ്. അങ്ങനെയൊരു പ്രോഗ്രാം നമ്മൾ ഡെവലപ്പ് ചെയ്തു. അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അത് സിമെറ്റാണ് അതിന്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റ്, അതിൽ കരാറൊപ്പിട്ടത്. അപ്പോൾ സിമെറ്റിൽ അത് തുടങ്ങിയിട്ടുണ്ട് ആ പ്രോഗ്രാം.
1: സിമെറ്റിലെ എത്ര കോളേജുകളാണ്?
2: 2 കോളേജുകളിലാണ്. സിമെറ്റിന് 12 കോളേജുകളുണ്ടെന്ന്. അതിൽ തിരുവനന്തപുരത്തുള്ള 2 കോളേജിൽ, മുട്ടത്തറയിലും നെയ്യാറ്റിങ്കരയിലുള്ള കോളേജിലാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ അതുവഴി നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയുമായി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലുമായി കരാർ ഒപ്പിടുന്നു. അതനുസരിച്ചിട്ട് നമ്മുടെ കുട്ടികൾ ഓരോ വർഷവും 50 കുട്ടികൾ വീതം അവിടെ പ്ലേസ്മെന്റ് കിട്ടാനുള്ള സാധ്യത. ഈ കരാർ ഒരു 3 വർഷത്തേക്ക് തുടരും. അപ്പോൾ നമ്മുടെ ഒരു 150 കുട്ടികൾക്ക് വരെ, പ്രൊവൈഡഡ് അവർ ജർമ്മൻ ലാംഗ്വേജ് B2 ലെവൽ ക്ലിയർ ചെയ്ത് ഈ അഡീഷണൽ ജെറിയാട്രിക് നഴ്സിംഗ് ഒരു പ്രാക്ടിക്കൽ സെഷൻ കൂടെ എടുക്കാമെങ്കിൽ അവർക്ക് അവിടെ പ്ലേസ്മെന്റ് കിട്ടുന്ന രീതിയിലാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. മൈഗ്രേഷന് വേണ്ടി പോയി ചതിക്കുഴികളിൽ വീഴുന്നവരുണ്ട്. ഈ ഒരു പരിപാടി വളരെ എത്തിക്കലായിട്ടുള്ള ഒരു ലേബർ മൈഗ്രേഷനും കൂടിയാണ്. പിന്നെ സ്കിൽ പാർട്ണർഷിപ്പ് വഴി നമുക്കും അവിടുന്ന് അധ്യാപകർ ഇവിടെ വരും, ഇവിടുന്ന് 2 പേരെ അവർ യൂണിവേഴ്സിറ്റിയിൽ ട്രെയിനിങ് കൊടുക്കാൻ കൊണ്ടുപോകും. അങ്ങനെ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമും കൂടെ സാധ്യമാകുന്ന തരത്തിലൊരു പാർട്ണർഷിപ്പ് പ്രോഗ്രാമാണ് ഗ്ലോബൽ സ്കിൽ പാർട്ണർഷിപ്പ് എന്ന പ്രോഗ്രാം. അത് സിമെറ്റിന്റെ കോളേജിൽ തുടങ്ങിയപ്പോൾ ജർമ്മനിയിലുള്ള സാർലാൻഡ് യൂണിവേഴ്സിറ്റിയുമായിട്ടാണ് സിമെറ്റ് കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ഇതിനി ഗവൺമെന്റ് കോളേജുകളിലേക്കും മറ്റ് പ്രൈവറ്റ് കോളേജുകളിലും ഒക്കെ ചെയ്യാനൊരു അനുവാദം സർക്കാർ ഉത്തരവുമായിട്ടുണ്ട്.
1: മുൻകാലങ്ങളെ അപേക്ഷിച്ച് നഴ്സിംഗ് മേഖലയിലെ ലിംഗസമത്വം വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പം പണ്ടൊക്കെ നമ്മൾ വിചാരിക്കുന്ന പെൺകുട്ടികളാണ് നഴ്സിംഗ് ഫീൽഡിൽ പോകുന്നത്. ഒരു 50 പേരുള്ള കുട്ടികളുടെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം വളരെ കുറവായിരിക്കും, കൂടുതലും പെൺകുട്ടികളായിരിക്കും. ഇപ്പൊ ഈ രംഗത്തേക്ക് ചില ഹോസ്പിറ്റൽസ് തന്നെ മെയിൽ നഴ്സിനെ പ്രിഫർ ചെയ്യില്ല. ഇപ്പൊ ചിലപ്പോൾ അവര് ആശാസ്യകരമല്ലാത്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രതികരിക്കും, സ്ട്രൈക്ക് ഉണ്ടാവും, പേ ഹൈക്ക് ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രൈവറ്റ് ഹോസ്പിറ്റൽസും പർപ്പസ്ഫുള്ളി മെയിൽ നഴ്സസിനെ മാറ്റി നിർത്തുന്നത്, അവരെ ഫീമെയിൽ നഴ്സസിനെ മാത്രം എടുക്കുന്നതായിട്ടുള്ള പ്രവണതയൊക്കെ കണ്ടുവരുന്നുണ്ടല്ലോ. ഈ ആൺകുട്ടികൾ പ്രത്യേകിച്ച് ഈ രംഗത്തേക്ക് കടന്നു

0: ചെയ്യുമ്പോൾ നേരിടുന്ന സാമൂഹികമായ ഒരു കാഴ്ചപ്പാടുകളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ?
1: പൊതുവിൽ ഈ പറഞ്ഞതുപോലെ ആൺകുട്ടികൾക്ക് റിസർവേഷൻ ഉള്ള ഒരു കോഴ്സായിരുന്നു ബി എസ് സി നഴ്സിംഗ് കോഴ്സും. ജനറൽ നഴ്സിംഗില് പണ്ടുകാലത്ത് ആൺകുട്ടികളെ ഉണ്ടായിരുന്നില്ല. പിന്നെ കാലം മാറി ആൺകുട്ടികളൊക്കെ വന്നു തുടങ്ങി. ബി എസ് സി നഴ്സിംഗ് ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ 50 കുട്ടികളുള്ള ക്ലാസ്സിൽ 6 പേരാണ് ബോയ്സ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ നമുക്കൊരു 10-15 ആൺകുട്ടികളൊക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരിടയ്ക്ക് വീണ്ടും അത് എണ്ണം കുറഞ്ഞു. പക്ഷേ മെയിൽ നഴ്സസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നല്ല റിസോഴ്സാണ് എന്ന് തന്നെയാണ്. എസ്പെഷ്യലി അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ, നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ, ICU, അവിടെയൊക്കെ ഒരുപാട് അധ്വാനം വേണ്ട സ്ഥലങ്ങളിലൊക്കെ, ട്രോമ ICU അല്ലെങ്കിൽ ട്രോമ കെയർ യൂണിറ്റിലൊക്കെ നമുക്ക് വളരെയധികം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് മെയിൽ നഴ്സസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരോട് യാതൊരു വിധത്തിലുള്ള വിവേചനവും പാടില്ല. അവരെ ഈ തൊഴിലിന്റെ ഒരു മഹത്വം പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ അവരെ കൈപിടിച്ചുയർത്താം എന്നുള്ളതാണ് എന്റെ ഒരു ഇതിലൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരു ഡിസ്പാരിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇതൊരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആയിരുന്നു. അത് ഇപ്പോഴും അതിന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ തന്നെയാണ്. ആൺകുട്ടികൾക്ക് ഇത് വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട. പക്ഷേ മെയിൽ നഴ്സസിന് എന്നും എല്ലാ സ്ഥലങ്ങളിലും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ കാലഘട്ടത്തിൽ പഠിച്ച കുട്ടികളൊക്കെ തന്നെ വളരെ മികച്ച രീതിയിൽ പുറം രാജ്യങ്ങളിൽ നന്നായിട്ട് ജോലി ചെയ്യുന്നതായിട്ടും, അത് ശരിക്കും ഒരു റിയൽ റിസോഴ്സസ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ കൂടുതൽ എൻകറേജ് ചെയ്ത് അവരെ ഇതിലേക്ക് കൊണ്ടുവരണം.
0: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
1: മെല്ലെ മെല്ലെ മുഖപടം തെല്ലുയർത്തി എന്ന മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം എന്ന സിനിമയിലെ പാട്ട് വളരെ ഇഷ്ടമാണ്.

0: സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ നിർവഹണം MS ആശ, നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്. ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്ത തിങ്കളാഴ്ച കേൾക്കാം.
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
2: നയൻ വൺ സിക്സ് ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: നേരെ തിരുവനന്തപുരത്തേക്ക്, അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
5: ആരെ കാണാൻ പോവാ?
4: ഭഗവതിയെ കാണാൻ.
5: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
4: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിയിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
6: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പാഥേയം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രം പാടിയത് രചന കൈതപ്രം, സംഗീതം രവി ബോംബെ.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
1: രണ്ടു പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
3: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
4: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
5: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TVകൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: യേശുദാസും കൃഷ്ണചന്ദ്രനും ചിത്രയും പാടിയ ഗാനം ചിത്രം സൂര്യഗായത്രി. ഗാനരചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: 5G യിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. 5G യിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
1: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
0: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തൂ.
2: MG ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം തേന്മാവിൻ കൊമ്പത്ത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വേണി ഇഗ്നീഷ്യസ്.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. പ്രധാന വാർത്തകൾക്ക് ശേഷം സമയം 11 മണി. ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് പങ്കെടുക്കും. രാജ്യത്തെ 18 നിഫ്റ്റ് ക്യാമ്പസുകളിൽ നിന്നും ബിരുദം നേടിയ വിദ്യാർത്ഥികൾ ചടങ്ങിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ലക്ഷദ്വീപിലെ അഗത്തിയിൽ മിഷൻ ഡെങ്കിനിൻ മച്ച്ലി 2031 കർമ്മ പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയമാണ് പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഭീകരവാദം, വിഘടനവാദം, തീവ്രവാദം എന്നിവയിൽ നിന്ന് മുക്തമായ ഒരു മേഖല കെട്ടിപ്പടുക്കുന്നതിന് ഷാങ്ഹായ് സഹകരണ സംഘടന അംഗങ്ങളുമായി ചേർന്ന് ഇന്ത്യ പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുരക്ഷ, കണക്ടിവിറ്റി, അവസരങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി മേഖലയ്ക്ക് ഇന്ത്യയുടെ കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പോലീസ് സേനയ്ക്ക് മാതൃകയാണ് കേരള പോലീസ് എന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. പരിശീലനം പൂർത്തിയാക്കിയ KAP MSP കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രളയബാധിത നേപ്പാളിന് സഹായഹസ്തവുമായി ഇന്ത്യ. 11 ടൺ ദുരിതാശ്വാസ

0: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
2: സുജാത പാടിയ ഗാനം ചിത്രം ഗുരു. രചന നിർവഹിച്ചതായ ശ്രമേശൻ നായർ, സംഗീതം പകർന്നത് ഇളയരാജ.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പരകരുത്.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: ബിജു നാരായണനും ശ്രീനിവാസനും പാടിയ ഗാനം ചിത്രം സമർ ഇൻ ബെത്ലഹേം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ഹോട്ടലൊക്കെ സെറ്റാണ്, ഇനി പാത്രങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി.
1: അത് നമുക്ക് എവിടെ നിന്ന് വാങ്ങിക്കാം?
0: എം ആർ ടി കിട്ടാത്ത സാധനങ്ങളുണ്ട്, അലൂമിനിയം സ്റ്റീൽ പാത്രങ്ങൾ തുടങ്ങി കുക്കർ വരെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാം.
2: ഇനി ഹോട്ടലുകളിലും കേറ്ററിംഗ് ആവശ്യങ്ങൾക്കുമുള്ള സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാം എം ആർ ടി മെറ്റൽ മാർട്ടിൽ നിന്നും.
3: ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക്.
2: ഇപ്പോൾ നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ യു ജി സി അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
4: ഗിരീഷ് പുത്തൻചേരിയുടെ രചനയ്ക്ക് ഔസേപ്പച്ചന്റെ സംഗീതം, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം വാഴുന്നവർ.

0: കോഴിക്കോടിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളൊന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
2: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
3: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
4: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: പിട്ടപ്പിള്ളിൽ ഏജൻസീസ്.
1: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
2: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
3: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാന തന്നെ.
2: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പർ ആണ്.
3: അല്ല മാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, അഞ്ച് കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
4: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
5: ഹരിനാരായണന്റെ വരികൾക്ക് രാഹുൽ രാജിന്റെ ഈണം. MG ശ്രീകുമാറും ഡോക്ടർ K. ഓമനക്കുട്ടിയും പാടിയത് ചിത്രം 6.

0: പ്രളയം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
1: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പോക്കോ ഫിനാൻസ് പർച്ചേസിൽ നേടാം. 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
2: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
3: ോണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവനു മുകളിൽ ഓണപ്പുടവ സമ്മാനവും, 2 പവനു മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
2: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1,000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
3: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം. സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112149.
4: ചിത്രം മാണിക്കക്കല്ല. രചന അനിൽ പനച്ചുരാൻ, സംഗീതം M. ജയചന്ദ്രൻ, ഗായകർ രവിശങ്കറും ശ്രേയ ഘോഷാലും.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം മെമ്പർ അടിച്ചത് ഭഗവതി നടത്തി ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം മെമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
2: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
3: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ?
4: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
3: ആഘോഷം തുടങ്ങിയില്ലേ?
4: യെസ്, 1000 സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
5: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
1: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ ACകൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ, മാസ് വില കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
2: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
1: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
2: ഇപ്പോൾ തന്നെ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
3: എസ് രമേശൻ നായരുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ ഈണം. ചിത്രയും ഫ്രാങ്കോയും പാടിയ ഗാനം ചിത്രം സൂര്യപുത്രൻ.

0: വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും. UGC അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
2: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
6: കോന്നിയൂർ ഭാസിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ ഈണം, യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം കളിപ്പാട്ടം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: ഒരു ഗാനം കൂടി യേശുദാസ് പാടിയതാണ്. രചന യൂസഫലി കേച്ചേരി, സംഗീതം രവീന്ദ്രൻ, ചിത്രം ഇല്ലത്തെ കിളിക്കൂട്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ലക്ഷദ്വീപിലെ അഗത്തിയിൽ ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയം സംഘടിപ്പിച്ച സൌഹൃദ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മിഷൻ ടെങ്കീൻ മച്ചിലി 2031 കർമ്മപദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. രണ്ടു ദിവസത്തെ കിർഗിസ്ഥാൻ സന്ദർശനത്തിന് ബിഷ്കക്കിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. ബിഷ്കക്കിലെ മഹാത്മാഗാന്ധി മെമ്മോറിയൽ പാർക്കിൽ ഗാന്ധിജിയുടെ പ്രതിമയിൽ പ്രധാനമന്ത്രി പുഷ്പാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ ഡൈവിംഗ് സപ്പോർട്ട് വെസലായ INS നിപുൺ മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ കമ്മീഷൻ ചെയ്തു. നിസ്തർ ക്ലാസിലെ രണ്ടാമത്തെ ഡൈവിംഗ് സപ്പോർട്ട് വെസലാണിത്. ഇന്ത്യ ബ്രസീൽ ഉഭയകക്ഷി വ്യാപാരം 2030 $30 ബില്യൺ വരെ ഉയർത്താൻ സാധിക്കുമെന്ന് ഇരു രാജ്യങ്ങളിലെയും വ്യാപാര സെക്രട്ടറിമാർ. ബ്രസീലിൽ ഇന്ത്യ ബ്രസീൽ വ്യാപാര നിരീക്ഷണ സമിതി യോഗത്തിലാണ് ഇരുവരും ഇക്കാര്യം അറിയിച്ചത്. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി സന്ദർശകരെ കാണുന്നതിന് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. പൊതു അവധിയില്ലാത്ത തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 5:30 വരെ സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണുന്നതിന് സൌകര്യമുണ്ടായിരിക്കും. ഭരണഘടന ഉറപ്പുതരുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കുന്നതിൽ പോലീസ് സേന മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കണ്ണൂർ മാങ്ങാട്ടുപറമ്പിൽ പരിശീലനം പൂർത്തിയാക്കിയ KAP MSP കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ആരംഭിച്ചിട്ട് ഇന്ന് 70 വർഷം പൂർത്തിയാവുന്നു. 1956 August 31 പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. 47th കേരള പോലീസ് ഗെയിംസ് ആന്റ് അത്ലറ്റിക് മീറ്റിന്റെ ഭാഗമായി സംസ്ഥാനതല വെയ്റ്റ് ലിഫ്റ്റിംഗ് ആന്റ് പവർ ലിഫ്റ്റിംഗ് മത്സരം ഇന്നും നാളെയും കോഴിക്കോട്ട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

രമ മണിയൻപിള്ള രാജു, ശങ്കരാടി, കൈതപ്രം, ഒടുവിലുണ്ണികൃഷ്ണൻ, എം എസ് തൃപ്പുണിത്തറ, സീന ആന്റണി തുടങ്ങിയവർ അഭിനയിച്ച ചിത്രം. ബി ലെനിൻ, വി ടി വിജയൻ എന്നിവരാണ് എഡിറ്റിംഗ് നിർവഹിച്ചത്. കഥ, തിരക്കഥ, സംഭാഷണം ഇവ നിർവഹിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഛായാഗ്രഹണം പി സുകുമാർ. ഗാനങ്ങൾ എഴുതിയതും കൈതപ്രമാണ്. സംഗീത സംവിധായകൻ എസ് പി വെങ്കടേഷ്. ഈ ഗാനങ്ങൾക്കൊപ്പം ട്രഡീഷണൽ കർണാട്ടിക് കൃതികളും ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈജീന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാണ്.
1: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈജി തന്നെ പോവാം.
0: മൈജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
1: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നോ? വിഷമിക്കേണ്ട,
2: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5,000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
3: ഇനിയൊരു യുഗ്മഗാനമാവാം യേശുദാസും മഞ്ജുവും പാടിയത്.

0: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിയിട്ടില്ല.
1: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവിൽ.
0: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
1: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
0: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: യേശുദാസിന് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ത്യാഗരാജ ക്രതി.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്. നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
2: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
1: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
2: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
1: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
2: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
3: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
1: എന്നാ പറയാം?
3: 90 72 503 503.
4: ത്യാഗരാജകൃതി, യേശുദാസ്, ചിത്ര, മഞ്ജു എന്നിവർ പാടിയത്.

0: ഇവിടെ ഭഗവതി എവിടെയുള്ള?
1: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
0: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
1: അതല്ലേ പറഞ്ഞത്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
0: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, പ്രകാശധാര,
3: ബുധൻ ഉച്ചയ്ക്ക് 12:40
2: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
4: ത്യാഗരാജകൃതി, ആലാപനം മനോ.
5: നഗുമോ മൂകലവാനി നാമനോഹരുണി ജഗമേ.

0: കഴിഞ്ഞെന്ന് കരുതി ടി വി വാങ്ങൽ മാറ്റി വെച്ചോ.
1: എങ്കിലിതാ മൈജിയിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
0: ടി വി EMI വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
1: നേടാം ഒരു EMI ഓഫ് 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: കൂടാതെ മൈജി ഓണം മാസ് ഓണം സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം BMW കാർ.
1: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
2: ഗായകർ യേശുദാസും പൂർണ്ണചന്ദ്ര റാവുവും.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: സ്വാതി തിരുനാൾ കൃതി, ഗായകർ TN ശേഷഗോപാലനും മനോജ് KJ.

0: കെ എസ് ചിത്രയ്ക്ക് ആ വർഷത്തെ മികച്ച ഗായികയ്ക്കും, പി സുകുമാറിന് മികച്ച ഛായാഗ്രാഹകനും, ബി ലെനിൻ, വി ടി വിജയൻ എന്നിവർക്ക് മികച്ച എഡിറ്റിംഗിനും, സീന ആന്റണിക്ക് മികച്ച ബാലതാരത്തിനും, പ്രസാദ് കളർ ലാബിന് മികച്ച പ്രോസസിംഗ് ലാബിനുമുള്ള സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം കൂടിയാണ് സോപാനം. പ്രേക്ഷകർക്കായി സോപാനം എന്ന ചിത്രത്തിലെ ഗാനങ്ങളുമായി എത്തിയ ഇന്നത്തെ ചിത്രമഞ്ജുഷ പൂർണ്ണമാകുന്നു. സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആയുർവേദ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ലക്ഷ്മി എസ് ആർ സംസാരിക്കുന്നു.
2: ആർത്രൈറ്റിസ് എന്നാൽ സന്ധികളിൽ ഉണ്ടാകുന്ന വേദന, വീക്കം, നീർക്കെട്ട് എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അവസ്ഥയാണ്. ആർത്രൈറ്റിസ് പല അസുഖങ്ങൾ കാരണം ഉണ്ടാകാം. ഇത് ഒരു രോഗലക്ഷണമായാണ് കണക്കാക്കുന്നത്. ആർത്രൈറ്റിസ് പ്രായമായവരെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. ഇത് കുട്ടികൾ ഉൾപ്പെടെ എല്ലാ പ്രായത്തിൽ ഉള്ളവരെയും ബാധിക്കാം. 100-ൽ അധികം ആർത്രൈറ്റിസ് ഉണ്ട്. പ്രധാനമായും ഇതിനെ 2 തരത്തിലാണ് വകഭേദപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ്, മറ്റൊന്ന് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്. ഈ ഡീജനറേറ്റീവ് ആർത്രൈറ്റിസിൽ ഉൾപ്പെടുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ തേയ്മാനം പോലുള്ള അസുഖം. ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിൽ ഉൾപ്പെടുന്നതാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ്, ഗൌട്ട് എന്നിവ. പ്രധാനമായും കാണപ്പെടുന്ന ആർത്രൈറ്റിസും അതിന്റെ

ലക്ഷണങ്ങളെയും ചികിത്സകളെയും പറ്റി നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ആയുർവേദത്തിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ സന്ധിവാദം ആയാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പ്രധാനമായും ഒരു വാദരോഗമാണ്. ശരീരത്തിന്റെ വാദദോഷത്തിലെ അസന്തുലിത അവസ്ഥയായിട്ടാണ് ആയുർവേദം ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ കാണുന്നത്. ഇത് സന്ധികളിലെ അസ്ഥിബന്ധനങ്ങളെ സംരക്ഷിക്കുന്ന കുഷൻ പോലുള്ള തരുണാസ്ഥിക്ക് ഉണ്ടാകുന്ന കേടുപാടുകളാണ്. ഈ തരുണാസ്ഥി തകരുമ്പോൾ സന്ധികളും അസ്ഥികളും പരസ്പരം ഉരസുകയും അതിന്മൂലം വേദനയും വീക്കവും ഉണ്ടാകുന്നു. ഇത് ഒരു ഡീജനറേറ്റീവ് ജോയിന്റ് ഡിസീസ് അഥവാ തേയ്മാനം എന്നാണ് കണക്കാക്കുന്നത്. സന്ധിവാദം ശരീരത്തിലെ ഏത് സന്ധിയെയും ബാധിക്കാം. എന്നാൽ കൂടുതലും കൈകൾ, കാൽമുട്ടുകൾ, ഇടുപ്പ്, നട്ടെല്ല്, കഴുത്ത് എന്നിവയാണ് ബാധിക്കുന്നത്. പ്രധാന ലക്ഷണം: ബാധിച്ച സന്ധികളിൽ വേദനയും കാഠിന്യവും ഉണ്ടാകുന്നു. സന്ധികൾ ചലിപ്പിക്കുമ്പോൾ വേദന വർദ്ധിക്കുക. സന്ധികളിൽ പൊട്ടുന്നതോ ഞെരുങ്ങുന്നതോ ആയ ശബ്ദം കേൾക്കുക. പരിമിതമായ ചലനം, ബലഹീനത എന്നിവ

എന്നിവയാണ് ബാധിക്കുന്നത്. പ്രധാന ലക്ഷണം: ബാധിച്ച സന്ധികളിൽ വേദനയും കാഠിന്യവും ഉണ്ടാകുന്നു. സന്ധികൾ ചലിപ്പിക്കുമ്പോൾ വേദന വർദ്ധിക്കുക. സന്ധികളിൽ പൊട്ടുന്നതോ ഞെരുങ്ങുന്നതോ ആയ ശബ്ദം കേൾക്കുക. പരിമിതമായ ചലനം, ബലഹീനത എന്നിവ

ഉൽപ്പത്തി, ഉപനാഹനം, സ്വേദനം, വിരേചനം തുടങ്ങിയ ചികിത്സാരീതികൾ വാദം കുറയ്ക്കാനും വേദന കുറയ്ക്കാനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. മഞ്ഞൾ, ഇഞ്ചി അടങ്ങിയ ആഹാരം, പച്ചക്കറികൾ, പഴങ്ങൾ ആരോഗ്യയാണ് ബാധിക്കുന്നത്. പ്രധാന ലക്ഷണം: ബാധിച്ച സന്ധികളിൽ വേദനയും കാഠിന്യവും ഉണ്ടാകുന്നു. സന്ധികൾ ചലിപ്പിക്കുമ്പോൾ വേദന വർദ്ധിക്കുക. സന്ധികളിൽ പൊട്ടുന്നതോ ഞെരുങ്ങുന്നതോ ആയ ശബ്ദം കേൾക്കുക. പരിമിതമായ ചലനം, ബലഹീനത എന്നിവ ചെയ്യുന്നു. ആയുർവേദത്തിൽ ആമ എന്താണെന്നാൽ, ദഹനം മന്ദഗതിയിൽ ആകുന്നത് മൂലം ആമാശയത്തിൽ രൂപം കൊള്ളുന്ന അപക്വമായ പോഷകസത്താണ്. ഇത് ശരീരത്തിലെ കലകളിലും സന്ധികളിലും അടിഞ്ഞുകൂടുന്നു. അതിനാൽ തുടക്കത്തിൽ ആമവാദം ഒരു കുടൽ രോഗമായാണ് ആരംഭിക്കുന്നത്. സാധാരണ രീതിയിൽ മനസ്സിലാക്കാൻ, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണ്. അതായത് സ്വന്തം ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം തന്നെ ശരീരത്തിന് എതിരായി പ്രവർത്തിക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ രോഗം എത്രയും പെട്ടെന്ന് ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ചികിത്സ താമസിക്കും തോറും സന്ധികൾക്ക് സ്ഥിരമായ നാശം ഉണ്ടാകുന്നു. ലക്ഷണങ്ങൾ: സന്ധികളിലെ വേദന, വീക്കം, ചൂട്, ചുവപ്പ്, കാഠിന്യം, പ്രത്യേകിച്ചും രാവിലെ ഏറെ സമയം നീണ്ടു നിൽക്കാം. കൈത്തണ്ടകൾ, കൈകാലുകളിലെ ചെറിയ സന്ധികളിൽ രോഗം ആരംഭിക്കാം. 6 ആഴ്ചയോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന സന്ധിവേദന പ്രധാന ലക്ഷണമാണ്. ചിലരിൽ അതിയായ ക്ഷീണം, പനി എന്നിവയും കാണപ്പെടാം. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പലപ്പോഴും മറ്റു അവയവങ്ങളെയും ബാധിച്ചേക്കാം. ചിലരിൽ ചർമ്മം, ശ്വാസകോശം, ഹൃദയത്തെ വരെ ബാധിക്കുന്നു. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് സാധാരണയായി 30-50 ഇടയിൽ പ്രായം ഉള്ളവരിലാണ് ആരംഭിക്കുന്നത്. എങ്കിലും ഇത് ഏത് പ്രായത്തിൽ ഉള്ളവർക്കും വരാം. രക്തപരിശോധനയായ സി റിയാക്റ്റീവ് പ്രോട്ടീൻ, ESR, സെറോളജിക്കൽ ടെസ്റ്റായ റുമാറ്റിക് ഫാക്ടർ, ASO, ANA, ANF എന്നിവയാണ് രോഗം നിർണയിക്കാൻ ഉപയോഗിക്കുന്ന ഘടകങ്ങൾ. രോഗം പൂർണ്ണമായും ഭേദമാക്കാൻ സാധ്യമല്ല. പക്ഷേ സന്ധികൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് ചികിത്സ ആരംഭിക്കേണ്ടതാണ്. ആയുർവേദ ആശയങ്ങളെ അടിസ്ഥാനമാക്കി ആദ്യം ദഹനവും അഗ്നിയും വർദ്ധിപ്പിച്ച് ആമദോഷത്തെ പുറന്തള്ളി ദോഷങ്ങളെ സന്തുലിതമാക്കുന്നു. ഇതിനായി വിരേചന, വസ്തി എന്നീ ചികിത്സകൾ ചെയ്യാം. നീർക്കെട്ട്, വീക്കം കുറയ്ക്കാനായി അഭ്യംഗം, ചൂർണക്കിഴി, കായസേക എന്നീ ക്രിയകൾ ഉപകാരപ്രദമാണ്. ദശമൂല, രാസ്ന, അശ്വഗന്ധ, ഗുൽഗുലു, ശല്ലകി പോലുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള കഷായം, ഗുളിക എന്നിവ വളരെ ഫലപ്രദമാണ്. അടുത്ത് പ്രധാനമായും കാണപ്പെടുന്ന ആർത്രൈറ്റിസ് വിഭാഗമാണ് ഗൗട്ട്. ഗൗട്ടി ആർത്രൈറ്റിസ് എന്നത് രക്തത്തിലെ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടുന്നത് മൂലം സന്ധികളിൽ കടുത്ത വേദനയും വീക്കവും ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ഗൗട്ടി ആർത്രൈറ്റിസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കഠിനമായ വേദന, സന്ധികളിൽ വീക്കം, ചുവപ്പ്, സ്പർശിക്കുമ്പോൾ ചൂട്, കത്തുന്ന സംവേദനം, സന്ധികൾക്ക് ചലിപ്പിക്കാൻ പ്രയാസമാകുക എന്നിവ ഇതിന്റെ ലക്ഷണമാണ്. ഗൗട്ട് പലപ്പോഴും പെരുവിരലിന്റെ മധ്യസന്ധിയിലാണ് ബാധിക്കുന്നത്. പക്ഷേ ഇത് കാൽ, കണങ്കാൽ, കാൽമുട്ടുകൾ, കൈകൾ എന്നിവയെല്ലാം ബാധിക്കാം. വേദന ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ 12 മുതൽ 24 മണിക്കൂർ വരെയും വേദന ഏറ്റവും രൂക്ഷമായിരിക്കും. ചുവന്ന മാംസാഹാരം, സീഫുഡ്, അമിതമായ മദ്യപാനം രക്തത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നു. ഉദാസീനമായ ജീവിതശൈലിയും ഇതിന്റെ പ്രധാന കാരണമാണ്. 30-50 ഇടയിൽ പ്രായമുള്ള പുരുഷന്മാർക്കും ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകൾക്കുമാണ് ഗൗട്ടി ആർത്രൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലായി കാണുന്നത്. അമിതഭാരം, മെഡിക്കൽ അവസ്ഥകളായ BP, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, പ്രമേഹം, മെറ്റബോളിക് സിൻഡ്രോം എന്നീ രോഗികൾക്കും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഗൗട്ടി ആർത്രൈറ്റിസിന്റെ രോഗം നിർണയിക്കാൻ സാധാരണമായ രക്തപരിശോധനകളായ WBC പരിശോധന, ESR, RFT എന്നിവയെല്ലാം ചെയ്യാവുന്നതാണ്. ചില സന്ദർഭങ്ങളിൽ എക്സ്റേയും സഹായകരമാകും. ചികിത്സാരീതികൾ: ആദ്യഘട്ടമായി ഉയർന്ന പ്യൂറിൻ അടങ്ങിയ ഭക്ഷണങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യുന്നത് നല്ലതാണ്. പഞ്ചകർമ്മ ചികിത്സാരീതികളായ

0: കഷായധാര, ധാന്യാമ്ലധാര, അഭ്യംഗം, പിഴിച്ചിൽ, വസ്തി എന്നിവയെല്ലാം പിത്തവാദത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ത്രിഫല, ചിറ്റമൃത്, വേപ്പ്, തഴുതാമ, ശതാവരി, ആവണക്ക് എന്നീ ഔഷധങ്ങൾ നീർ കുറയ്ക്കാനും രക്തം പ്രസാദനം കൂട്ടാനും ഉപയോഗിക്കാം. ഈ പറഞ്ഞതിൽ ഉപരി പല വിധത്തിലുള്ള ആർത്രൈറ്റിസ് ഉണ്ട്. സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങളെ അവഗണിക്കാതെ എത്രയും വേഗം ഒരു ഡോക്ടറെ സമീപിക്കുക.
1: ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആയുർവേദ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ലക്ഷ്മി എസ് ആർ.
2: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
3: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
2: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
3: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
4: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
5: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
7: എന്നും രാവിലെ 10:30.
6: പ്രായോജകർ
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
8: പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ഇതാ ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ഈ ഗാനം MG ശ്രീകുമാർ പാടിയതാണ്. സംഗീത സംവിധാനം MG രാധാകൃഷ്ണൻ. രചന ഗിരീഷ് പുതഞ്ചേരി. ചിത്രം കാശ്മീരം.

0: എച്ച്എംഎസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര
1: ബുധൻ ഉച്ചയ്ക്ക് 12:40
0: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം ഫോൺ 9633863333.
2: ചിത്രപാടിയ ഗാനം ചിത്രം മഹാനഗരം. ഗാനരചയിതാവ് ഒ എൻ വി കുറുപ്പ്, സംഗീത സംവിധായകൻ ജോൺസൺ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സമുദ്രസമ്പദ് വ്യവസ്ഥയിലെ ദ്വീപുകളുടെ മുന്നേറ്റമാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. വർണ്ണ മത്സ്യങ്ങളുടെ ഉത്പാദനവും വിതരണവും ലക്ഷ്യമിട്ട് ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ചിലി കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം ലക്ഷദ്വീപിലെ അഗത്തിയിൽ നിർവഹിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതി വൈകിട്ട് കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ന് കൊച്ചി നഗരത്തിൽ ഗതാഗത ഡ്രോൺ നിയന്ത്രണം ഏർപ്പെടുത്തി. ഉച്ചയ്ക്ക് 2 വരെയും വൈകിട്ട് 4 മുതൽ 6 വരെയുമാണ് നിയന്ത്രണം. രാഷ്ട്രീയ വിശദീകരണ സമ്മേളനങ്ങളിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാന സമ്മേളനത്തിന് മുൻപായി പാർട്ടിയിലെ രോഷം തണുപ്പിക്കാനാണ് രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതെന്നും അദ്ദേഹം കണ്ണൂരിൽ കുറ്റപ്പെടുത്തി. ഓപ്പറേഷൻ തൂഫാൻ നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നുവെന്ന് ഉത്തരമേഖല IG പുട്ട വിമലാദിത്യ. ലഹരിയുടെ ഉറവിടത്തിലേക്ക് പോകുന്നതിന് പ്രാധാന്യം നൽകുന്നുവെന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞതായും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. മിന്നൽ പ്രളയം കാരണം നേപ്പാളിൽ കുടുങ്ങിയ കോഴിക്കോട്ട് നിന്നുള്ള വിനോദസഞ്ചാരികൾ തിരിച്ചെത്തി. ഇന്നലെ രാത്രി ബംഗളൂരുവിലെത്തിയ 47 അംഗ സംഘം രാവിലെയാണ് കോഴിക്കോട്ടെത്തിയത്. മാനന്തവാടി തിരുനെല്ലി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാട്ടിക്കുളത്ത് രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച 1,44,50,000 രൂപ പോലീസ് പിടിച്ചെടുത്തു. വടകര സ്വദേശി പ്രഭുരാജ്, പാനൂർ സ്വദേശി സ്വപ്നിൽ, മഹാരാഷ്ട്ര ഭൽവാണി സ്വദേശി രാഹുൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. US ഓപ്പണിൽ നൊവാക് ജോക്കോവിച്ചിന് അപ്രതീക്ഷിത തോൽവി. ന്യൂയോർക്കിലെ ആർത്തറാസ് സ്റ്റേഡിയത്തിൽ ആദ്യ റൌണ്ടിൽ അർജന്റീനയുടെ മരിയാനോ നവോണിനോടാണ് ജോക്കോവിച്ച് പരാജയപ്പെട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഏകതാര ആരംഭിക്കുന്നു. ശ്രീകുമാരൻ തമ്പി, സംവിധായകൻ, നിർമ്മാതാവ്, തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, കവി, നോവലിസ്റ്റ് തുടങ്ങി മലയാള സിനിമയിലെ ഒട്ടുമിക്ക മേഖലകളിലും തന്റെ കയ്യൊപ്പ് ചാർത്തിയ അദ്ദേഹം രചന നിർവഹിച്ച ഗാനങ്ങളുമായി ഇത് ആരംഭിക്കുന്നു ഇന്നത്തെ ഏകതാര.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഇപ്പോൾ നേടാം ഇരട്ട ബിരുദം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും നേടാം ഇരട്ട ബിരുദം. റെഗുലർ ഡിഗ്രിക്ക് തുല്യമായ UGC അംഗീകാരമുള്ള ഡിഗ്രി. 2026 ജൂലൈ അഡ്മിഷൻ തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
3: യേശുദാസ് പാടിയ ഗാനം ചിത്രം പാടുന്ന പുഴ, സംഗീത സംവിധായകൻ വി ദക്ഷിണാമൂർത്തി.

0: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
1: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
2: ഹലോ ചേട്ടാ, പാലുകാച്ചിന് കൊടുക്കാൻ വിളക്ക് വാങ്ങാൻ മറക്കല്ലേ. നല്ല ഐശ്വര്യമുള്ള ഒരു വിളക്കായിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലേക്ക് കുറച്ച് പാത്രങ്ങൾ വാങ്ങണം.
3: അത്രേ ഉള്ളൂ, നമുക്ക് വാങ്ങാലോ.
2: MRT ഇന്ന് തന്നെ വാങ്ങണേ, എന്നാലേ എന്റെ മനസ്സിനൊരു തൃപ്തി വരൂ.
4: 60 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസവുമായി MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും.
5: ദക്ഷിണാമൂർത്തിയുടെ സംഗീത സംവിധാനത്തിൽ യേശുദാസ് സ്വരം പകർന്ന ഗാനം, ചിത്രം കടുവയെ പിടിച്ച കടുവ.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പരകരുത്.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
1: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246 9719.
4: പി സുന്ദരരാജന്റെ സംഗീത സംവിധാനത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനം ചിത്രമപ്പൂ.

0: അമാനയിൽ ചെന്നോണം സമ്മാനം കൊണ്ടോണം.
1: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാൽക്കടുപ്പിലൂടെ മെഗാ വാമ ഗിഫ്റ്റ്, AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ.
2: അഞ്ച് കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണക്കിറ്റ്, ഓണപ്പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
1: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അറ്റ് ദമാം.
3: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
4: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
5: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ചിത്രം മിടുമിടുക്കി. സംഗീത സംവിധായകൻ MS ബാബുരാജ്, ഗായകർ യേശുദാസും ജാനകിയും.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: ചിത്രം ഉദയം, ഗായകൻ യേശുദാസ്, സംഗീത സംവിധായകൻ ദക്ഷിണാമൂർത്തി.

0: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
1: മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോൾ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
0: ഫിനാൻസ് പർച്ചേസിംഗ് നേടാം, ഒരു EMI ഓഫ്.
1: ഇനിയും എന്തിന് നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
2: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
3: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
4: സമയം 1:31:33. പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി അനന്തപുരി FM 101.9. ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച ഗാനങ്ങളുമായി ഇന്നത്തെ ഏകതാര തുടരുകയാണ്. അടുത്ത ഗാനം രവീന്ദ്രന്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസും SP ശൈലജയും പാടിയതാണ് ചിത്രം യുവജനോത്സവം.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
5: ചേട്ടാ ചായ എടുക്കട്ടെ?
6: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
5: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
6: അപ്പോ കാത്തിരിപ്പില്ലേ?
5: ഇല്ല.
7: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
8: സംഗീത സംവിധായകൻ വിദ്യാധരൻ, ഗായകൻ യേശുദാസ്, ചിത്രം വീണപ്പൂവ്.

0: എനിക്ക് ഈ കാർപ്പറ്റുകളും വിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kayarboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: ദേവരാജന്റെ സംഗീതത്തിന് യേശുദാസിന്റെ സ്വരം, ചിത്രം അയൽക്കാരി.

0: ഓണം കഴിഞ്ഞു, പക്ഷേ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് തീർന്നിട്ടില്ല.
1: ആക്സസറീസ് ബാക്കിയാണോ? എന്നാൽ മൈജിയിലേക്ക് പോയാലോ?
0: മൈജിയിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
1: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ഓഫർ ആഘോഷം തുടരുന്നു.
0: ഇപ്പോൾ തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: യേശുദാസ് പാടിയ ഗാനം ചിത്രം ബന്ധുക്കൾ ശത്രുക്കൾ. ഈ ഗാനത്തിന്റെ രചനയും സംഗീത സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയാണ്.

0: കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ചിത്രപാടിയ ഗാനം ചിത്രമക്ഷരത്തെറ്റ്, സംഗീത സംവിധായകൻ ശ്യാം.

0: പ്രിയ ശ്രോതാക്കളെ, ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച ഗാനങ്ങളുമായി എത്തിയ ഏകതാര ഈ ഗാനത്തോടെ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വസ്ത്ര അപ്പാരൽ മേഖല രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ സുപ്രധാന ഭാഗം മാത്രമല്ല, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപജീവന മാർഗം നൽകുന്ന മേഖല കൂടിയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ദ്വീപുകളുടെ സുസ്ഥിര പുരോഗതിയിലൂടെ പുതുയുഗത്തിലേക്ക് മുന്നേറുകയാണ് ലക്ഷ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ലക്ഷദ്വീപിൽ കേന്ദ്ര ഗവൺമെന്റ് സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വൈകിട്ട് പങ്കെടുക്കും. 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം കൊച്ചിയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് മടങ്ങും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903 ആയി. 4247 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. തിരച്ചിലും രക്ഷാപ്രവർത്തനവും ഊർജിതമായി തുടരുന്നു. കേരള ജനതയെ ഞെട്ടിപ്പിക്കുന്ന പല സംഭവങ്ങളും ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ പോലീസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.

0: ഹലോ ഡോക്ടർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമത് ഖാൻ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം എം എസ് ആശ.
2: ആധുനിക കാലഘട്ടത്തിലെ തിരക്ക് പിടിച്ച ജീവിതശൈലിയിൽ നമുക്ക് ആയുർവേദത്തിലൂടെ ഒരു വ്യക്തിക്ക് എങ്ങനെ മികച്ച ആരോഗ്യം നിലനിർത്താമെന്നൊന്ന് പറയാമോ?
3: അലർജി രോഗങ്ങൾ വളരെയേറെ ഇപ്പോൾ കൂടുതലായി കാണുന്നതിൻ്റെ പ്രധാന കാരണം നമുക്ക് ഭക്ഷണ രീതികളൊക്കെ ഒരുപാട് മാറി, നമ്മുടെ ശീലങ്ങളൊക്കെ മാറി എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അതുമാത്രമല്ല, തൊട്ടതിനും പിടിച്ചതിനും മരുന്ന് കഴിച്ച് മരുന്നുകൾ പലതും നമ്മുടെ ശരീരത്ത് പഴയതുപോലെ

0: പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഒരു ആന്റിജൻ ആന്റിബോഡി റിയാക്ഷനെയൊക്കെ എങ്ങനെയാണോ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആ രീതിയിലല്ല ഇപ്പൊ കൊണ്ടുപോകുന്നത് എന്നുള്ളത് കൊണ്ട് പലതിനോടും അലർജി തോന്നുക എന്ന് പറയുന്നത് ഇന്ന് ഒത്തിരി ആൾക്കാരിൽ കാണുന്ന ഒരു സവിശേഷതയായി മാറിയിട്ടുണ്ട്. ചിലർക്ക് തുമ്മലെങ്കിൽ മറ്റു ചിലർക്ക് ചുമയാണ്, അതിൻ്റെ ശ്വാസം മുട്ടുള്ളവരുണ്ട്, ദേഹത്ത് ചൊറിഞ്ഞു തരിക്കുന്ന അർട്ടിക്കറിയ പോലെയുള്ള കുറച്ചുകൂടെ മാരകമായിട്ടുള്ള ഈ അനാഫ്ലാറ്റിക് ഷോക്ക് പോലും ഉണ്ടാക്കുന്ന ഈവൻ ഡെത്ത് ഉടനെ തന്നെ സംഭവിക്കുവാൻ സാധ്യതയുള്ള വിധത്തിലേക്ക് തന്നെ അലർജി രോഗങ്ങൾ പലതും മാറിയിട്ടുണ്ട്.
1: നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: എന്റെ പേര് സോണി എന്നാണ്, തിരുവനന്തപുരത്തുനിന്നാണ്.
1: ആ ഡോക്ടർ ശരണ്ത് ഖാൻ നമ്മോടൊപ്പം ഉണ്ട്, സംശയം ചോദിച്ചോളൂ.
2: ആയുർവേദത്തിൽ ഞാൻ പല ഗ്രന്ഥങ്ങളിലും വായിച്ചിട്ടുള്ളത് നമുക്ക് നമ്മുടെ ഭക്ഷണത്തില് വിരുദ്ധ ആഹാരങ്ങളെ കുറിച്ച്, അതായത് തൈരും മീനും കൂടെ ചേർന്നുള്ള ഭക്ഷണം, ഇങ്ങനെ പല വിധത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതിൽ നിന്ന് ഒഴിവാകുക എന്നുള്ള ഒരു ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ എനിക്ക് പല പുസ്തകങ്ങളിൽ നിന്നും കിട്ടിയിട്ടില്ല. അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ സാർ? നമ്മൾ ചില ഭക്ഷണങ്ങൾ ചില സമയത്ത് കഴിക്കാൻ പാടില്ല എന്നുള്ളത്, അത്തരം ഡീറ്റെയിൽസ് എനിക്കൊന്ന് പറഞ്ഞു തരാമോ?
0: ആ, പല വിധത്തിലാണ് വിരുദ്ധാഹാരത്തെ പറയുന്നത്. ചില സാധനം, ഉദാഹരണത്തിന് തൈര് ദിവസവും കഴിക്കാൻ പാടില്ല. ഞാനൊരു ഉദാഹരണം മാത്രം പറയുന്നതാണ്, പല കോമ്പിനേഷൻസ് പറയുന്നുണ്ട്. അതിൽ ഈ തൈര് ദിവസവും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ രുചികരമായിട്ടുള്ളൊരു ഭക്ഷണം ആയതുകൊണ്ട് തന്നെ ഈ കാർബോഹൈഡ്രേറ്റ്സ്, പ്രത്യേകിച്ചും ചോറൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ രുചിയെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇത് ദിവസവും ഉൾപ്പെടുത്തുവാൻ സാധ്യതയുമുണ്ട്. എന്നാൽ ശരീരത്തെ ഏറ്റവും കൂടുതൽ വീക്കത്തെ, ഇൻഫ്ലമേഷനെ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള, അത് കാരണം മറ്റു പല രോഗങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒന്നാണ് തൈര്. രാത്രിയിലും കഴിക്കാൻ പാടില്ല, കാരണം നമ്മുടെ സ്മൂത്ത് മസിൽസിനെയൊക്കെ പെട്ടെന്ന് കോൺട്രാക്ട് ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ അത് കാരണം തന്നെ ഈ തൊണ്ടവേദനയും ശ്വാസം മുട്ടുമൊക്കെ അന്ന് തന്നെ ഉണ്ടാകുവാനുള്ള സാധ്യതയും കൂടുതലുണ്ട്. ഈ തൈരും മോരും രണ്ടും രണ്ടാണ്, ഞാൻ തൈരിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ അതിൻ്റെ കോമ്പിനേഷൻസ്, ഇപ്പോൾ ഉദാഹരണത്തിന് അത് പിന്നെ നമുക്കിപ്പം സാധാരണ ഇപ്പോൾ എല്ലാവരും കഴിക്കുന്നത് ഉപ്പ് ചേർത്തിട്ടാണ്. യഥാർത്ഥത്തിൽ പഞ്ചസാര ചേർത്തോ അല്ലെങ്കിൽ ഈ ചെറുപയറിൻ്റെ വെന്ത വെള്ളമുണ്ടല്ലോ, അത് പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു പാനീയമായി തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതിലൊക്കെ ചേർത്തോ ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ദോഷങ്ങളൊക്കെ വീണ്ടും കൂടുതൽ വിഷമത്തിലാക്കുകയും അത് വർദ്ധിച്ച രോഗകാരിയായി മാറുവാൻ സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ കാരണം. പിന്നെ മീനൊക്കെ കഴിക്കുമ്പോഴും തൈര് ഉപയോഗിക്കുവാൻ പാടില്ലാത്തതാണ്. ഈ നോൺ വെജും തൈരും തമ്മിൽ ഒരിക്കലും യോജിക്കില്ല. അതുകൊണ്ട് തന്നെ ചില്ലി ചിക്കനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പക്ഷേ അത് വിരുദ്ധമായിട്ട് മാറുകയാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതിൽ നമുക്ക് സംസ്കാരം അല്ലെങ്കിൽ ഒരു ഒരു ആഹാരം ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലും വിരുദ്ധം സംഭവിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഉപയോഗിക്കുന്ന സമയം അതുപോലെ, ഇത് ഏത് തരത്തിലുള്ള ദോഷമുള്ള ആളാണ്, ഇപ്പോൾ വാതപിത്ത കഫമൊക്കെ ആയുർവേദത്തിൽ പറയുന്നുണ്ടല്ലോ, അതിൽ ഏത് തരത്തിലുള്ള ദോഷമുള്ള ആളാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചും വിരുദ്ധമായിട്ട് മാറാറുണ്ട്. അപ്പോൾ രോഗകാരിയാകുന്നു എന്നുള്ളതാണ് വിരുദ്ധാഹാരം ഒഴിവാക്കുവാൻ പറയുന്നതിൻ്റെ കാരണം. അത് അവരുടെ നിലവിലുള്ള രോഗത്തെയോ നിലവിലുള്ള ആരോഗ്യാവസ്ഥയോ മോശമാക്കുന്ന രീതിയിലോ പ്രവർത്തിക്കുവാൻ സാധ്യതയുള്ള ഭക്ഷണ രീതികളെയാണ് അല്ലെങ്കിൽ കോമ്പിനേഷൻസിനെയാണ് ഈ വിരുദ്ധാഹാരം എന്നുള്ള ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
2: ഓക്കെ ഓക്കെ സാർ, പ്രധാനപ്പെട്ട നമ്മളെ ദിനചര്യയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ള ഈ വിരുദ്ധാഹാരങ്ങൾ പ്രധാനപ്പെട്ടതിന്റെ ഒരു അഞ്ചെട്ട് ലിസ്റ്റ് പറഞ്ഞുതരാമോ?
0: മീനും തൈരും, അതുപോലെ തന്നെ തൈരും അച്ചാറും സ്ഥിരം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ പല തരത്തിലുള്ള നോൺ വെജുകൾ ഒരുമിച്ച് കഴിക്കാറുണ്ട്. മീനും ബീഫും മട്ടനും ചിക്കനും ഒക്കെ ഒരുമിച്ച് കഴിക്കുന്നതുണ്ട്. വണ്ണം കുറയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് തേന് ചൂടാക്കി കഴിക്കുന്നതുണ്ട്. തേനൊക്കെ അങ്ങനെ ചൂടാക്കി കഴിക്കാൻ പാടില്ല, ചൂട് കാലത്ത് ഉപയോഗിക്കാൻ പാടില്ല, ചൂടുള്ള ഒന്നിൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കാൻ പാടില്ല. അതും വിരുദ്ധമാകുകയാണ് ചെയ്യുന്നത്, കാരണം ഇതൊക്കെ ഓൾറെഡി ഒരു ടോക്സിക് എഫക്ട് ബോഡിയിൽ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ള ഒന്നാണ് എന്നുള്ളത് കൊണ്ടാണേ. ഇതൊക്കെയാണ് ഇപ്പം നമ്മൾ ഉപയോഗിച്ച് രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്ന വിരുദ്ധാഹാരങ്ങൾ.
1: നന്ദി സാർ. ആയുർവേദ പ്രകാരം ദിനചര്യ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത് ആരോഗ്യ സംരക്ഷണത്തിൽ എത്രത്തോളം പ്രധാനമാണ്?
0: ദിനചര്യ പാലിക്കുക എന്ന് പറയുന്നത് നമ്മുടെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദഹന പാചന പ്രക്രിയ, മെറ്റബോളിസം, അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുവാനുള്ള ഒരു സംവിധാനമാണ് ദിനചര്യയിലുള്ള എന്തൊക്കെ പാലിക്കണമെന്ന് പറയുന്നത്. എപ്പോ എഴുന്നേക്കണം, പഠിക്കാനുള്ളവർ ഏത് സമയത്ത് പഠിക്കണം, അത് കഴിഞ്ഞിട്ട് പല്ലുതേക്കേണ്ടത് എപ്പോ, പല്ലുതേച്ചതിന് ശേഷം മാത്രമാണ് കുളിക്കേണ്ടത്, കുളിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാൻ പാടില്ല, കുളിക്കുന്നുണ്ടെങ്കിൽ അത് ചൂടുവെള്ളം വേണ്ട സാഹചര്യങ്ങൾ എന്താണ്, തണുത്ത വെള്ളത്തിലാണ് സ്ഥിരം കുളിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അത്, പിന്നെ അത് മാത്രമല്ല നമ്മുടെ ദൈനംദിന ഏണിങ്ങിന് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്ന വേണ്ടിയിട്ടുള്ള തൊഴിലുകൾ, പിന്നെ എപ്പോൾ ഉറങ്ങുന്നു, എന്ത് തൊഴിൽ ചെയ്യുന്നു, ഇതെല്ലാം തന്നെ ദിനചര്യയിൽ ഉൾപ്പെടുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് സാധാരണ ഇപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആയുർവേദത്തിൽ ദിനചര്യ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ഇന്ന രീതിയിലേ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കവിൾ കൊള്ളുക, തൈലം വെച്ചിട്ട് കവിൾ കൊള്ളുക, പല്ലിനെയും മോണയെയും രക്ഷിക്കാൻ വേണ്ടി മൂക്കിൽ മരുന്നിട്ടിക്കുന്ന നസ്യം, അതായത് നേസൽ പാരാനേസസ്, അതിന്

0: ആ ഏരിയയിലൊക്കെ ഉള്ള ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇപ്പൊ എഴുതുന്ന കൺമഷി എന്നുള്ളത് മാറ്റിയിട്ട് അഞ്ജനം എന്ന് പറയുന്നു, അതുപോലെ കണ്ണിൽ തുള്ളിമരുന്ന് ഇറ്റിക്കുന്നതും, ഇതൊക്കെ മാത്രമേ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. ബാക്കിയൊക്കെ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഭംഗിയായി ചെയ്താൽ, ദിനചര്യയായി ആ ദിനചര്യ കൊണ്ട് നമുക്ക് മെറ്റബോളിസം കറക്റ്റ് ചെയ്താൽ ഈ അതിസ്ഥൂലത, അതായത് വണ്ണം കൂടുക, തൈറോയിഡ് രോഗങ്ങൾ, അതുപോലെ നമുക്കുണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സ്, അത് സൈനസൈറ്റിസ് ആവട്ടെ, യുവലൈറ്റിസ് ആകട്ടെ, അതല്ലെങ്കിൽ ഫാരിഞ്ചൈറ്റിസ്, ലാരിഞ്ചൈറ്റിസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകട്ടെ, അതെല്ലാം തന്നെ കുറയ്ക്കുവാനും കഴിക്കുന്ന ആഹാരം അത് ശരിയായ രീതിയിൽ ദഹിച്ച് ബോഡിയിൽ അത് അബ്സോർബ് ചെയ്ത് അസിമിലേറ്റ് ചെയ്ത് ആവശ്യമായ സമയം കഴിയുമ്പോൾ അത് പുറത്തേക്ക് ഇവാക്വേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ ബോഡി സജ്ജമാക്കുക എന്നുള്ളതാണ് ദിനചര്യ.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ സന്ധ്യ, മണ്ണഞ്ചേരി എന്നാണ് വിളിക്കുന്നത്.
1: ഡോക്ടറായിട്ട് സംസാരിച്ചു.
2: സാർ, എനിക്ക് എപ്പോഴും ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ട്. 5 വർഷത്തിന് മുമ്പേ എനിക്ക് ഭക്ഷണം കഴിച്ച് ഒരു വയറിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടായി. 10 ദിവസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു. തുടർന്ന് കുഴപ്പമില്ലാതിരിക്കുവായിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസവും വീണ്ടും ഭക്ഷണം കഴിച്ചപ്പോ ചക്ക കഴിച്ചു. അപ്പോഴത്തേക്കും വീണ്ടും എനിക്ക് ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടായി. രാത്രി ആയപ്പോഴത്തേക്കും വയറുവേദനയൊക്കെയാണ് തുടങ്ങിയത്. ഇപ്പോഴും ഒരു 3-5 ദിവസമായി. ഇപ്പോഴും അത് നല്ല ആശ്വാസമാകുന്നില്ല. വയറിലെന്തോ ഇങ്ങനെ വീർത്തു നിൽക്കുന്ന പോലെയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ.
0: അപ്പൊ ഗ്യാസ് കുറയാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളതാണ് അല്ലേ? ഈ ഗ്യാസ് ഉണ്ടാകുന്നത് ഏതൊക്കെ കണ്ടീഷനിൽ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തൈറോയിഡ് ഉള്ള ഒരാളിൽ തൈറോയിഡ് രോഗമുണ്ട് എന്നുള്ളത് കൊണ്ട് ഗ്യാസ് ഉണ്ടാകാം. തൈറോയിഡിന് കഴിക്കുന്ന മരുന്നുകൾ, തൈറോനോൺ പോലെയുള്ളത് ഗ്യാസിനെ ഉണ്ടാക്കുന്നതാണ്. സ്ഥിരമായിട്ട് എരിവും പുളിയും അച്ചാറും ചൂടും ചായയും പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കുന്ന ഒരാളിന് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടാക്കാം. അത് അസിഡിറ്റി കൂടിയിട്ടാകാം. അസിഡിറ്റി കുറയുന്നാൽ ചികിത്സിക്കാതിരിക്കുന്നത് കൊണ്ടും ശരീരത്തിനുള്ളിൽ നമ്മുടെ ആമാശയത്തിലുണ്ടാകുന്ന ആസിഡിന്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്ന രീതിയിലുള്ള ശീലങ്ങൾ കൊണ്ടും വേണമെങ്കിൽ അൾസർ ഉണ്ടാകാം. ഒരുപക്ഷെ മരുന്ന് കഴിക്കുന്നത് കൊണ്ടാകാം ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. ചില മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്നത് കൊണ്ടും ഫാറ്റി ലിവർ ഉണ്ടാകാം. പിന്നെ നമ്മുടെ ശീലങ്ങൾ, കോള, കോഫി തുടങ്ങിയ, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണം മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട്. സമയത്ത് ഭക്ഷണം കഴിക്കാത്തവരുണ്ട്. ശരിയായ മലശോധന കിട്ടാത്തവരുണ്ട്. പൈൽസ്, ഫിസ്റ്റുല, വെരിക്കോസ് വെയിൻ പോലെയുള്ള രോഗങ്ങളിലും ഈ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസും അതുപോലെ മറ്റ് ദഹനസംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകാം. പിന്നെ കഴിക്കുന്ന സമയം, രാവിലെ വെറും വയറ്റിൽ എന്ത് കഴിക്കുന്നു. ഉദാഹരണത്തിന് ഒരു ആപ്പിൾ ഉള്ള രീതികൾക്കൊക്കെ വ്യത്യാസം വരുത്തിക്കൊണ്ട് ആൾക്കാർ മറ്റു ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി രാവിലെ ആപ്പിൾ മാത്രമായിട്ട് കഴിക്കുന്നവരുണ്ട്. അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഉഴുന്ന് ഏറ്റവും കൂടുതൽ ചേർന്നിട്ടുള്ള ആഹാരവും എണ്ണ ചേർന്നിട്ടുള്ള ആഹാരവും, ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടുകാർ പണ്ട് ഉപയോഗിച്ച് ശീലിച്ചത് ഇപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരമായി മാറിയിട്ടുണ്ട്. ദോശയും അതുപോലെ മസാല ദോശയും ഗീ റോസ്റ്റും അങ്ങനെയൊക്കെ, അതൊക്കെ സ്ഥിരം കഴിക്കുന്നതും ദഹനസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ അത് കഴിക്കുന്നവർക്കറിയാം, പിന്നെ എത്രയോ സമയം കഴിഞ്ഞിട്ടാണ് ഇത് ദഹിക്കുന്നത് തന്നെ. ഫൈബർ കണ്ടൻറ്റ് കുറവുള്ള ആഹാരം, മൈദ കൊണ്ടുള്ള ആഹാരം, അതുപോലെ പറോട്ട, ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നത്. ചില ആൾക്കാർ പറഞ്ഞാൽ 2 പ്രാവശ്യമാണ് ചായ കുടിക്കുന്നത്, പക്ഷേ അതൊക്കെ വെറും വയറ്റിലാണ്. വെറും വയറ്റിൽ 1 ഗ്ലാസ് ചായ കുടിച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും വിശന്നാലായി എന്ന് പറയാൻ പറ്റൂ. ദഹനസംബന്ധമായ പ്രശ്നങ്ങളും ഗ്യാസും ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ വെറും വയറ്റിലെ ചായ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളൊന്ന് റൂൾ ഔട്ട് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗങ്ങൾ ഞാനീ പറഞ്ഞതിൽ ഉണ്ടോ എന്ന് പരിശോധിച്ച് മാത്രമേ നമുക്കിതിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ വേണ്ടി കൂടി സാധിക്കുകയുള്ളൂ. ഇതിലേതാണ് എന്നറിയണമെങ്കിൽ അതൊരു ഡോക്ടറുടെയും ലാബിൻ്റെയും സഹായത്തോടെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തിയിട്ട് വേണം ഇത് തീരുമാനിക്കാൻ. വേണ്ടി വന്നാൽ ഒരു അൾട്രാസൗണ്ട് അബ്ഡമൻ കൂടി പരിശോധിച്ച് നോക്കാവുന്നതാണ്.
1: ഇപ്പോൾ ഓരോ വ്യക്തികൾക്കും അവരുടെ ശരീരപ്രകൃതി വ്യത്യസ്തമായിരിക്കുമല്ലോ സാർ. വാദം, പിത്തം, കഫം എന്നൊക്കെ പറഞ്ഞിട്ട് ശരീരപ്രകൃതി മാറുന്നത് കൊണ്ട് തന്നെ ചില രോഗങ്ങൾ ചിലർക്ക് വരാനുള്ള സാധ്യത കൂടുതലും, ചിലർക്ക് ജീവിതശൈലി ചിലപ്പം കുറച്ച് വ്യത്യസ്തമാണെങ്കിൽ പോലും അത്തരം രോഗങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറവുമായിരിക്കുമല്ലോ. അപ്പം എങ്ങനെയാണ് ഈ ശരീരപ്രകൃതി തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിതശൈലി ക്രമീകരിക്കാൻ പറ്റുന്നത്?
0: ആയുർവേദം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, എന്നാൽ വളരെ വേഗം ചോദിക്കാവുന്ന, പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഈ വാദം, പിത്തം, കഫം എന്ന 3 ശരീരത്തിന്റെ പ്രകൃതിയെ തിരിച്ചിരിക്കുന്നത് പോലെ മനസ്സിനെയും തിരിച്ചിട്ടുണ്ട്. സത്വം, രജം, തമസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടത്തെ കഫം, അത് കഴിഞ്ഞ് 2 ഘട്ടം പിത്തം, 3 വാദം എന്നും, നമ്മുടെ ഒരു ദിവസത്തെ തന്നെ 3 തിരിച്ച് ആദ്യം കഫം പിന്നെ പിത്തം പിന്നെ വാദം എന്നുള്ള രീതിയിലും, രാത്രിയിലെയും ഉറക്കത്തെയും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ഇതെല്ലാറ്റിനെയും ഇങ്ങനെ തിരിച്ചാണ് ഈ പ്രകൃതിയെ നിശ്ചയിക്കുന്നത്. ഇവയിൽ ഓരോന്നിലും നമുക്ക്, ഉദാഹരണത്തിന് കുട്ടികളായിരിക്കുമ്പോൾ കഫസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ളവർക്ക് കഫരോഗങ്ങളെ ചികിത്സിച്ച് മാറ്റുവാൻ കുറച്ച് എളുപ്പവുമാണ്. കുറച്ചുകൂടി ഒരു യൗവനയുക്തരായിട്ടുള്ള ആൾക്കാർക്ക് പിത്തസംബന്ധമായ രോഗങ്ങളായിരിക്കും കൂടുതൽ. അവർക്ക് എന്ന് വെച്ചാൽ ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ, മെറ്റബോളിസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും കൂടുതൽ. അത് കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ വാദസം

0: സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കൂടുമ്പോൾ അവരുടെ ലോക്കോമോട്ടറി സിസ്റ്റം ചലനങ്ങളെ ബാധിക്കുന്ന, നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന ഇഷ്യൂസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിൽ ഏത് പ്രശ്നങ്ങളാണ് കൂടുതലുള്ളത്, അത് ഏത് കാലത്താണ് വരുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ച് ചികിത്സയിൽ ചില വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. നമ്മുടെ ജീവിത രീതികളിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. ഉദാഹരണത്തിന്, യൗവന പ്രായത്തിലുള്ള ഒരാളെ സംബന്ധിച്ച്, അഡൾട്ട് ആയിട്ടുള്ള ഒരു ആളെ സംബന്ധിച്ച് അവർ ദഹന സംബന്ധമായ പ്രശ്നങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ അവർക്ക് ഈ മെറ്റബോളിസം കാരണമുണ്ടാകാവുന്ന അമിതവണ്ണം, തൈറോയിഡ്, ഡയബറ്റീസ്, മറ്റേ പ്രഷറ്, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള രോഗങ്ങളെ തടുക്കുവാൻ ഒരു ഭക്ഷണ രീതി കൊണ്ടും ശീലങ്ങൾ കൊണ്ടും സാധിക്കും, അല്ലെങ്കിൽ സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രകൃതിയെ ആചാര്യന്മാർ നിശ്ചയിച്ച് പറഞ്ഞിരിക്കുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ പന്തളത്തുള്ള ശ്രീലേ.
1: സംസാരിച്ചോളൂ.
2: സാറേ, എന്റെ മകന് വേണ്ടിയാണ് ഞാൻ. അപ്പൊ അവന് ഓൾറെഡി പിന്നെ അലർജി ഉള്ള ഒരു ആളാണ്, തുമ്മല് അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ള ആളാണ്. ഇപ്പൊ ഒരു 2 വർഷത്തോളമായിട്ട് അവന് 32 വയസ്സുണ്ട്. ഇപ്പൊ വയറിന്റെ നമ്മുടെ ഇടത്ത് സൈഡില് താഴെയായിട്ടൊരു ചെറിയ, അത് എപ്പോഴൊന്നും ഇല്ല, ഒരു പെരുപ്പ് പോലെ ഇങ്ങനായി പെട്ടെന്നൊരു ക്ഷീണം വരുന്നു. അങ്ങനെ കയ്യിലോട്ട് ഇങ്ങനെ കയ്യിലെ വെള്ളമൊക്കെ ഒരു റെഡ് കളർ, പെട്ടെന്ന് കൂടുതൽ ഈ യാത്ര ചെയ്യുമ്പോഴാണ്, ബസ്സിലൊക്കെ കയറുമ്പോഴാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. എന്താന്ന് ഒന്നും കാണിച്ചിട്ടില്ല ഇതുവരെ. എപ്പോഴും ഒന്നും ഇല്ലടോ, ആഹാരം കഴിക്കുന്നതിനും കുഴപ്പമില്ല, അല്ലാതെ ഒരു പ്രശ്നങ്ങളും.
0: നോക്കാം, ഈ അലർജിയെ സംബന്ധിച്ച് രണ്ട് വിധത്തിലാണ് ആൾക്കാർ അലർജിയെ കാണുന്നത്. ഒന്ന്, ആദ്യം അലർജി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനൊക്കെ തന്നെ മരുന്ന് ചെയ്ത് കുറേ നാളിങ്ങനെ കൃത്യമായി മരുന്ന് കഴിച്ച് പിന്നെ ഈ രോഗിയും തീരുമാനിക്കും മരുന്നില്ലാതെ ഞാനിങ്ങനെ അങ്ങ് മുന്നോട്ട് പൊയ്ക്കോളാം എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ട്. മറ്റു ചിലരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് പിന്നീട് മനസ്സിലാക്കിയിട്ട് മരുന്ന് ഒഴിവാക്കുന്ന ആൾക്കാരുമുണ്ട്. ഇതിൽ രണ്ടും പ്രശ്നമുള്ളതാണ്. ഈ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്ന ആദ്യം തുടങ്ങുന്ന തുടർച്ചയായ തുമ്മൽ, ജലദോഷം, കണ്ണ് ചൊറിച്ചില്, ചെവി ചൊറിച്ചില്, തൊണ്ട ചൊറിച്ചില്, ചിലപ്പോൾ ചുമ, അങ്ങനെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ മാത്രം ബാധിക്കുന്ന തരത്തിലുള്ള എല്ലാ ഇറിറ്റേഷൻസും വരുമ്പോൾ അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ടും മരുന്നിനെ മാത്രമാണ് പലരും ആശ്രയിക്കുക, അല്ലെങ്കിൽ എല്ലാ മാസവും കുട്ടികളെ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് വാങ്ങി കൊടുത്ത് ഒരു പക്ഷേ സ്റ്റിറോയിഡ്സ് ഉൾപ്പെടെ സ്ഥിരമായി കുറേയേറെ നാൾ കൊടുക്കുന്ന ആൾക്കാർ ഇന്ന് കൂടി വരികയാണ്. കാരണം ഈ രക്ഷിതാക്കളെ സംബന്ധിച്ച് അവരുടെ കുട്ടികൾ തുമ്മാതിരിക്കണം, ചുമയ്ക്കാതിരിക്കണം, ശ്വാസം മുട്ടാതിരിക്കണം, ഇങ്ങനെ ഭയങ്കര നിർബന്ധമുള്ള ആൾക്കാരാണ്. എന്നാൽ കൊടുക്കുന്ന മരുന്നുകൾ അതിനേക്കാൾ വീര്യമുള്ളതാകുമ്പോൾ അത് അവരുടെ മൊത്തത്തിലുള്ള ആരോഗ്യാവസ്ഥയെ കുറച്ചുകൂടെ മോശത്തിലാക്കുകയും ചെയ്യും. പിന്നീട് ഈ മരുന്നുകൾ കഴിച്ചാലും പ്രയോജനമില്ലാത്ത രീതിയിലേക്കും കാര്യങ്ങൾ പോകാറുണ്ട്. ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് ആധുനിക ചികിത്സയിൽ തന്നെ പറയുന്ന, എല്ലാ ശാസ്ത്രത്തിലും ആയുർവേദത്തിലും ഒക്കെ ഉൾപ്പെടെ അങ്ങനെയാണ് പറയുന്നത്, ഈ അലർജി രോഗങ്ങൾക്കുള്ള ചികിത്സ എന്ന് പറയുന്ന 3 വിധത്തിലാണ്. 1, കാരണങ്ങളെ ഒഴിവാക്കുക. 2, ട്രീറ്റ്മെന്റ് വിത്ത് മെഡിസിൻ. ചിലപ്പോൾ ഈ ട്രീറ്റ്മെന്റ് വിത്ത് മെഡിസിൻ എന്ന് പറയുമ്പോൾ ഈ രോഗം കൊണ്ട് തന്നെ ഒരാളുടെ മൂക്ക് വളഞ്ഞുവെങ്കിൽ, ചെവിക്കകത്തൊരു ഓട്ട വീണുവെങ്കിൽ, നമ്മുടെ CSY ക്രോണിക് സെപ്പറേറ്റീവ് ഓട്ടൈറ്റിസ് മീഡിയ എന്നൊക്കെ പറയും, ചെവിക്കകത്തുനിന്ന് പഴുപ്പൊക്കെ വരുന്ന അവസ്ഥ, അതുപോലെ സൈനസൈറ്റിസ് വരികയാണെങ്കിൽ, ടോൺസിലൈറ്റിസ് വരികയാണെങ്കിൽ, ചിലപ്പോൾ ഒരു സർജിക്കൽ കറക്ഷൻ കൂടി വേണ്ടി വരും. അപ്പോൾ ഈ രണ്ടാമത്തെ ഘട്ടത്തിന് ട്രീറ്റ്മെന്റ് വിത്ത് മെഡിസിൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് വിത്ത് സർജറി എന്ന് പറയുന്ന രണ്ട് ഘട്ടങ്ങളിലൂടെ പോകേണ്ടി വരും. മൂന്നാമത്തത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, അതായത് ഇമ്മ്യൂണോതെറാപ്പി. ഇങ്ങനെ ഈ 3 ഘട്ടങ്ങളിലൂടെ മാത്രമേ ചികിത്സിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിൽ ആദ്യത്തെ കാരണങ്ങളെ ഒഴിവാക്കുക എന്ന് പറയുന്ന ആ ഒരു സംഗതി മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമേ മരുന്ന് കഴിച്ചാൽ പ്രയോജനമുള്ളൂ, സർജറി ചെയ്താൽ പ്രയോജനമുള്ളൂ, 3-ാമത്തെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. അതായത് ഈ രോഗകാരണങ്ങളെ ഒഴിവാക്കാതെ മറ്റൊരു ചികിത്സ കൊണ്ടും നമുക്ക് പ്രയോജനം വരില്ല എന്നാണ്. രോഗകാരണങ്ങൾ പറയുമ്പോൾ ഇൻട്രൻസീവ് ഫാക്ടേഴ്സ് എന്നും എക്സ്റ്റൻസീവ് ഫാക്ടേഴ്സ് എന്നും പറയും. രോഗകാരണങ്ങൾ നമുക്ക് നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും വസ്തുക്കൾ കൊണ്ടും ഉണ്ടാകാം, പുറമേയുള്ള കാരണങ്ങളെ കൊണ്ടും ഉണ്ടാകാം. കഴിക്കുന്ന വസ്തുക്കളിൽ പലപ്പോഴും നല്ല പുളിയുള്ള പഴങ്ങൾ, സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയും, നമ്മുടെ ഇപ്പോൾ അത് മധുരമായിരിക്കുമ്പോൾ ചിലപ്പോൾ പകലുള്ള സമയത്തൊക്കെ കഴിച്ചാൽ വലിയ പ്രശ്നം വരില്ല, പക്ഷേ രാത്രിയിൽ കഴിക്കുന്ന ഗ്രേപ്സ് ആകട്ടെ, ഓറഞ്ച്, മൊസംബി, നാരങ്ങ, പൈനാപ്പിൾ, പ്രത്യേകിച്ചും അവക്കാഡോ, ഈ സാധനങ്ങളൊക്കെ അലർജി ഉണ്ടാക്കുന്നവയായിരിക്കാം. ഞാനിനി പറയാൻ പോകുന്ന കുറേ അലർജിയുടെ കാരണങ്ങൾ പറയാം, പക്ഷേ അതൊന്നും തന്നെ എല്ലാവരിലും എല്ലാ കാലത്തും അലർജിക്ക് കാരണമാകുമെന്ന് പറയാൻ പറ്റില്ല. ഈ പലരും അലർജിക്ക് കാരണമായി പറഞ്ഞിട്ടുള്ള കാരണങ്ങളെ ഒരുമിച്ച് ചേർത്ത് ഒരു ലിസ്റ്റ് ഔട്ട് ആക്കിയായിരിക്കും നിങ്ങൾക്ക് ഡോക്ടർ തരുന്നത്. ഇതിൽ ഏതിനോടാണ് അലർജി എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഇപ്പോൾ കാഷ്നട്ട് കഴിക്കുന്ന ഒരാൾ ചിലപ്പോൾ 2-3 കാഷ്നട്ട് കഴിച്ചാൽ പോലും അലർജി ഉള്ള ഒരാളിനെ പിറ്റേന്ന് നല്ല അലർജി കാരണം ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും വരാം. ഇരുമ്പിലൊന്ന് കൈപിടിച്ചാൽ അലർജി ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. കഴിക്കുന്ന സ്ഥാനത്തിൽ തന്നെ അയലയോ ചൂരയോ കൊഞ്ചോ ഞണ്ടോ ചിപ്പിയോ കണവയോ കഴിച്ചാലോ, അതുപോലെ ബീഫ്, മട്ടൺ എന്നിവ കഴിച്ചാലോ, പോർക്ക് കഴിച്ചാലോ, ടർക്കി കോഴി കഴിച്ചാലോ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് അലർജി ഉണ്ടാകുന്ന ആൾക്കാരുമുണ്ട്. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, എസ്പെഷ്യലി തൈര് കഴിച്ചിട്ട് അലർജി ഉണ്ടാകുന്ന ആൾക്കാർ വളരെ കൂടുതലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇപ്പൊ അച്ചാറ്

0: മുട്ട, മുട്ട ചേർന്ന ബ്രെഡ്, ബിസ്ക്കറ്റ്, കേക്ക്, ഇത്രയും സാധനങ്ങളോട് അലർജി ഉണ്ടോ എന്ന് പരിശോധിക്കണം. ഗ്ലൂട്ടൻ അലർജി കൂടെ ഉള്ള ആൾക്കാരിന് ഗോതമ്പും ബാർലിയും കഴിക്കാൻ പാടില്ല. മറ്റു പുറമേ ഉള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഡാൻഡ്രഫ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ താരണം അത് ചൊറിഞ്ഞ് നമ്മൾ താഴേക്കിടും, ബെഡിലൊക്കെ കാണും, അത് വേണേൽ ഇൻഹെയിൽ ചെയ്യും. അതുപോലെ ഡെബ്രിസ്, വീടിനകത്ത് വല്ല പാറ്റയോ അതുപോലുള്ള സാധനങ്ങളോ, അല്ലെങ്കിൽ മാറാല, ചലന്തി വല ഇതൊക്കെ, അല്ലെങ്കിൽ വീടിനകത്ത് ഈർപ്പം ഉണ്ടായിരിക്കുകയും ആ ഈർപ്പത്തിൽ ഫംഗസ് വളരുകയും ഫംഗസിന്റെ സ്പോറ് നമ്മൾ ശ്വസിക്കുകയും ചെയ്യുക. അതുപോലെ ഡ്രസ്സൊക്കെ നമ്മൾ അയൺ ചെയ്ത് ഷെൽഫിനകത്ത് വെക്കും, ഒരു 4-5 ദിവസം കഴിഞ്ഞെടുക്കും. കഴിഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് ഫംഗസ് പിടിക്കുകയും അതിൽ സ്പോർ ഉണ്ടാകുകയും അത് നമ്മൾ ശ്വസിക്കുകയും ചെയ്യും. ഒരു കല്യാണത്തിന് പോകുന്ന ആൾ, അലർജിയുള്ള ആളാകട്ടെ, അവർ നല്ല ഈ ഷെൽഫിനകത്തിരുന്ന ഡ്രസ്സൊക്കെ എടുത്ത് ഇട്ട് സ്പ്രേയൊക്കെ അടിച്ച് പൗഡറൊക്കെ ഇട്ട് വെയിലത്ത് ഇറങ്ങി, വെയിലത്ത് പോകുന്നു, അത് കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് ചില്ലി ചിക്കനൊക്കെ കഴിക്കുന്നു, തൈര് കഴിക്കുന്നു, ബിരിയാണി കഴിക്കുന്നു, ഇതെല്ലാത്തിലും തന്നെ അലർജി ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു അലർജി ഉണ്ടാക്കുന്ന ഒരുപാട് കാരണങ്ങൾ ഒരുമിച്ചാകുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവർക്ക് അന്ന് തന്നെ അലർജി വന്നില്ലെങ്കിലേ അതിശയമുള്ളൂ. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങളാണ് അലർജി ഉണ്ടാകുവാനുള്ള കാരണങ്ങൾ. ഇതിൽ രണ്ടാമത്തെ ഈ മരുന്ന് കൊണ്ടുള്ള ചികിത്സയും സർജറിയും ഒക്കെ ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് 3 ഘട്ടങ്ങളും കഴിഞ്ഞാൽ മാത്രമേ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുവാൻ ഡോക്ടർക്ക് സാധിക്കുകയുള്ളൂ. അതും കൂടെ കഴിഞ്ഞ് മാത്രമേ ഇതിൻ്റെ ചികിത്സ പൂർണ്ണമാകുകയുള്ളൂ, അപ്പോൾ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഇൻഹെയിൽ ചെയ്തുകൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിച്ചിട്ട് താൽക്കാലികമായി, ഇപ്പോൾ തുമ്മുമ്പോൾ ഉടനെ തന്നെ എടുത്ത് കഴിക്കാൻ ബാഗിൽ മരുന്നിട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയുന്ന അലർജിക്കൊന്നും അങ്ങനെ ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല, പക്ഷേ ദേഹം ചൊറിഞ്ഞ് തടിക്കുന്ന അർട്ടിക്കേറിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. ആ അർട്ടിക്കേറിയ എന്ന് പറയുന്നത് ദേഹം ചൊറിഞ്ഞ് തടിക്കുന്നതിനൊപ്പം നമ്മുടെ ശ്വാസനാളവും കൂടി തടിച്ചിട്ട് നമുക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥ വരും. അനാഫിലാറ്റിക് ഷോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ളപ്പോൾ അടിയന്തിരമായി അവർ ആശുപത്രിയിൽ, കിടത്തി ചികിത്സയുള്ള ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ടതാണ്. അല്ലാതെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ പോരാ. എന്നാലും കയ്യിൽ ഒരു മരുന്നുണ്ട് ഉണ്ടെങ്കിൽ, ആൻറ്റി ഹിസ്റ്റമിനായിട്ടുള്ള മരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അന്നേരം ഉപയോഗിക്കാം. അതിൻ്റെ എക്സ്പയറി ഡേറ്റൊക്കെ നോക്കി കയ്യിൽ വെച്ചിരുന്നാൽ മതിയാകും. ആവശ്യമുണ്ടെങ്കിൽ, അത്യാവശ്യം ഉണ്ടെങ്കിൽ അന്നേരം തന്നെ ഉപയോഗിക്കുവാൻ വേണ്ടി. അല്ലാതെ തുമ്മാൻ തുടങ്ങുമ്പോൾ മരുന്ന് കഴിച്ച് അങ്ങനെ മുന്നോട്ട് പോയാൽ നാളൊരു കാലത്ത് ഈ മറ്റ് ബുദ്ധിമുട്ടുകൾ, മരുന്ന് കഴിച്ചുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെ ഇവർക്ക് പ്രയാസമായി മാറാനും മരുന്നൊഴിവാക്കാനും അതൊരു കാരണമായി മാറാറുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഭക്ഷണ ക്രമീകരണങ്ങളോ ഭക്ഷണത്തിൽ വരുത്തുന്ന വ്യത്യാസങ്ങളോ, ഞാൻ നേരത്തെ പറഞ്ഞ ഇരുമ്പിൽ പിടിക്കുമ്പോൾ അലർജി ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ എന്തെങ്കിലും എക്സ്റ്റേണൽ കാരണങ്ങളോ ആണ് ഇത്. വീട്ടിൽ പട്ടിയോ പൂച്ചയോ ഒക്കെ വളർത്തുന്ന ആൾക്കാർക്കും ഇതൊക്കെ സ്ഥിരമായിട്ട് അലർജി ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇതൊക്കെ ഇൻഹെയിൽ ചെയ്തിട്ട് അതിൻ്റെ ഡെബ്രിസും ഫൈബേഴ്സും ഒക്കെ. അതുപോലെ തന്നെ കമ്പിളി ഉപയോഗിച്ച് കിടക്കുന്നവർ, മഫ്ലർ സ്ഥിരം ഇതിന് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. തലയൊക്കെ മൂടിക്കെട്ടി വെച്ചിരുന്നാൽ അലർജി ഒഴിവാക്കാം, ചൂട് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ എസിയുടെ പിന്നിന് അടുത്തേക്ക് ചെന്ന് കിടക്കുന്ന ആൾക്കാർക്ക്, എക്സ്ട്രീം ക്ലൈമറ്റ്സിൽ നല്ല തണുപ്പാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈ മോയ്സ്ചർ കാരണം ഫംഗസ് വളരും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സ്പോറുകൾ ഉണ്ടാകും അന്തരീക്ഷത്തിൽ. അതുപോലെ നല്ല വേനൽ കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ പൊടിപടലങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും, അങ്ങനെ അത് ഇൻഹെയിൽ ചെയ്തിട്ടും വരാറുണ്ട്. ഇതിലേതാണ് കാരണമെന്ന് കണ്ടുപിടിച്ച് തന്നെ ഒഴിവാക്കണം. ഒരു ഡോക്ടറുടെ സഹായം നിങ്ങളുടെ മകന് ആവശ്യമാണ്.
1: വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഇപ്പോൾ അലർജി ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഇതിൻ്റെ ശരീരത്തിലെ ദോഷങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: തീർച്ചയായിട്ടും പിത്തം വർദ്ധിച്ചിരിക്കുന്ന ആൾക്കാരിലും അത്തരം സാഹചര്യങ്ങളിലുമാണ് അലർജി കൂടുതലായിട്ട് കാണുന്നത്, ഈ അർട്ടിക്കേറിയ ഉൾപ്പെടെ. അപ്പോൾ അത് കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണ ദഹന പചന പ്രക്രിയയുമായിട്ട് വളരെ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ കാരണങ്ങളെ ഒഴിവാക്കുവാൻ ഇത്രയും ഒരു വിശദമായ രീതിയിൽ ഞാനത് പറഞ്ഞതും. ഇത് ആയുർവേദത്തിൽ മാത്രം പറയുന്നില്ല, മോഡേണായിട്ടായാലും ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ കാരണങ്ങൾ പറയുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: എന്റെ പേര് അൻസാർ, കൊല്ലം വരുന്നപ്പള്ളി.
1: സംസാരിച്ചോ.
2: എന്റെ തൊണ്ടയ്ക്കൊക്കെ വലിയ ചോർച്ചില്ല, എന്നിട്ട് നാവൊക്കെ വറ്റി വരണ്ട മുണങ്ങുക. പിന്നെ അത് മാത്രമല്ല, കാലിലൊക്കെ ഒരുപാട് മരുന്ന് എഴുതി, അത് എന്നിട്ട് മാറുന്നില്ല. കാലിലൊക്കെ ഭയങ്കരമായ ചോർച്ചിലൊക്കെയാണ്.
0: ഇതില് രണ്ട് മൂന്ന് കാരണങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഒന്ന് ഡയബറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ട് കൊളസ്ട്രോളോ മറ്റോ ഉണ്ടോ? ഈ അലർജി സംബന്ധമായിട്ടാണെങ്കിൽ ബ്ലഡിൽ AEC IgE, AEC എന്ന് വെച്ചാൽ അബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ട്, IgE എന്ന് വെച്ചാൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ, ഇതുണ്ടോ എന്നും കൂടെ പരിശോധിക്കണം. പിന്നെ വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചൊറിയാം. ഒബസിറ്റി, വണ്ണം കൂടുതലുണ്ടെങ്കിലും ലോങ് സ്റ്റാൻഡിങ് ഒരുപാട് നേരം നിന്നുള്ള ജോലിയാണെങ്കിലും ഇങ്ങനെ സംഭവിക്കാം. ഇതൊക്കെയാണ് അതിന്റെ സാധാരണ കാരണങ്ങൾ. ഫാറ്റി ലിവർ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ
2: വരും.
0: ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഈ വെരിക്കോസ് വെയിൻ വെയിൻ, നമ്മുടെ ഗ്രേറ്റ് സഫീനസ് വെയിൻ എന്ന് പറഞ്ഞൊരു വെയിനാണ് അതിന്റെ പ്രധാനമായിട്ടും ഇതിൽ നമ്മുടെ സൂപ്പർഫിഷ്യലായിട്ട് കാണുന്നത്. അതിന്റെ പോക്കറ്റ് വാൾസ് ഡാമേജ് വരും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള ഡിയോക്സിന്റെ ബ്ലഡ് ആയിരിക്കും അവിടെ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്നതിൽ കൂടുതലും, അത് ചൊറിയും. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി കിടന്ന് ഹൃദയത്തിന്റെ ലെവലിൽ കാല് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ കുറെ സമാധാനം വരും. ഒരു മരുന്നും കൂടെ അതിന് ആവശ്യമാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഡോക്ടറാണ്. പൊരട്ടിയാൽ മാത്രം
2: മാറും,
0: പൊരട്ടിയിട്ട് ഇത്രയും വ്യത്യാസമുള്ളൂ എന്നുള്ളത് ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അതുപോലെ ഈ ബ്ലഡ് പരിശോധിക്കും. ഞാൻ നേരത്തെ കുറച്ച് അലർജിയുടെ കാരണങ്ങൾ പറഞ്ഞു.

0: ഇതിലെല്ലാം തന്നെ ഈ
1: ആണോ?
0: ഐ ജി എന്ന് പറയുന്ന ഇമ്യൂണോ ഗ്ലോബുലിൻ ഇ എന്ന് പറഞ്ഞ പർട്ടിക്കുലർ പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇത് കൂടുതലുള്ള ഒരാളിൽ ഈ പറഞ്ഞ ചൊറിച്ചിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകളെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അലർജിയെ ഉണ്ടാക്കുന്നത്. അത് നമ്മൾ കഴിക്കുന്ന സമയത്ത്, അപ്പോൾ ഇതിലേതെങ്കിലും കഴിക്കുമ്പോഴാണോ നിങ്ങൾക്ക് അലർജി എന്നും നോക്കണം കേട്ടോ. കാരണം ഇത് കഴിക്കുന്ന സമയത്ത് ഈ പർട്ടിക്കുലർ ആന്റിജൻ വരുന്നുണ്ട്, ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ നടക്കുകയും ബ്ലഡിൽ കുറേ ഹിസ്റ്റമിൻസ് റിലീസ് ചെയ്യുകയും ചെയ്യും. ഈ സാധനം എത്ര നേരം ബ്ലഡിൽ കാണുമോ അത്രയും സമയം ഇത് നമുക്ക് എന്തെങ്കിലും ഇതുപോലുള്ള ഇറിറ്റേഷൻസ് അലർജി പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിൽ പ്രധാന ലക്ഷണം അലർജി.
1: ഒത്തിരി മരുന്ന് ചെയ്തതാണ്. മരുന്ന് ചെയ്യുമ്പോൾ കുറച്ചാളത്തേക്ക് നിൽക്കും, വീണ്ടും ഇത് വരും.
0: മനസ്സിലായി മനസ്സിലായി. അതിന് തുടർച്ചയായ ചികിത്സ ആവശ്യമാണ് എന്ന് തന്നെയാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ഒരു ഡോക്ടറുടെ സഹായം ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് വളരെ അനിവാര്യമാണ്.
2: വിളിച്ചതിന് നന്ദി. സാർ, സ്ത്രീകളിൽ കണ്ടുവരുന്ന PMOS, ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള ഒരു ആയുർവേദ സമീപനം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു.
0: ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്ന സ്ത്രൈണ ഹോർമോണിന്റെ ഇംബാലൻസ് മാത്രമായിരുന്നു പണ്ട് PCOS-നും PCOD-ക്കും ഒക്കെ പറഞ്ഞിരുന്നത്. ഇപ്പൊ അതല്ല, ഒരു മൾട്ടി ലെവൽ സ്ത്രീകളെ ബാധിക്കുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഇതിന് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഈ അടുത്ത കാലത്താണ്
2: മെറ്റബോളിക്
0: ചർച്ചയിലേക്ക് വന്നത്. ഈ മെറ്റബോളിസം സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇതിന്റെ ചികിത്സ ഇന്നതാണ് എന്ന് പറഞ്ഞു വെച്ചൊരു ശാസ്ത്രമാണ് ആയുർവേദം. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ട് കാലത്തെ ആയുർവേദ ചികിത്സ ഇത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ത്രീകളുടെ ആരോഗ്യത്തിൽ കുറച്ചുകൂടി ഒരു പരിഗണന കൊടുക്കേണ്ടതുണ്ട്. കാരണം അവർ ഒന്ന് കൃത്യമായി ചികിത്സ ചെയ്യാറില്ല, മറ്റത് കണ്ടിന്യൂസ് ആയിട്ട് ചികിത്സ ചെയ്യാറില്ല, അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് എത്രനാൾ മരുന്ന് കഴിക്കണം എന്നുള്ള സംബന്ധിച്ച് അവർക്കൊരു ധാരണയില്ല. മാത്രമല്ല അവരുടെ താല്പര്യങ്ങൾ പലതും വേറെ വലുതാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്നത് പോലെ സ്ത്രീകൾ അവരുടെ ആരോഗ്യ കാര്യങ്ങൾ നോക്കാറില്ല. പിന്നെ ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറാത്തൊരു സ്വഭാവവും സ്ത്രീകളെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ അവരുടെ മെറ്റബോളിസത്തിനെ ബാധിക്കുന്നതാണ്. മാത്രമല്ല എന്ത് വന്നാലും ബാക്കി കഴിക്കുക, ഇങ്ങനെയുള്ള രീതിയിലേക്ക് അവരുടെ ഈ ദൈനംദിനമായിട്ടുള്ള എല്ലാ മെറ്റബോളിസം തകരാറിലാകുന്ന പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ സ്ത്രീകളുടെ ആരോഗ്യത്തിലുണ്ടാകണം. അത് ഈ PMOS ഒന്നും ഇല്ലെങ്കിൽ പോലും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കുറേ കൂടെ ശ്രദ്ധിക്കേണ്ട. ആരോഗ്യ കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ പ്രത്യേക ഒരു പരിഗണന എല്ലാ ശാസ്ത്രങ്ങളും കൊടുക്കുന്നുണ്ട്, ആയുർവേദവും. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ കുറച്ചുകൂടെ ഈ ഞാൻ ഈ പറയുന്ന പഞ്ചകർമ്മ ചികിത്സകൾ എന്നൊക്കെ പറയുന്ന നമുക്ക് കുറച്ചുകൂടെ സാമ്പത്തികം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാവുന്നതാണ്. അതല്ലാതെ തന്നെ നമ്മുടെ ഭക്ഷണത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, ശീലങ്ങളിൽ വ്യത്യാസം വരുത്താം, രോഗമുണ്ടെങ്കിൽ അത് അറിഞ്ഞ് ചികിത്സിക്കാം, ഇടയ്ക്കിടയ്ക്ക് ആ രോഗങ്ങൾ പരിശോധിക്കാം. ഞാൻ പറയട്ടെ, ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഭക്ഷണം കേരളത്തിലുണ്ട്, ആവശ്യത്തിന് കഴിക്കാൻ ഭക്ഷണമുണ്ട്. എന്നിട്ടും സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം നോക്കിക്കഴിഞ്ഞാൽ ഹീമോഗ്ലോബിന്റെ അളവ് 50% താഴെ ഇപ്പോഴും കേരളത്തിലുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? കിട്ടുന്നത് കഴിക്കുക, ഇത് ശരിയായിട്ടുള്ള ഭക്ഷണമാണോ എന്ന് പോലും നോക്കാതെ നമ്മൾ കഴിക്കുന്നു. ശരിയായ ഭക്ഷണമായിരുന്നുവെങ്കിൽ ഹീമോഗ്ലോബിൻ ഇത്രയും കുറയില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി
2: നമ്മുടെ ഭക്ഷണ സംസ്കാരം വ്യത്യസ്തം
0: നല്ല വ്യത്യാസം വരേണ്ടത്. നമ്മൾ നല്ലതാണ്
2: സംസ്കാരം,
0: ഫാസ്റ്റ് ഫുഡ് സംസ്കാരം വേണ്ട എന്നല്ല, വല്ലപ്പോഴും ഒക്കെ കഴിക്കാം, പക്ഷെ ഇത് സ്ഥിരമായി പോകുന്നു. അതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. അവർ രുചിക്കാണ് പ്രാധാന്യം നൽകുന്നത്. കുട്ടികളുടെ ഭക്ഷണത്തിൽ പോലും ഭക്ഷണം ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ നമ്മൾ വാങ്ങി കഴിക്കുമ്പോൾ അതിന് ഈ ഉണ്ടാക്കി തരുന്ന ആൾക്കാർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. നല്ല നിറമുണ്ടായിരിക്കണം, നല്ല രുചി ഉണ്ടായിരിക്കണം, നല്ല മണം ഉണ്ടായിരിക്കണം, നല്ല ആകൃതി ഉണ്ടായിരിക്കണം, വേറെ ഒന്നിനും പ്രാധാന്യം കൊടുക്കാറില്ല. ഭക്ഷണം ഭക്ഷണത്തിന്റെ ഗുണം ചെയ്യുന്നില്ല, അതിൻ്റെതായിട്ടുള്ള പ്രവൃത്തി അല്ല ചെയ്യുന്നത് എന്നുള്ളത്.
2: അപ്പോൾ നമ്മൾ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ആയുർവേദ ചര്യയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമത് ഖാനാണ്. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടറിനും പരിപാടിയിലേക്ക് വിളിച്ച ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
3: മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമത് ഖാൻ മറുപടി നൽകിയ ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം ഉണ്ടായിരുന്നത് MS ആശ.
4: ഹലോ ഡോക്ടർ,
5: ഷോപ്പിംഗ് മിസ്സായോ?
6: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
5: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
6: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
5: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
7: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ഈ ഗാനം യേശുദാസും സുജാതയും പാടിയതാണ്. ചിത്രം പോക്കിരി രാജ, രചന കൈതപ്രം, സംഗീതം ജാസി ഗിഫ്റ്റ്.

ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ശ്രീനിവാസം ചിത്രയും പാടിയ ഗാനം ചിത്രം എന്നിട്ടും, രചന കൈതപ്രം, സംഗീതം ജാസി ഗിഫ്റ്റ്.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
0: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: ചിത്രം ബ്രദേഴ്സ് ഡേ. സംഗീതം ഫോർ മ്യൂസിക്, രചന ഡോക്ടർ മധു വാസുദേവൻ, ഗായകർ വിജേഷ് ദാസ്, സിയാ ഉൾഹക്, ബിബി മാത്യു, ഹരിത ബാലകൃഷ്ണൻ എന്നിവർ.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം നമുക്ക്. 4 മണിക്ക്
1: ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
0: ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ 45 മിനിറ്റ്. തിരിപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനത്തിലേക്ക് ആലാപ് രാജു, MS ജസ്, ശ്രീചരൺ, പ്രശാന്തിനി എന്നിവർ പാടിയതാണ്. രചന ശ്രീചരൺ, സംഗീതം ഹാരിസ് ജയരാജ്, ചിത്രം കോ.

0: 5G സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
1: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
0: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തും.
2: ഇളയരാജയുടെ സംഗീത സംവിധാനത്തിൽ ഹരിഹരനും സുജാതയും പാടിയത് ചിത്രം ദേവ്.

0: ശ്രോതാക്കളെ, തിരയിപ്പൂക്കൾ പൂർണ്ണമാകുന്നു. സമയം 3 മണി. ആകാശവാണി അനന്തപുരി FM 101.9.
1: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓണം കഴിഞ്ഞ മോഡില് നമ്മളും ആഘോഷിക്കുകയാണ് വെള്ളി വെളിച്ചം. ആദ്യ സുഹൃത്ത് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നു. എന്താണ് പേര്?
3: എന്റെ പേര് നോബിൾ RS.
2: എവിടെയാ നാട്?
3: പാറശാലയാണ് സാർ.
2: ഓണം കൂടാനായിട്ട് തിരുവനന്തപുരത്തേക്ക് വന്നതാണ്?
3: അതെ അതെ അതെ, ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്ത് എത്തിയത്.
2: ആഘോഷിച്ചു ഓണമൊക്കെ?
3: ആ, ഏകദേശം എൻജോയ് ചെയ്തു. ഇനി വൈകിട്ടോട് കൂടി ഇവിടുത്തെ ലൈറ്റ് ഒക്കെ കണ്ടിട്ട് തിരിച്ചു മടങ്ങാനാണ് പ്ലാൻ.
2: ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഇക്കൊല്ലത്തെ ഓണം?
3: അടിപൊളിയായിരുന്നു, നല്ല രീതിയിൽ ആഘോഷിച്ചു, നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. ഓണ സദ്യ വീട്ടിലെല്ലാരും കൂടെ വെച്ച് കഴിച്ചു. അങ്ങനെ ഇന്ന് ഒരു ഔട്ടിങ്ങിന് വേണ്ടിട്ട് ഇറങ്ങിയതാണ്.
2: പണ്ടത്തെ ഓണവും ഇന്നത്തെ ഓണവും വ്യത്യാസം തോന്നുന്നോ?
3: പണ്ടത്തെ ഓണം എന്ന് പറയുമ്പം അതൊരു വേറൊരു കൾച്ചറില്, ഇപ്പൊ വരും നോക്കുമ്പോ ഒരു ന്യൂ ജനറേഷൻ ഒരു ഫീലാണ്. പണ്ടത്തത് ഇങ്ങനത്തെ ഔട്ടിംഗ് ഒന്നുമില്ല, വീട്ടിലെല്ലാരും കൂടെ ഒന്നിച്ച് കൂടിയുള്ള ഒരു എൻജോയ്മെന്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇന്നെന്ന് പറയുമ്പോ ഫാമിലി ആയിട്ടൊക്കെ ഔട്ടിങ്ങിന് വന്ന് അങ്ങനത്തെ രീതിയിൽ നല്ല രീതിയിൽ ഓണം ആഘോഷിക്കുന്നുണ്ട്.
2: അതെ, പണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കൂട്ടുകാരും ഒക്കെ ആയിട്ട് കാൽപന്ത് കളിയും ഒക്കെ ആയിട്ട് അല്ലെ, കളികൾ പോലും ഇന്ന് റെഡിമെയ്ഡായി മാറിയിരിക്കുന്നു.
3: അതെ അതെ, ആ കളികളൊക്കെ മാറിക്കഴിഞ്ഞു. ഇന്ന് എല്ലാവരും ഫാമിലിയോട് കൂടി അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ കൂടെ ആയി മാറി കളികളൊക്കെ മാറ്റി നിർത്തിയുള്ള അവസ്ഥയാണ്.
2: മാവേലിക്ക് വന്ന വീട്ടില്?
3: ആ, വന്നു വന്നു.
2: അപ്പൊ ഓണത്തിന്റെ ആ മൂഡ് എങ്ങനെ നിൽക്കുവാണ് അല്ലെ?
3: അതെ അതെ, അങ്ങനെ നിൽക്കാം.
2: അപ്പൊ എന്താ ചെയ്യുന്നേ?
3: ഞാനിപ്പോ ട്രേഡിംഗ് കോഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു.
2: എങ്ങനെ പോകുന്നു ബിസിനസ് ഒക്കെ?
3: ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്.
2: ഇപ്പൊ ഓണം കഴിഞ്ഞ് വീണ്ടും ബിസിനസിലേക്ക് കയറുകയാണ്?
3: അതെ അതെ, അന്ന് മുതലേ ബിസിനസ്സിൽ തന്നെയാണ്.
2: പിന്നെ എല്ലാം തിരക്കോട് തിരക്കാണ്, അവധി ദിവസങ്ങൾക്ക് കുറവാണ്. ഇനി എന്ത് ആഘോഷമായാലും നമുക്ക് പണിയെടുത്തേ പറ്റൂ. ജീവിക്കണം ജീവിക്കണം.
3: അതെ അതെ, ഇനി പണിയെടുത്തേ പറ്റുള്ളൂ, ജീവിക്കണം. അപ്പൊ നാളെ മുതൽ കുറച്ചുകൂടെ മീറ്റിംഗുകൾ കാര്യങ്ങളായിട്ട് കുറച്ചുകൂടെ തിരക്കിലാവും.
2: അപ്പൊ ആ തിരക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു പാട്ട് കേട്ടാലോ?
3: ഓക്കെ, കേൾക്കാം.
2: ഏത് പാട്ട് കേൾക്കാം?
3: വെള്ളിൽ പറവകളായി നാം ഒന്നിച്ചു വരാം.
2: നല്ല പാട്ടാണ്, കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: പേര് ആന്റണി എന്നാണ്.
0: എവിടെയാ നാട്?
1: ആലപ്പുഴക്കാരനാണ്.
0: ആലപ്പുഴയിൽ നിന്ന് ഓണാഘോഷിക്കാനായിട്ട് തിരുവനന്തപുരത്തെത്തി.
1: വൈഫ് ഹൗസ് ട്രിവാൻഡ്രം ആണ്. അപ്പോ ഞങ്ങള് നാലുപേരുണ്ട്, ഞങ്ങള് കുട്ടികൾ രണ്ടുപേരുണ്ട്, അങ്ങനെ ആറുപേരാണ് ഞങ്ങൾ ഒപ്പം ഉള്ളത്. അപ്പോ വൈഫ് ഹൗസ് തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടും ഫാമിലിയും ട്രിവാൻഡ്രം ടൗണിലെ ഓണാഘോഷങ്ങൾ കാണാനും ഒപ്പം ട്രിവാൻഡ്രം ടൗണിന്റെ ലെഗസി ആയ കനകക്കുന്ന് കൊട്ടാരം, നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം, നെയ്പ്പേർ മ്യൂസിയം ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് കറങ്ങി ഓണം ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്.
0: മൊത്തത്തിൽ ആഘോഷം തന്നെ ആഘോഷം.
1: ആഘോഷത്തെക്കാൾ ഉപരി ഇതിന്റെ ഒരു പൾസ് ഒന്ന് അറിയുക, ഓണത്തിന്റെ ഫീലിംഗ് കിട്ടും, ഒപ്പം ഈ ട്രിവാൻഡ്രം ടൗണിൽ ആ പൈതൃകം ഒന്ന് അറിയാനും സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അതൊക്കെ തന്നെയാണ് നടക്കുന്നത് ഇപ്പോൾ.
0: നാട് അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി നിൽക്കുന്ന ഒരു സമയം.
1: അതെ അതെ അതെ.
0: എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ വള്ളംകളിയൊക്കെ? കാണാൻ പോയില്ലേ?
1: വള്ളംകളി കാണാൻ പോയില്ല, സമയം കിട്ടിയില്ല. അങ്ങനെ ടിക്കറ്റുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ജോലി തിരക്കുകൊണ്ട് പോകാൻ പറ്റിയില്ല, പണ്ട് പോയതാണ്.
0: ആലപ്പുഴയുടെ ഒരു വികാരമാണ് അല്ലെ, ഒരു ആർത്തിരമ്പലാണ് വള്ളംകളി.
1: അതെ അതെ. ഓരോരുത്തർക്കും ഓരോ ഇപ്പൊ ഈ നമ്മള് ഫുട്ബോളിന്റെ സമയത്ത് ഓരോരുത്തർക്കും ഓരോ ഫാൻ ടീമുകൾ ഉണ്ടാവുമല്ലോ. പക്ഷെ എന്ന് പറഞ്ഞ പോലെ ഈ ആലപ്പുഴക്കാർക്ക് തന്നെ, ആലപ്പുഴക്കാർക്ക് ഇപ്പൊ എന്നതിനപ്പുറം ഈവൻ മറ്റു പലർക്കും ഉണ്ട്, ആലപ്പുഴക്കാർക്ക് ഓരോ ഫാൻ ടീമുകൾ ഉണ്ടാവും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് കാരിച്ചാൽ വള്ളമാണ്, കപ്പെടുത്തില്ല. പക്ഷെ എന്നാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വള്ളം എന്ന് പറയുന്നത് കാരിച്ചാലാണ്. ഓരോരുത്തർക്കും മനസ്സിലൊരു ഫാൻ വള്ളം ഉണ്ടാവും.
0: അതെ, കപ്പെടുക്കലൊക്കെ രണ്ടാമത്തെ കാര്യങ്ങളാണ്. പങ്കെടുക്കുക, നമുക്കൊരു ഉണർവുണ്ടാക്കി നമ്മളെ കോരിത്തെപ്പിക്കുക, അതാണ് കാര്യം അല്ലേ?
1: അതെ അതെ അതെ. പങ്കെടുക്കുക എന്നതാണ് വിജയിക്കുക എന്നതിനേക്കാൾ, നോട്ട് ടു വിൻ ബട്ട് പാർട്ടിസിപ്പേറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് എന്നാണ് പറയുക. ഏത് സ്പോർട്ടിംഗ് ഇവന്റ്സിന് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു.
0: ഒന്നാമതെത്തുന്നവനും നാലാമതെത്തുന്നവനും വിജയിയാണ്, ഏറ്റവും അവസാനമെത്തുന്നവനും വിജയിയാണ്. പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വിജയം. കളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം.
1: അപ്പൊ നമ്മുടെ ലൈഫ് ആണെങ്കിലും നമ്മുടെ മറ്റൊരു സ്പോർട്ടിംഗ് ഇവന്റ് ആണെങ്കിലും നമുക്കതിൽ പങ്കെടുക്കാൻ പറ്റുക, അതിൽ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി വിജയിക്കുക, ആഫ്റ്റർ ഓൾ ഈ വിജയം എന്ന് പറയുന്നത് ഒരു പരിധിവരെ ആപേക്ഷികമാണ്.
0: അതെ.
1: അപ്പൊ എങ്കിൽ പോലും ഈ ലൈഫിലാണെങ്കിലും ഒരു ഗെയിമിലാണെങ്കിലും, ഹൗ ഡിഡ് യു പാർട്ടിസിപ്പേറ്റ്? നിങ്ങൾക്ക് എത്ര ചുമലക്കാട് കിട്ടി, അല്ലാതെ നിങ്ങൾക്ക് എത്ര മഞ്ഞക്കാട് കിട്ടി, നിങ്ങൾ എത്ര റഫായിരുന്നു, നിങ്ങൾ എത്ര മര്യാദയോടെ പ്ലേ ചെയ്തു എന്നതാണ് അതിന്റെ ഒരു ഭംഗി എന്ന് നമ്മൾ കരുതുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഒരു ചെറിയ യാത്രയാണ് രാവിലെ തുടങ്ങി.

0: രാവിലെ ഞങ്ങൾ ആറ്റുകൽ അമ്പലത്തിലൊന്ന് സന്ദർശിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ ആടങ്കൽ വാക്കുവേ വരുന്നത്. അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്ന് LMS പള്ളിയിലൊന്ന് കയറി. അതിനുശേഷം നേപ്പിയർ മ്യൂസിയം വന്നു, അവിടുത്തെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം പോയി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരു നല്ല പാർട്ടിസിപ്പൻ്റ് ആയാലും നമുക്ക് നല്ല രീതിയിലൊരു ജേണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഒരു യാത്രയൊക്കെ പോയി, ഒരു മാസത്തിൽ ഒരിക്കലും ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഈവനിംഗ് അവസാനിക്കുന്ന ഒരു ചെറിയ ട്രിപ്പ്, എവിടെയെങ്കിലും ട്രിവാൻഡ്രം ടൗണിലോ ട്രിവാൻഡ്രം ടൗൺ ഔട്ട്സ്കേർട്ട്സോ അല്ലെങ്കിൽ അമ്പൂരി പോലത്തെ പ്രദേശങ്ങളോ എവിടെയെങ്കിലും ഞങ്ങൾ പോകുന്നൊരു പതിവുണ്ട്.
1: യാത്രകൾ എപ്പോഴും മനസ്സിനൊരു ഉണർവുകളാണ്. അപ്പോൾ ഓണത്തിന്റെ ആവേശം ഇങ്ങനെ കുടുംബരി കൊണ്ട് നമ്മളിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈ ഹൈ ഹൈ ഹൈ അല്ലേ?
0: അതെ അതെ അതെ.
1: ആ സന്തോഷം നമുക്കൊരു പാട്ട് കേട്ടാലോ?
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ
1: ആയിക്കോട്ടെ. ഏത് പാട്ട് കേൾക്കാം?
0: ഹൃദയം ദേവാലയം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഇച്ചിരി പഴയ പാട്ടാണ്, ഇപ്പോഴത്തെ ഓണത്തിന്റെ അതിനോട് ചേർന്ന് നിൽക്കുന്ന പാട്ടാണെന്ന് അറിയില്ല, പക്ഷെ അത് വളരെ ഫിലോസഫിക്കലായ വളരെ അർത്ഥപൂർണമായ പാട്ടാണ്, പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത്.
1: പാടോ.
0: പാട്ട് ഇച്ചിരി പുറകോട്ടാണ്, നാക്കുണ്ടെന്ന് മനസ്സിലായല്ലോ. നാക്കാണ് നമ്മുടെ വില, നമുക്ക് പറച്ചിലാണ് അധികം, പാട്ട് കുറവാണ്.
1: എന്നാൽ നമുക്ക് പറഞ്ഞുകൊണ്ട് പാട്ട് കേൾക്കാം.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: മായ.
0: എവിടെയാ നാട്?
1: നെടുമങ്ങാട്.
0: നെടുമങ്ങാട് നഗരത്തിലേക്ക് എത്തിയതാണ് ഓണം ആഘോഷിക്കാൻ.
1: ഓണാഘോഷം കാണാൻ.
0: ഓണാഘോഷം ഒക്കെ കണ്ടോ?
1: ഇവിടെ വന്നതേ ഉള്ളൂ.
0: ലൈറ്റ് ഒക്കെ കാണണം നമുക്ക്.
1: കാണണം.
0: എങ്ങനെയുണ്ട് ഓണം വൈബ്?
1: നല്ല. ഇത്രയും കണ്ടുള്ളൂ, ബാക്കി ഇനി കാണാൻ പോണതേ ഉള്ളൂ.
0: ഓ, പഴമയുടെ ഓണത്തിൽ നിന്ന് ന്യൂജൻ ഓണത്തിലേക്ക് വരുമ്പോ എന്താ ഒരു മാറ്റം? പണ്ട് നമ്മൾ കൈകൊട്ടി തിരുവാതിര കളിക്കില്ലായിരുന്നു വീട്ടില്?
1: തിരുവാതിര കളി, ഊഞ്ഞാല്, ഇപ്പൊ അതൊന്നുമില്ല.
0: എല്ലാം പോയി.
1: ഊഞ്ഞാലൊന്നുമില്ല. നമ്മളൊക്കെ പഠിച്ച കാലത്ത് ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഓണസദ്യ, അത് ഇപ്പോഴും ഉണ്ട്. ഓണസദ്യ,
0: കൈകൊട്ടിക്കളിയും
1: ഓണക്കോടി. കൈകൊട്ടിക്കളി,
0: ഓണക്കോടിയൊക്കെ സമ്മാനമായിട്ട് ഇങ്ങനെ
1: കൊടുക്കുമായിരുന്നു.
0: നമ്മൾ വാങ്ങുകയും ചെയ്യും, നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യും. നമ്മളൊക്കെ ഒരുപാട് കൈനീട്ടി വാങ്ങിയ ആൾക്കാരാണ്.
1: അപ്പൊ
0: തിരുവോണ കൈനീട്ടൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ എന്താ എന്ന് ചോദിക്കുന്ന തലമുറയിലെത്തി.
1: അത് തന്നെ, പിള്ളേർക്ക് അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ.
0: അതുപോലെ തന്നെ കളം വരച്ച് കിളി കളിക്കുമായിരുന്നു. നമ്മൾ ഒത്തിരി ഒത്തിരി കളികളൊക്കെ ഇല്ലാണ്ടായി പോയി, ഓർത്തെടുക്കാൻ പോലും കിട്ടാണ്ടായി പോയി. മൊത്തത്തില് ഓണം മാറി.
1: ഓണം മാറി.
0: എന്നാലും എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ഓണം?
1: ന്യൂ ജനറേഷന്റെ ഒരു ഓണമാണ്. അതുപോലെ കറങ്ങി നടക്കുക, ഓണസദ്യ, അതൊന്നും പിള്ളേർക്കൊന്നും വേണ്ട. മൊത്തത്തിൽ പറഞ്ഞ ഇപ്പൊ എന്നും ഓണസദ്യ ആണല്ലോ മിക്കവാറും വീടുകളിൽ കണ്ടു. പണ്ട് ഓണത്തിന് മാത്രമല്ലേ ഓണസദ്യ ഉണ്ടാക്കുള്ളൂ. ഇപ്പൊ പിള്ളേർക്ക് ഇതുപോലെ ടൂറ് അങ്ങനെയൊക്കെ ഉള്ള
0: ഓണം ടൂറും ഓണം മന്തിയും. എന്നാലും എങ്ങനെ ആഘോഷിച്ചു
1: ഓണത്തിന്?
0: ഞാൻ എന്തൊക്കെ ചെയ്താന്തോ എനിക്ക് പോലും അറിഞ്ഞൂടാ.
1: ഓണസദ്യ ഉണ്ടാക്കി, പിന്നെ അതിനുള്ള ഒരു മൂടില്ലായിരുന്നു, അമ്മയ്ക്കൊക്കെ സുഖമില്ലായിരുന്നു. അപ്പം ഹോസ്പിറ്റലും അങ്ങനെയൊക്കെ ആയിപ്പോയി. പക്ഷെ ഇന്നിത്തിരി കുറവായിരുന്നപ്പോ ഇങ്ങോട്ട് വന്നു.
0: സമയമുണ്ട്, ഇനി നമുക്ക് ആഘോഷിക്കാം.
1: ആഘോഷിക്കാം.
0: ആഘോഷങ്ങൾ ഇങ്ങനെ നീളുകയാണ്. 28 ദിവസം വരെ ഓണമുണ്ട്.
1: 28 ഓണം വരെ ഉണ്ട്.
0: അപ്പൊ നമുക്ക് ആഘോഷിക്കാം ഉറപ്പായിട്ടും. പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
1: പാട്ടുകളോട് നല്ല ഇഷ്ടമുണ്ട്.
0: പാട്ട് പാടോ?
1: പാട്ട് പാടില്ല.
0: ഞാൻ പാടൂല.
1: പാടൂല, പാടാറുണ്ട്.
0: കേക്കും.
1: വീട്ടിലെല്ലാരും പാട്ടുകാരാണ്. ഒരു പ്രോഗ്രാമിന് പോണേണ്. മോനും മോള് ഡാൻസറാണ്. ഹസ്ബൻഡിന്റെ സഹോദരി പാട്ടുകാരിയാണ്. ഞാൻ പാടൂല.
0: നമ്മൾ കേക്കും. ആസ്വാദനം ഒരു കലയാണ്.
1: കേക്കും.
0: നമ്മൾ ആസ്വദിച്ചാലേ അവർക്കും ഒരു ഊർജ്ജം കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മളും കലാകാരന്മാർ തന്നെയാണ്.
1: വീട്ടിലെല്ലാരും കലാകാരന്മാരാണ്.
0: അപ്പൊ ആ സന്തോഷത്തിൽ നമുക്ക് പാട്ട് കേട്ടാലോ? ഏത് പാട്ട് കേൾക്കാം?
1: ചക്രവർത്തിനി, പഴയ പാട്ട്.
0: പഴയ പാട്ടാണ്, നല്ല പാട്ടാണ്. കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം ഒരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: വിദ്യ.
0: എവിടെയാ നാട്?
1: നാട് ഇവിടെ അറ്റയാല്.
0: എങ്ങനെയുണ്ട് ഓണം?
1: നന്നായിട്ടുണ്ട്.
0: എന്തൊക്കെ ചെയ്തു ഓണത്തിന്?
1: ഓണത്തിന് ഞങ്ങള് സദ്യ കഴിച്ചു, അത്തട്ടോ, അങ്ങനെ ചില പരിപാടികളൊക്കെ, അല്ലാതെ വേറെ ഒന്നുമില്ല.
0: ഊഞ്ഞാലിട്ടോ?
1: ഊഞ്ഞാലാടിയില്ല, അത് ഇവിടെ വന്ന് ആടാൻ പോകും.
0: വീട്ടിൽ ഊഞ്ഞാലിട്ടില്ലേ?
1: ഇല്ല ഇല്ല.
0: പറ്റി
1: സ്ഥലമില്ല, മരമില്ല.
0: സാരമില്ല, നമുക്ക് ഇവിടെ നാടാം. ഓണത്തിന് ഒന്ന് ഊഞ്ഞാലാടണം, അത്രേ ഉള്ളൂ.
1: അതെ.
0: സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായിരുന്നു?
1: പായസം.
0: അത് മാത്രമാണ് നമ്മൾ വല്ലപ്പോഴും കഴിക്കുന്നത്?
1: അതെ അതെ.
0: ഒറ്റയ്ക്കുണ്ടാക്കിയ സദ്യ അതോ?
1: ഇല്ല, അമ്മയുണ്ട്.
0: ആ, അപ്പൊ എളുപ്പമായി. അമ്മ എന്നെ സഹായിച്ചോ, ഞാൻ അമ്മയെ സഹായിച്ചോ?
1: ഞാൻ അമ്മയെ സഹായിച്ചു.
0: മറ്റെന്തൊക്കെയായിരുന്നു പരിപാടികളൊക്കെ?
1: പിള്ളേരൊക്കെ ആയിട്ട് തിരുവാതിര കളി, വടം വലിയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ തന്നെ.
0: അവിടെ ഈ പൗരസമിതിയൊക്കെ പ്രോഗ്രാംസ്
1: ഉണ്ടായിരുന്നു.
0: കാണാൻ പോയോ?
1: പോയില്ല, മഴയായിരുന്നു, അതുകൊണ്ട് പോയില്ല.
0: മഴയ്ക്കൊക്കെ എന്തോ ആവാലോ.
1: മഴയ്ക്കാവാം.
0: അല്ലെങ്കിൽ വിചാരിക്കണം ഓണം ആണോ ഇപ്പൊ പെയ്യണ്ട പെയ്യണ്ടെന്ന്? ഇല്ല,
1: കാലാവസ്ഥ മാറ്റാൻ പറ്റില്ലല്ലോ.
0: എന്ത് ചെയ്യാനാന്ന്?
1: അതെ.
0: ഇവിടെ വന്നിട്ട് ലൈറ്റ് ഒക്കെ കണ്ടോ?
1: ഇല്ല, കണ്ടില്ല, ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ സമയമായില്ലല്ലോ ലൈറ്റ് കാണാനൊക്കെ.
0: നമ്മള് പായസത്തിന്റെ ഒക്കെ മത്ത് മാറി ഇങ്ങോട്ട് പുറത്തിറങ്ങിയതേ ഉള്ളൂ. ഇനിയിപ്പോ ലൈറ്റ് കാണണം. എല്ലാം കൊണ്ട് ആഘോഷം തന്നെ. ഹിയ ഹിയ. സിനിമയൊക്കെ കണ്ടോ ഓണത്തിന്?
1: പുറത്തുപോയി കണ്ടില്ല, ടിവിയിൽ കണ്ടു.
0: തിയേറ്ററിലൊക്കെ പോണ്ടേ? ഓണം അല്ലേ,
1: പോയില്ല.
0: പോയി രണ്ട് കൂക്കൊക്കെ ഇട്ട് ഹൂയി ഹൂയി എന്നൊക്കെ പറഞ്ഞിരുന്നു കാണണ്ടേ സിനിമയൊക്കെ?
1: പോയില്ല. അതെ.
0: ആ, ഇനി പോവാം അല്ലേ? നാളെ തൊട്ടാവട്ടെ, തിയേറ്ററിൽ തന്നെ.
1: അതെ.
0: പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
1: പാട്ടാണ് ഇഷ്ടം, പാട്ട് കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ്.
0: കേൾക്കാനും ഇഷ്ടമാണെന്ന് പറയുമ്പോ പാടും?
1: പാടില്ല, കേൾക്കാനേ ഇഷ്ടമുള്ളൂ.
0: എന്താ പാടാത്തേ?
1: പാടാൻ അറിയില്ല, അതോടെ പാടില്ല.
0: പാടുപെടുത്തിക്കല്ലേ അണ്ണാ?
1: അതെ.
0: എന്നാ പിന്നെ നമുക്ക് പാട്ട് കേട്ടാലോ?
1: അതെ.
0: ഏത് പാട്ട് കേൾക്കാം?
1: കായാമ്പൂ കണ്ണിൽ വിടരും, കമലദളം, ആ പാട്ട്.
0: എന്താ പാട്ട് ഇഷ്ടപ്പെട്ടെ?
1: എനിക്ക് നസീറിന്റെ പാട്ടൊക്കെയാണ് ഇഷ്ടം, പണ്ടത്തെ.
0: പുതിയ പാട്ടൊന്നും കേൾക്കത്തില്ല?
1: പുതിയ പാട്ട് കേൾക്കും, പക്ഷെ അതിന്റെ അത്ര വരില്ലല്ലോ, പഴയ പാട്ടിന്റെ അത്ര ഇല്ലല്ലോ.
0: അതുകൊണ്ടാണ് ഇഷ്ടം. എന്നാ പിന്നെ ഒന്നുകൂടെ ഇഷ്ടം കൊണ്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം. നന്ദി.

0: വിനോദ് കല്ലറ നടത്തിയ മാതിൽപ്പുറ അഭിമുഖങ്ങളാണ് ഇന്ന് വെള്ളി വെളിച്ചത്തിൽ കേട്ടത്.
1: ടിവി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
2: അതെങ്ങനെ?
1: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി. QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3.75 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. യേശുദാസും സുജാതയും പാടിയത് ചിത്രം കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: സമയം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
1: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പോക്കോ ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫീച്ചർ ഷോറൂമുകളിൽ എത്തു.
2: എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം ഒരു യാത്രാമൊഴി, രചന ഗിരീഷ് പത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: സുദീപ് കുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം സ്വപ്ന സഞ്ചാരി. രചന റഫീഖ് അഹമ്മദ്, സംഗീതം M. ജയചന്ദ്രൻ.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ നമുക്ക് തുടർന്ന് കേൾക്കാം റേഡിയോ ഹെൽത്തിന് ശേഷം. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.

0: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം ഒളിച്ചിരുന്ന് പെട്ടെന്നൊരു ദിവസം പുറത്തു വരുന്ന ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ചാണ്. ചിക്കൻ പോക്സിന് കാരണമാകുന്ന വെരിസെല്ല സോസ്റ്റർ എന്ന വൈറസ് തന്നെയാണ് ഈ രോഗത്തിന് പിന്നിൽ. ചിക്കൻ പോക്സ് രോഗം വന്ന് മാറിയാലും ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളോളം മറഞ്ഞിരുന്ന് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയുന്ന സാഹചര്യത്തിൽ വീണ്ടും സജീവമാകുന്നു എന്നതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത. ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. എന്താണ് ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗം?
1: ഹെർപ്പസ് സോസ്റ്റർ ചിക്കൻ പോക്സ് വന്നതിന് ശേഷം, ചിക്കൻ പോക്സിന്റെ അതേ വൈറസ്, നമ്മൾ ചിക്കൻ പോക്സ് ഉണ്ടാക്കുന്നത് വാരിസെല്ല സോസ്റ്റർ എന്ന വൈറസ് ആണ്. ഹ്യൂമൻ ഹെർപ്പസ് വൈറസ് വിഭാഗത്തിൽപ്പെട്ടതാണ്. ഈ ഹെർപ്പസ് വൈറസുകളുടെ പ്രത്യേകത ലേറ്റൻസി എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. അതായത് ഒരിക്കൽ ചിക്കൻ പോക്സ് വരികയാണെങ്കിൽ, നല്ല പ്രകടമായിട്ടും വരാം, സബ് ക്ലിനിക്കലുമായിട്ടും ചിലപ്പോൾ ചിക്കൻ പോക്സ് വരാം. ഇത്തരത്തിൽ ഒരിക്കൽ ചിക്കൻ പോക്സ് വന്ന ആൾക്ക് ഈ വൈറസ് മുഴുവൻ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാതെ വൈറസ് ചിലർക്ക് ഞരമ്പുകളിൽ, അതിൽ തന്നെ ഞരമ്പുകളിൽ നമ്മുടെ സ്പൈനൽ കോഡിന്റെയൊക്കെ ഡോസൽ റൂട്ട് ഗാംഗ്ലിയ എന്ന് പറയും, ഗാംഗ്ലിയ ഞരമ്പുകളിലൊക്കെ ഇത് ഡോർമെന്റ് ആയിട്ട്, അതായത് ഇത് നിർവീര്യമായിട്ട് കുറേ വർഷങ്ങളോളം ഇരിക്കാം. അതിനുശേഷം ശരീരം എപ്പോഴെങ്കിലും അതിന് പ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഈ വൈറസ് ആക്റ്റീവ് ആകും, വീണ്ടും റീആക്ടിവേറ്റ് ചെയ്ത് ലക്ഷണങ്ങൾ കാണിക്കും. അത് നല്ല അസഹനീയമായ വേദന, കുമിളകൾ, ചിക്കൻ ബോക്സിന് വരുന്ന പോലെ തന്നെ സ്രവങ്ങൾ അടങ്ങിയ കുമിളകൾ, അത് ശരീരം മുഴുവൻ ഉണ്ടാവുകയില്ല ചിക്കൻ ബോക്സ് പോലെ. ഈ ഒരു പ്രത്യേക നെർവ് റൂട്ടിന്റെ റീജിയൻ, ഡെർമറ്റോം എന്ന് പറയും, ഒരു ബാൻഡ് കണക്ക് നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗത്ത് നിന്ന് ഒരു ഭാഗത്തേക്ക്, ഇരുവശത്തേക്കും ക്രോസ് ചെയ്യില്ല, നമ്മുടെ നട്ടലിന്റെയൊക്കെ ഒരു ഭാഗം, മുഖത്താണെങ്കിൽ ഒരു ഭാഗം ക്രോസ് ചെയ്ത് ശരീരം മുഴുവൻ വരികയില്ല. ഒരു ഭാഗത്ത് ഒരു പാച്ച്, ഒരു ബാൻഡ്, ഒരു പർട്ടിക്കുലർ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഡെർമറ്റോം, നെർവ് റൂട്ട് ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട ഡെർമറ്റോമിന്റെ ആ ഒരു ഭാഗത്ത് മാത്രമായിരിക്കും ഈ കുമിളകൾ വരുന്നത്. അസഹനീയമായ വേദന വരും. ഇതാണ് ഹെർപ്പസ് സോസ്റ്റർ. ഇത് കൂടുതലും രോഗപ്രതിരോധ ശേഷി കുറയുന്നു. അതിൽ പ്രധാനമായിട്ട് നമുക്കുള്ള ഒരു വലിയ കൺസേൺ, പ്രായമായവരിൽ ഇത് കണ്ടുവരും. പ്രായമാവുമ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് കുറച്ച് പ്രതിരോധം കുറയുന്നു. അപ്പോൾ ഒരു 60 വയസ്സിന് മുകളിലൊക്കെ റിസ്ക് ആണ്. 85 വയസ്സിന് മുകളിലൊക്കെ വളരെയധികം സാധ്യതയുണ്ട്. ഒരിക്കൽ ചിക്കൻ പോക്സ് വന്ന് 7 പേരിൽ ഒരാൾക്ക് ഹെർപ്പസ് സോസ്റ്റർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൾ. പിന്നീട് മറ്റ് പ്രതിരോധ ശേഷി കുറയുന്ന, പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റോ അത്തരത്തിൽ ഈ ഇമ്മ്യൂണോ സപ്രസീവ് ആയിട്ടുള്ള ഡ്രഗ്സ് കഴിക്കുന്നവർ, HIV കണക്ക് പ്രതിരോധ ശേഷി കുറയുന്ന രോഗങ്ങൾ, അതല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് സ്റ്റിറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുന്നവർ, ഇവർക്കൊക്കെ പ്രതിരോധ ശേഷി കുറയുന്ന ക്യാൻസറുകൾ, പ്രതിരോധ ശേഷി കുറയുന്ന ഘട്ടങ്ങളിൽ നമുക്ക് ഇത് ഹെർപ്പസ് സോസ്റ്റർ ആയിട്ട് മുമ്പ് വന്ന ചിക്കൻ പോക്സ് വൈറസ് റീആക്ടിവേറ്റ് ചെയ്ത് ഉണ്ടാകാം.
0: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
1: ഇത് നമുക്ക് 3 സ്റ്റേജസ് പറയാം. ആദ്യം ഒരു പ്രീ ഹെർപ്പറ്റിക് ന്യൂറാൽജിയ, പിന്നീട് ആ കുമിളകൾ പൊട്ടുന്ന ഹെർപ്പറ്റിക് സ്റ്റേജും, അത് കഴിഞ്ഞ് പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൽജിയ, കുമിളയ്ക്ക് ശേഷം മുതലുള്ള വേദനയും. ആദ്യം നമുക്ക് ഈ പ്രതിരോധ ശേഷി കുറയുന്ന സമയത്ത് ഇത് റീആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ 1-2 ദിവസം ഈ പറയുന്ന രീതിയിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയ, ആ ഒരു ഭാഗം മാത്രം, ഒരു ബാൻഡ് പോലൊരു ഏരിയയിൽ അസഹനീയമായ വേദനയും തരിപ്പും ഒക്കെ ഉണ്ടാകാം. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഭാഗത്ത് കുമിളകൾ പൊട്ടും. കുമിളകൾ ചിക്കൻ പോക്സിന് വരുന്ന പോലെ കുമിളകൾ വന്ന് അതിൽ സ്രവം കാണുന്ന രീതിയിലുള്ള കുമിളകളായിരിക്കാം. പക്ഷേ ചിക്കൻ പോക്സ് പോലെ ശരീരം മുഴുവൻ ഉണ്ടാവുകയില്ല. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ശരീരത്തിന്റെ ഒരു വശത്തായിട്ട് ഒരു പാച്ച് കണക്കായിരിക്കും ഇതിന്റെ കുമിളകൾ പൊട്ടുന്നത്. അപ്പോൾ ഏത് നെർവ് റൂട്ടിലാണ്, ഇപ്പൊ ക്രേനിയൽ നെർവ്, സ്പൈനൽ നെർവ്, ഏത് റൂട്ട്, ഏത് ഭാഗത്തെ നെർവ്, ഞരമ്പുകളെയാണ് അത് ബാധിച്ചിരിക്കുന്നത്, അവിടെ നിന്നാണ് അത് റീആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഭാഗത്തായിരിക്കും ലക്ഷണം. ഇപ്പൊ മുഖത്ത് തന്നെ നമുക്ക് ട്രൈജെമിനൽ ന്യൂറാൽജിയ, ട്രൈജെമിനൽ നെർവ് സപ്ലൈ ചെയ്യുന്ന കണ്ണിന്റെ 3 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ കണ്ണിന്റെ ഭാഗമായിട്ട് മുകളിലുള്ള ഒഫ്താൽമിക് ആയിട്ടുള്ള ഭാഗം, അല്ലെങ്കിൽ ഈ നമ്മുടെ ചെവിയും മുഖത്തിന്റെ നടുക്ക് ഭാഗം ചെവിയുമായിട്ട് ചേർന്ന ഭാഗം, പിന്നീട് നമ്മുടെ താടി, മാൻഡിബുലർ താടിയുമായിട്ടുള്ള റീജിയൻ, ഇതിൽ ഏതെങ്കിലും ഒരു റീജിയനിലായിരിക്കും ഇത്തരത്തിൽ വരുന്നത്. അത് കണക്ക് മുതുകത്തും നെഞ്ചിലുമൊക്കെ മിഡ് ലൈൻ, നമ്മുടെ ശരീരത്തിന് നടുക്കുന്ന ഒരു ഭാഗത്തേക്ക് ഇത്തരത്തിലൊരു പാച്ച് കണക്കായിരിക്കും ഈ കുമിളകൾ പൊട്ടുന്നത്. ഇനി ഈ കുമിളകൾക്ക് ശേഷവും അസഹനീയമായ വേദന ചിലർക്ക്, എല്ലാവർക്കുമല്ല, ചിലർക്ക് ഒരു 3 മാസത്തിലധികമൊക്കെ തന്നെയും ഈ വേദന നിൽക്കും. അത്തരത്തിൽ നിൽക്കുന്നവരുടെ കാര്യം കഷ്ടമാണ്. ചിലപ്പോൾ നമ്മൾ എത്ര മരുന്നുകൾ കൊടുത്താലും വേദന കുറയാനൊക്കെ പാടുള്ളതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ചികിത്സയുണ്ട് എങ്കിലും ഇതാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഈ പിന്നീട് സങ്കീർണതകളിലേക്ക് പോകാം. സങ്കീർണതകളിലേക്ക് പോകാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒഫ്താൽമിക് ഞാൻ പറഞ്ഞില്ലേ, കണ്ണുമായിട്ട് ചുറ്റുമുള്ള ഭാഗം മുഖത്തിന്റെ, ആ രീതിയിൽ വരുമ്പോൾ റെറ്റിനൽ നെർവിനെയൊക്കെ ബാധിച്ച് അന്ധതയൊക്കെ

0: വരാനുള്ള അതൊരു കോംപ്ലിക്കേഷൻ ആണ്. നമ്മൾ ചിക്കൻ പോക്സിന് പറയുന്ന പോലെയല്ല, ഹെർപ്പസ് സോസ്റ്ററിന് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്, സങ്കീർണതകൾ കൂടുതലാണ്. ചിക്കൻ പോക്സ് പോലെ നിസ്സാരമായി കരുതാവുന്ന ഒരു രോഗമല്ല, ഗൗരവമായിട്ട് തന്നെ നമ്മൾ ചികിത്സിക്കേണ്ട രോഗമാണ്. ഇപ്പോൾ ചെവിയുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ, ആ രീതിയിൽ കുമിളകൾ വരുന്ന സമയത്ത് ചെവികളുടെ നേർവുകളെ ബാധിക്കുകയും കേൾവിക്ക് കുറവുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതും ഇതിൽ ഹെർപ്പസ് സോസ്റ്ററിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്.
1: മേഡം, അതുപോലെ തന്നെ ഈ രോഗം ചിക്കൻ പോക്സിനെ പോലെ പെട്ടെന്ന് പകരാൻ സാധ്യതയുള്ള ഒരു രോഗമാണോ?
0: ചിക്കൻ പോക്സിന്റെ അത്രയും പകർച്ചയില്ല, കാരണം ചിക്കൻ പോക്സിന്റെ പകർച്ചയിൽ നമുക്ക് ഈ റെസ്പിറേറ്ററി സെക്രീഷൻസ്, നമ്മുടെ സ്രവങ്ങൾ വഴി വായിൽ നിന്ന് ഉമിനീര്, വായുവിൽ നിന്നുള്ള ഉച്ഛ്വാസം, ഇതിൽ നിന്നൊക്കെ പകരാം. പക്ഷെ ഇതിൽ അത്തരത്തിലുള്ള ലക്ഷണങ്ങളില്ല. എങ്കിലും ഈ കുമിളകളിലെ സ്രവം, അത് ചിക്കൻ പോക്സിൽ ഉള്ളതുപോലെ തന്നെ കുമിളകളിലെ സ്രവവുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നവർക്ക് ഹെർപ്പസ് സോസ്റ്റർ അല്ല അപ്പോൾ ഉണ്ടാകുന്നത്, അവർക്ക് ചിക്കൻ പോക്സ് വരും. കാരണം വൈറസ് ഒന്ന് തന്നെയാണ്, ഈ വാരിസെല്ല സോസ്റ്റർ വൈറസ് ആണ് ഈ കുമിളകളിലുള്ളത്. അപ്പോൾ ആ കുമിളകളുമായിട്ട്, കുമിളകളിലെ സ്രവവുമായിട്ട് ആരെങ്കിലും ഹെർപ്പസ് സോസ്റ്റർ പേഷ്യന്റിന്റെ കോണ്ടാക്റ്റിൽ വന്നാൽ അവർക്ക് ചിക്കൻ പോക്സിന്റെ ലക്ഷണങ്ങൾ ആ സമ്പർക്കത്തിൽ വന്നാൽ കാണിക്കും. ആ പക്ഷെ പകർച്ച ചിക്കൻ പോക്സിന്റെ അത്രയും ഇല്ലെങ്കിലും പകർച്ചയ്ക്ക് സാധ്യതയുണ്ട്.
1: അതുപോലെ തന്നെ മാഡം, സാധാരണയായി ഈ രോഗികളിൽ കണ്ടുവരാറുള്ള സങ്കീർണതകൾ എന്തെല്ലാമാണ്?
0: ഞാൻ പറഞ്ഞില്ലേ, കാഴ്ചക്കുറവ്, ബധിരത, പിന്നീട് ഈ നീണ്ടു നിൽക്കുന്ന വേദന, അസഹനീയമായ വേദന, ചിലർക്ക് തലച്ചോറിനെ ബാധിക്കുന്നു, മറ്റ് ഞരമ്പുകളെ ബാധിക്കുന്നു. ഇത്തരത്തിലുള്ള സങ്കീർണതകൾ വളരെ കൂടുതലാണ്. ചിക്കൻ പോക്സിനെ അപേക്ഷിച്ച് ഹെർപ്പസ് സോസ്റ്ററിന് സങ്കീർണതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ പോക്സിനെക്കാട്ടി വളരെ ഗൗരവത്തോടു കൂടി വേണം ഇതിന്റെ ചികിത്സ തേടുവാൻ. ഹെർപ്പസ് സോസ്റ്റർ വന്നാൽ എത്രയും പെട്ടെന്ന് ചികിത്സ എടുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. എത്രയും പെട്ടെന്ന് എന്ന് വെച്ചാൽ, നമ്മൾ 24 മണിക്കൂറിനുള്ളിൽ പറ്റുമെങ്കിൽ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ ഇത്തരത്തിലുള്ള സങ്കീർണതകൾ നമുക്ക് പൂർണ്ണമായിട്ടും തടയുവാൻ സാധിക്കും. അതിൽ ചിക്കൻ പോക്സിന് കൊടുക്കുന്നത് പോലെ തന്നെ ആന്റിവൈറൽ മരുന്നുകളാണ്, നമ്മൾ സൈക്ലോവിർ പോലുള്ള ആന്റിവൈറൽ മരുന്നുകളാണ് ഹെർപ്പസ് സോസ്റ്ററിന്റെ ചികിത്സയ്ക്കും എടുക്കേണ്ടത്. ചിക്കൻ പോക്സിന് ചിലർ മരുന്ന് എടുക്കാറില്ല, തനിയെ പോകും, സെൽഫ് ലിമിറ്റിംഗ് ആണ്. പക്ഷെ ഇപ്പോൾ എല്ലാവരും കഴിക്കാറുണ്ട്. മാത്രമല്ല ചിക്കൻ പോക്സിന് നമ്മൾ സൈക്ലോവീറൊക്കെ കഴിച്ചിട്ടുണ്ട്, ആന്റിവൈറലൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികൾക്ക് പിന്നീട് ഭാവിയിൽ ഹെർപ്പസ് സോസ്റ്റർ വരാനുള്ള സാധ്യതയും കുറയും. അപ്പൊ ചിക്കൻ പോക്സിന് മരുന്ന് എടുക്കുന്നതിൽ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഹെർപ്പസ് സോസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് പോയി ആന്റിവൈറൽ ചികിത്സ തേടുക, ഡോക്ടറെ കണ്ടിരിക്കുക തന്നെ വേണം, നിസ്സാരമായി കരുതരുത്. ചികിത്സ എടുക്കുകയാണെങ്കിൽ ഈ അപകടകരമായ സങ്കീർണതകളെ നമുക്ക് തടയുവാൻ സാധിക്കും. ഇപ്പോൾ ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ഹെർപ്പസ് സോസ്റ്ററിൽ ഏറ്റവും പ്രധാനം. പിന്നീട് അത് കൂടാതെ ആ ബ്ലിസ്റ്ററിന് വേണ്ടിയിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ആന്റിഹിസ്റ്റമിൻ മരുന്നുകളും വേദനയ്ക്കുള്ള മരുന്നുകളും ഒക്കെ തന്നെ നമുക്ക് ചികിത്സയുടെ ഭാഗമായി നൽകാം.
1: മേഡം, ഈ രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ചൊന്ന് പറയാമോ?
0: ചികിത്സയ്ക്ക് ഏറ്റവും പ്രധാനം ആദ്യം തന്നെ ആന്റിവൈറൽ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ആന്റിവൈറൽ മരുന്ന് ഡോക്ടർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച്, കാരണം ഡോസ്, വ്യക്തിയുടെ പ്രായം, തൂക്കം, മറ്റ് അനുബന്ധ രോഗങ്ങൾ ഇവയൊക്കെ അനുസരിച്ച് നമ്മൾ ഡോസ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നീട് വേദനയ്ക്കുള്ള ട്രീറ്റ്മെന്റ് ആണ്. വേദനയ്ക്ക് പല പല ട്രീറ്റ്മെന്റുകൾ ഇപ്പോൾ പരീക്ഷിക്കുന്നുമുണ്ട്. നമ്മൾ ഗുളികകളുണ്ട്, അതിൽ നിൽക്കാത്തവർക്ക് വേറെ മസാജിങ്ങും അത്തരത്തിലുള്ള പല പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ചികിത്സകളും പലതും ഫലപ്രദമാണ്. ഈ പലപ്പോഴും ഈ മസാജിങ് ഒക്കെ പറയുമ്പോൾ ഓപ്പോസിറ്റ് വശത്ത്, നമ്മൾ ഈ കുമിള പൊട്ടിയ ഭാഗത്തിന്റെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്താണല്ലോ കുമിള പൊട്ടുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് വശത്ത് അതേ ഭാഗത്തുള്ള മസാജിങ്, ഇത്തരത്തിലുള്ള പല തെറാപ്പികളും ഇപ്പോൾ ഈ പെയിനിന് നൽകുന്നുണ്ട്. പക്ഷേ ഈ സങ്കീർണമായ പെയിനിലേക്ക്, പോസ്റ്റർപെറ്റിക് ന്യൂറാലജി 3 മാസത്തിന് ശേഷമൊക്കെ പോകുന്നത് ആദ്യമേ തന്നെ ചികിത്സ തേടുകയാണെങ്കിൽ നമുക്ക് തടയുവാൻ കഴിയും. അപ്പോൾ ഇതിന്റെ ചികിത്സ പ്രധാനമായും ആന്റിവൈറൽ തന്നെയാണ്, പിന്നീട് വേദനയ്ക്കുള്ള ചികിത്സ.
1: മാഡം, ഈ രോഗത്തിന് പ്രായപരിധിയുണ്ടോ? സാധാരണ ഏത് വിഭാഗം ആളുകളിലാണ് ഈ രോഗം കൂടുതൽ കണ്ടുവരാറുള്ളത്? ഒപ്പം തന്നെ ഈ രോഗത്തിന് വാക്സിൻ ലഭ്യമാണോ?
0: പ്രായം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് കൂടുതൽ കണ്ടുവരുന്നത്. 85 വയസ്സിന് മുകളിലിന്റെ റിസ്ക്, ഏകദേശം 50% ആളുകൾക്കും ഇത് ഇത്തരത്തിൽ ഡോർമെന്റ് ആയിട്ടുള്ളവർക്ക് ഈ ഹെർപ്പസ് സോസ്റ്റർ വരുമെന്നുള്ളതാണ് കണക്കുകൾ. പ്രായമായവരിലാണ് ഇത് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇത് വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ കേരളത്തിൽ പ്രായം ആയവരുടെ, മുതിർന്നവരുടെ ജനസംഖ്യ അനുപാതം കൂടി വരികയാണ്. നമുക്കതുകൊണ്ട് ഇഷ്ടംപോലെ കേസസ് ഇപ്പം ഹെർപ്പസ് സോസ്റ്റർ റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല കേരളത്തിൽ മറ്റൊരു പ്രത്യേകത, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് പകർച്ചേതര രോഗങ്ങൾ ഇത്രയധികം കൂടുതലാണ്. പ്രമേഹ രോഗികളുടെ എണ്ണം മറ്റ് അനുബന്ധ രോഗങ്ങളുള്ളവരുടെ കൂടുതലാണ്. പ്രമേഹ രോഗം ഒരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറാണ്. അതും പ്രമേഹം നിയന്ത്രിതമാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല ആർക്കും. പക്ഷെ അനിയന്ത്രിതമായിട്ടുള്ള പ്രമേഹം, നമ്മൾ ഷുഗർ അണ്ടർ കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷി വളരെയധികം കുറയും. മറ്റ് രോഗങ്ങൾ, പ്രത്യേകിച്ച് അണുബാധയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രമേഹ രോഗികൾ അതിനാൽ തന്നെ അനിയന്ത്രിതമായിട്ട് പ്രമേഹം തുടരുകയാണെങ്കിൽ അവരിൽ ഹെർപ്പസ് സോസ്റ്റർ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് പ്രായമായവരിൽ അവിടെയും പ്രമേഹ രോഗം അനിയന്ത്രിതമാവുന്ന ആളുകളുടെ എണ്ണവും

നമുക്ക് പ്രായമായവരിലാണ് കൂടുതൽ. പിന്നീട് മറ്റ് പ്രതിരോധ ശേഷി കുറയുന്ന രോഗങ്ങളുള്ളവർക്കുമാണ് ഇത് കണ്ടുവരുന്നത്. ഇതിന് പക്ഷേ നമുക്കപ്പോൾ ഇപ്പോൾ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം 50 വയസ്സിന് മുകളിലുള്ള

0: ഫലപ്രദമാണ്. അപ്പോൾ വാക്സിനേഷൻ ഇതിനൊരു ഫലപ്രദമായ പ്രതിരോധമാണ്. പിന്നീട് കുട്ടിക്കാലത്തോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ചിക്കൻ പോക്സ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത്തരത്തിൽ സങ്കീർണതകളിലേക്ക് പോകാനുള്ള, ഒന്ന് ചിക്കൻ പോക്സ് രോഗം വരില്ല, വന്നാൽ തന്നെയും അത് തീവ്രമാവുകയില്ല, സങ്കീർണതയിലേക്ക് പോവുകയില്ല, മാത്രമല്ല ഭാവിയിലുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തടയുവാനും ചിക്കൻ പോക്സ് വാക്സിൻ. ഇപ്പം 50 വയസ്സിന് മുകളിലുള്ളവർക്കാണ് നമ്മൾ സോസ്റ്റർ വാക്സിൻ എടുക്കുന്നത്. അതല്ലാതെ കുഞ്ഞുങ്ങൾ മുതൽ 15 വയസ്സ് തൊട്ടാണ് ഇപ്പം IAP ഷെഡ്യൂൾ അനുസരിച്ച് വാക്സിൻ നമുക്ക് കൊടുക്കുന്നത്. 2 ഡോസ് വാക്സിനാണ് എടുക്കുന്നത്. 13 വയസ്സിൽ താഴെയാണെങ്കിൽ 3 മാസത്തിന് ശേഷം ഒരു ബൂസ്റ്ററും, 13 വയസ്സിന് മുകളിലാണെങ്കിൽ 1 മാസം, അതായത് 4 മുതൽ 6 ആഴ്ചയ്ക്ക് ശേഷം ഒരു ബൂസ്റ്ററും. അങ്ങനെ 2 ഡോസ് വാക്സിൻ ചിക്കൻ പോക്സിന് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്കിതിനെ പ്രതിരോധിക്കാം.
1: മാഡം, ഈ രോഗികൾക്കുള്ള ഭക്ഷണക്രമം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അപ്പൊ സോസ്റ്റർ, നമ്മൾ ചിക്കൻ പോക്സ് പറയുന്ന പോലെ ഈ കുമിള പൊട്ടുന്ന എല്ലാ രോഗങ്ങൾക്കും കുറെ അന്ധവിശ്വാസങ്ങളുണ്ട്, ഈ ദൈവകോപം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ രീതിയിൽ പിന്നെ പഥ്യങ്ങളും പുളിയുള്ളത് കഴിക്കരുത് എന്നൊക്കെയുള്ള കുറെ മിഥ്യാധാരണകളുണ്ട്. പക്ഷെ നമ്മുടെ ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസിൽ ഇതൊരു വൈറൽ രോഗം മാത്രമാണ്. അപ്പോൾ വൈറൽ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് അങ്ങനെ ഭക്ഷണത്തിന് പഥ്യമൊന്നുമില്ല. പക്ഷേ ദഹനത്തിന് എളുപ്പമുള്ള നമ്മളൊരു രോഗപ്രതിരോധം ശരീരം തീർക്കുമ്പോൾ ശരീരത്തിനെ സഹായിക്കുന്ന രീതിയിൽ പോഷക സമൃദ്ധമായ ദഹിക്കുവാൻ എളുപ്പമുള്ള എല്ലാ ഭക്ഷണവും കഴിക്കാം പ്രത്യേകിച്ച്. പക്ഷേ ഈ കുരു പൊട്ടിക്കുക, ഇത് ആ രീതിയിൽ, പിന്നെ കുളിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള മിഥ്യാധാരണകൾ നമ്മൾ മാറ്റിവെക്കണം. ചിക്കൻ പോക്സ് ആണെങ്കിലും സോസ്റ്റർ ആണെങ്കിലും ദിവസേന കുളിക്കുക, തേച്ച് കുളിച്ച് കുരു പൊട്ടിക്കാൻ നിൽക്കേണ്ട, പക്ഷെ സോപ്പ് തേച്ച് കുളിക്കുക. അല്ലെങ്കിൽ ഇതിനകത്ത് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും, ഇതിൽ അണുബാധ, ഈ കുമിളകളിൽ അണുബാധ ഉണ്ടായിട്ട് പിന്നീട് അത് വ്രണമാവുകയും അതിന്റെ കോംപ്ലിക്കേഷൻസ് കാരണം ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പൊ കുളിക്കുക എന്നുള്ളതും പ്രധാനമാണ്.
1: മേഡം, അതുപോലെ തന്നെ ഏറെ ഭയപ്പാട് ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഈ രോഗികളെ പരിചരിക്കുന്നവർ. അങ്ങനെയെങ്കിൽ ഈ രോഗികളെ പരിചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: ഇതിലൊന്ന്, ചിക്കൻ പോക്സും സോസ്റ്ററും രോഗിയെ നമ്മൾ തൊട്ട് പരിചരിക്കുകയേ ചെയ്യരുത്. ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ ഹെർപ്പസ് സോസ്റ്റർ മുതിർന്നവർക്കാണല്ലോ, ചിക്കൻ ബോക്സ് കുഞ്ഞുങ്ങളിലൊക്കെ വരുവാണെങ്കിൽ അമ്മമാർക്ക് എന്തായാലും എടുക്കേണ്ടി വരും. പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ ബോക്സ് ആണെങ്കിലും സോസ്റ്റർ ആണെങ്കിലും അതിന്റെ ആ ഒരു ഇൻഫെക്റ്റീവ് പീരീഡിൽ നമ്മൾ ആളെ ഐസൊലേറ്റ് ചെയ്യാം. പിന്നെ സോസ്റ്ററിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചിക്കൻ ബോക്സിന്റെ അത്രയും ഐസൊലേഷൻ വേണ്ട. കാരണം ചിക്കൻ ബോക്സിന് നമുക്ക് ഇപ്പോൾ ആശുപത്രിയിലാണെങ്കിലും നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ചിക്കൻ ബോക്സ് പേഷ്യന്റിനെ മാനേജ് ചെയ്യാൻ. കാരണം ഇത് വായുവിലൂടെ പകരുന്നു. പക്ഷെ ഹെർപ്പസ് സോസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം വായുവിലൂടെ പകരുക എന്നുള്ള റിസ്ക് ഇല്ല. ഈ കുമിളകളുമായിട്ട് കോണ്ടാക്ട് വരാതെ നോക്കിയാൽ മാത്രം മതി. ചിക്കൻ പോക്സിന്റെ അത്രയും ഐസൊലേഷൻ ഹെർപ്പസ് സോസ്റ്ററിന് ആവശ്യമില്ല. ഹെർപ്പസ് സോസ്റ്ററിന് നമുക്ക് കുമിളകളുമായിട്ട് കോണ്ടാക്ട് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം മാത്രം മതി പരിചരിക്കുന്നവർ ശ്രദ്ധിക്കുവാനുള്ളത്, കാരണം വായുവിലൂടെ അത് പകരുന്നില്ല.
1: മാഡം, ഈ രോഗം വരാതിരിക്കുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: നമ്മളിപ്പോൾ ചിക്കൻ പോക്സ് ഒരിക്കൽ വന്ന് പോയത് പിന്നെ നമുക്കതിനൊന്നും ചെയ്യാനില്ല. കാരണം നമ്മുടെ ശരീരത്തത് ഡോർമെന്റ് ആയിട്ട് ആ വൈറസ് കിടക്കുകയും റിയാക്ടിവേറ്റ് ചെയ്യുന്നതിന് തടയുവാനായിട്ട് പ്രതിരോധ ശേഷി കുറയുന്ന സാഹചര്യങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുന്നതല്ല. അവിടെയും പ്രമേഹം കണക്കുള്ള രോഗങ്ങൾ നിയന്ത്രണത്തിൽ, പ്രായമാവുന്നത് നമുക്ക് തടയാൻ പറ്റില്ല, പ്രായമാവുന്നത് നല്ല വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ പ്രമേഹ രോഗം നിയന്ത്രണത്തിൽ വെക്കുന്നത് ഒരു പ്രതിരോധ മാർഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാക്സിൻസ് ആണ് ഏറ്റവും എളുപ്പം. സോസ്റ്റർ വാക്സിനുകൾ എടുക്കുക നല്ലതാണ്. പിന്നീട് ഇത്തരത്തിൽ ഈ പ്രതിരോധ ശേഷി കുറവുള്ളവർ, അവര് പൂർണ്ണമായിട്ടും ഈ അവരുടെ എന്താ ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം നിലനിർത്തുവാൻ ശ്രമിക്കുക എന്നുള്ളത് എല്ലാ അണുബാധകൾ തടയുവാൻ നമ്മൾ ശ്രമിക്കുന്നത് പോലെയും സഹായകരമാകും.
1: ഹെർപ്പസ് സോസ്റ്റർ എന്ന രോഗത്തെ കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ചിന്തയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 4 മണി.

0: കഴിഞ്ഞാലും മൈ ജിയിൽ എസികൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ മാസ് വില കുറവ് തുടരുന്നു. ഇ എം ഐ വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
1: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു ബി എം ഡബ്ല്യു.
1: ഇപ്പോൾ തന്നെ മൈ ജി ഫീച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: അൽ അമാനയിൽ ചെന്നോണം സമ്മാനം കൊണ്ടോണം.
3: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാൽക്കടുപ്പിലൂടെ മെഗാ ബാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് ടിവി, വാഷിംഗ് മെഷീൻ.
4: അഞ്ച് കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണക്കിറ്റ്, ഓണപ്പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നറുടെ ക്യാഷ് പ്രൈസും.
3: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അജ്ഞമാം.
5: പ്രേക്ഷകർക്കുള്ള ഒരു അറിയിപ്പിലേക്ക്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പോഷകാഹാര വിദഗ്ധ ഉമ കല്യാണി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9495563211, ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ.

ചിത്രം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ ഗായകർ എസ് പി ബാലസുബ്രഹ്മണ്യം, എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ. രചന എസ് രമേശൻ നായർ. സംഗീതം വിദ്യാസാഗർ.

0: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayerboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയ്ക്ക് ജോൺസന്റെ സംഗീതം, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം അങ്ങനെയൊരു അവധിക്കാലത്ത്.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ടാൻ സമയമെടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈ തന്നെ പോവാം.
0: മൈ ജിയോണം, മാസ് ഓണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: നരേഷ് അയ്യർ പാടിയ ഗാനം, ചിത്രം അമോക്സ് അലക്സാണ്ടർ. വരികളൊരുക്കിയത് പ്രശാന്ത് വിശ്വനാഥൻ, ഈണം നൽകിയത് മിനി ബോയി.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: സുജാത ശ്രീനിവാസ്, നിഖിൽ എന്നിവർ പാടിയ ഗാനം ചിത്രം ദുബൈ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: മാസം കഴിഞ്ഞെന്ന് കരുതി ടി വി വാങ്ങൽ മാറ്റിവെച്ചോ?
1: എങ്കിലിതാ മൈ ജിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
0: ടി വി ഇ എം ഐ വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
1: നേടാം ഒരു ഇ എം ഐ ഓഫ് 60,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: കൂടാതെ മൈ ജി ഓണം മാസ് ഓണം സീസൺ ഫോർ സമ്മാനങ്ങളും ബമ്പർ സമ്മാനം ബി എം ഡബ്ല്യു കാർഡ്.
1: വേഗം ആവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
3: ബുധൻ ഉച്ചയ്ക്ക് 12:40
2: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
4: സിതാര പാടിയ ഗാനം ചിത്രം 18-ാം പടി. വരികളൊരുക്കിയത് ലോറൻസ് ഫെർണാണ്ടസ്, ഈണം നൽകിയത് പ്രശാന്ത് പ്രഭാകർ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
1: ജിതേഷ് പാടിയത് ചിത്രം മേഘമൽഹാർ.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: സമീകൃത ആഹാരം ഉറപ്പാക്കാൻ വില കൂടിയ ആഹാര സാധനങ്ങൾ വാങ്ങി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ അസീഫ അലി സംസാരിക്കുന്നു.
3: അശ്വതി ശ്രീകാന്തിന്റെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ ഈണം, ലിബിൻസ് കറിയ, കീർത്തന എസ് കെ എന്നിവർ പാടിയത് ചിത്രം കുഞ്ഞൽദൌ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 2 ദിവസത്തെ സന്ദർശനത്തിനായി കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാൻ പ്രസിഡന്റ് സാദിർ ജപറോവുമായി കൂടിക്കാഴ്ച നടത്തി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ 66-ാമത് സ്ഥാപക ദിനാഘോഷം നാളെ. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുഖ്യാതിഥിയാകും. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിനുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സ്വകാര്യ ആശുപത്രികളിൽ വിദേശ നിക്ഷേപം കൂടിവരുന്ന പ്രവണത വർദ്ധിച്ചുവരികയാണെന്ന് ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ.

ജനങ്ങൾ കൂടുതലായി സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കണമെന്നും മന്ത്രി കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ചട്ടമ്പിസ്വാമി സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ 173-ാമത് ചട്ടമ്പിസ്വാമി ജയന്തി സമ്മേളനവും പുരസ്കാര സമർപ്പണവും നാളെയും മറ്റന്നാളുമായി നടക്കും. ചട്ടമ്പിസ്വാമി ജയന്തി സമ്മേളനം നാളെ വൈകുന്നേരം തിരുവനന്തപുരം പാളയത്ത് മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ട്രെയിനുകളിലെ അനധികൃത യാത്ര തടയുന്നതിനായി സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് 16 മണിക്കൂർ പ്രത്യേക ടിക്കറ്റ് പരിശോധനാ യജ്ഞം സംഘടിപ്പിച്ചു. അനധികൃതമായി യാത്ര ചെയ്ത 725 പേർക്കെതിരെ കേസെടുക്കുകയും 566,210 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി യുജി പിജി കോഴ്സുകളിലേക്കുള്ള അപേക്ഷ തീയതി സെപ്റ്റംബർ 15 വരെ നീട്ടി. 30 കോഴ്സുകളിലേക്ക് sgou.ac.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. 2020 വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. മത്സരം രാത്രി 8 ദുബായിൽ. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. നിങ്ങൾക്കൊപ്പമുള്ളത് ഗായത്രി ദേവി. നീലത്താമര എന്ന ചിത്രത്തിനായി വി ശ്രീകുമാറും ശ്രേയാഘോഷാലും പാടിയ ഗാനം കേൾക്കാം. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
3: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
4: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ, ഇനിയും വൈകിട്ടില്ല.
5: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവിൽ.
4: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
5: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
4: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
7: എന്നും രാവിലെ 10:30
6: പ്രായോജകർ.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
8: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം രണ്ടു ജന്മം എന്ന ചിത്രത്തിനായി കാവാലം നാരായണ പണിക്കർ രചിച്ചത്. സംഗീതം MG രാധാകൃഷ്ണൻ.

0: ഇവിടെ ഭഗവതി എവിടെയുള്ള?
1: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
0: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
1: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
0: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പർ ഭഗവതി എടുക്കുന്നുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: അടുത്ത ഗാനം പി ജയചന്ദ്രനും സുജാതയും പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി, രണ്ടാം ഭാവം എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ്, ആര്യശാല.
4: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
5: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: ഉന്നത വിദ്യാഭ്യാസം ഇനി എല്ലാവർക്കും. UGC അംഗീകൃത സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൂടെ നിങ്ങൾക്കും കരസ്ഥമാക്കാം ബിരുദവും ബിരുദാനന്തര ബിരുദവും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
8: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
9: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
8: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
9: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
10: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
11: അടുത്ത ഗാനം ഹിറ്റ്ലർ എന്ന ചിത്രത്തിനായി അരുന്ധതി പാടിയതാണ്. രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം SP വെങ്കടേഷ്.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനിയൊരു ഹിന്ദി ഗാനമാണ് സിൽസില എന്ന ചിത്രത്തിനായി ലതാ മങ്കേഷ്കറും കിഷോർ കുമാറും സംഘവും പാടിയത്.

0: ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: അൽ
3: അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ നാർക്കെടുപ്പിലൂടെ മെഗാ വാമ്പകൽ AC സ്മാർട്ട് ടിവി വാഷിംഗ് മെഷീൻ
4: അഞ്ച് കുടുംബങ്ങൾക്ക് ഓണ സദ്യ ഡെയിലി ലക്കി വിന്നർ ഓണ കിറ്റ് ഓണ പുറവ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
3: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ് വെഞ്ഞാറമൂട് ശ്രീകാര്യം പോത്തൻകോട് ആൻഡ് അദ്ദമാം.
5: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
6: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
5: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
6: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
5: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
6: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
7: ഫോൺ ഞാൻ പറയാം.
5: എന്നാ പറയ?
7: 90 74 503 503.
8: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്
9: എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
10: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
8: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ് പഴവങ്ങാടി തിരുവനന്തപുരം 4246971 9.
11: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
12: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
13: അടുത്ത ഗാനം ഗിരീഷ് പുത്തഞ്ചേരി രചിച്ചതാണ്. ഇളയരാജയുടെ സംഗീതത്തിൽ പാടിയ ദേശുദാസ്. ചിത്രം പൊന്മുടി പുഴയോരത്ത്.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
2: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
3: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
4: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോൾ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
3: ഫിനാൻസ് പർച്ചേസിംഗ് നേടാം, ഒരു EMI ഓഫ്.
4: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
5: അടുത്ത ഗാനം പാടിയത് ശ്രേയാ ഘോഷാലും അർണാബ് ദത്തയും. റഫീഖ് അഹമ്മദ് രചന നിർവഹിച്ച് M. ജയചന്ദ്രൻ ഈണ നൽകിയ ഗാനം ആമി എന്ന ചിത്രത്തിൽ നിന്നും.

0: നിനക്കല്ലേ പട്ടുസാരി വേണം പറഞ്ഞു.
1: രണ്ട് പവന് കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8917655534.
3: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
4: ചേട്ടാ ചായ എടുക്കട്ടെ?
5: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
4: ആര് പറഞ്ഞു? മൈ ജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
5: അപ്പോ കാത്തിരിപ്പില്ലേ?
4: ഇല്ല.
6: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
7: ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. അഭയം എന്ന ചിത്രത്തിനായി P. സുശീല പാടിയത്. രചന P. ഭാസ്കരൻ, സംഗീതം V. ദക്ഷിണാമൂർത്തി.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 5 മണി കഴിഞ്ഞ 45 മിനിറ്റ്. ഇപ്പോൾ ഞാറ്റുവേല സ്പോൺസർ പരിപാടി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ,
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.
4: ഒരു കർഷകനെ എല്ലാവരും നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട്. കുറച്ച് ചളിയൊക്കെ പേരുണ്ട്, ചെരുപ്പൊന്നും ഇടാതെ ഒരു കയ്യിലൊക്കെ കൊടുത്ത് ഒരു ബനിയനൊക്കെ ഇട്ട് തലയിൽ ഒരു തൊപ്പിയോ പാളയോ അല്ലെ തോർത്തോ ഒക്കെ കെട്ടി, ആ ഒരു കൺസെപ്റ്റ് ഇരുന്ന് വരുന്നത് കൊണ്ടാണ് എല്ലാവരും ഈ രീതിയിൽ ചിന്തിക്കുന്നത്. കൃഷി എന്താന്ന്, കൃഷി എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ നമ്മൾ ആ ഒരു ലെവലിലാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുന്ന

0: കോട്ടും വെള്ള ഷർട്ടും ഇതൊക്കെ കാണുന്നത് പോലെ തന്നെയാണ്. അല്ലെങ്കിൽ ഡോക്ടറെ നമ്മൾ പറയുമ്പോൾ തന്നെ സ്റ്റെസ്കോപ്പ് കയ്യിൽ വരുന്ന പോലെ തന്നെ കർഷകൻ എന്ന് പറയുമ്പോൾ ഈ ചളിയും ഇതും വരുന്നത് കൊണ്ടാണ് എന്താണ് കൃഷി എടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നത്. അങ്ങനെയല്ല കൃഷിക്കാരനെ കണ്ടെന്നില്ല കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിയിലാണ് ഞാനും നടക്കുന്നത്. അങ്ങനെ കണ്ടാൽ പോരാ എന്ന രീതിയിൽ മാറ്റാൻ വേണ്ടിയിട്ടൊരു ശ്രമം ഞാൻ നടത്തുന്നുണ്ട്.
1: ഇത് കണ്ണൂർ ഇരിട്ടിയിലെ മൺസൂൺ മഷ്റൂം ഉടമ ശ്രീ രാഹുൽ ഗോവിന്ദിന്റെ വാക്കുകളാണ്. ഇന്നത്തെ യുവതലമുറയുടെ കർഷകൻ എന്ന നിർവചനത്തിന്റെ ചിന്തയിലും പ്രവൃത്തിയിലും രൂപത്തിലും മാറ്റം വരുത്തിക്കൊണ്ട് ഉന്നത ജീവിത നിലവാരവും അംഗീകാരവും ഉറപ്പുവരുത്തുന്ന ഉയർന്ന വരുമാനമുള്ള തൊഴിലായി കാർഷിക മേഖലയെ കാണുന്നതിന്റെ പ്രതിഫലനമാണ് ഈ വാക്കുകളിലൂടെ പ്രകടമാകുന്നത്. അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർക്ക് മിന്നുന്ന വിജയമുറപ്പാക്കുന്ന വിവിധ സംരംഭങ്ങൾ ഇന്ന് നമ്മുടെ കാർഷിക മേഖലയിലുണ്ട്. ഐടി മേഖലകളിൽ തൊഴിലെടുക്കുന്നവർ ഉൾപ്പെടെ നിരവധി യുവജനങ്ങൾ ഇന്ന് കാർഷിക മേഖലയിൽ ഒരു വമ്പൻ സംരംഭമായി വളർന്നുവരുന്നത് ഈ രംഗത്തെ സാധ്യതകൾ മനസ്സിലാക്കി അറിവ് നേടി ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകാം എന്ന ആത്മവിശ്വാസം കൊണ്ടുതന്നെയാണ്. കാർഷിക മേഖലയിലെ തൊഴിൽ ദാതാക്കളാകുന്ന ഇവർ കാലാനുസൃത മാറ്റങ്ങൾക്കനുസരിച്ച് പുത്തൻ പരീക്ഷണങ്ങളിലൂടെ വിജയപഥങ്ങളിലേക്കെത്തുന്നു. ഇത്തരം യുവസംരംഭകരെയും യുവതലമുറയെയും ആകർഷിക്കുന്ന ആത്മവിശ്വാസം നൽകുന്ന നിരവധി പദ്ധതികൾ കൃഷിവകുപ്പ് സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കി വരികയാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ശ്രീ രാഹുൽ ഗോവിന്ദാണ്. മികച്ച ജോലിയും മികച്ച വരുമാനവും ഉപേക്ഷിച്ച് കൂൺ കൃഷി രംഗത്തേക്ക് വന്നത് ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി തന്നെയാണ്. 2018 ആരംഭിച്ച തന്റെ ഈ സംരംഭത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ 30-ലധികം പേർക്ക് തൊഴിൽ നൽകാനും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉപഭോക്താക്കളെ സൃഷ്ടിക്കാനുമൊക്കെയായത് അടിപതറാതെ ഈ രംഗത്ത് ചുവടുറപ്പിച്ചതുകൊണ്ട് തന്നെയാണ്. ശ്രീ രാഹുൽ തന്റെ സംരംഭകനിലേക്കുള്ള വളർച്ചയുടെ പടവുകൾ ഞാറ്റുവേലയുമായി പങ്കുവയ്ക്കുന്നു.
0: ബേസിക്കലി നോട്ടിക്കൽ സയൻസ് ഡിപ്ലോമ കഴിഞ്ഞിട്ട് 2011 കപ്പലിൽ കയറിയതാണ്. 2016 ഇറങ്ങുന്നത്. 16-17 ടൈമിൽ തന്നെ അമ്മക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂണ് വീട്ടിൽ വിറക് പുരയിൽ ചെയ്ത് കൊടുത്താണ്. ഞാനതിനുശേഷം സെക്കൻഡ് മേറ്റർ എന്ന് പറയുന്നൊരു എക്സാം ഉണ്ട്. അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കോഴ്സുകളും പരീക്ഷകളും പൈസ ചെലവുള്ളൊരു ഇതാണ്. 2 വർഷം ചുരുങ്ങിയതുമാണ്. അപ്പം ആ സമയത്ത് ഒരു ഇൻകം രീതിയിൽ അമ്മേൻ്റെ കൂണ് ഹെൽപ്പ് ചെയ്തതാണ് ഞാൻ ചെയ്തത്. അപ്പം അതിൻ്റെ അകത്തെ ഒരു ഇൻകം ജനറേഷൻ കണ്ടപ്പോൾ പിന്നെ വൈറ്റ് കോളർ ജോബിനേക്കാൾ നമ്മളെ മേലെ നിന്ന് ആരും നിയന്ത്രിക്കാതെ ഒരു ഫ്രീഡം എന്ന് പറയുന്ന ഒരു സാധനം ആണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ഒരാൾ വൈകുന്നേരം എന്തായി ചെയ്തോ ഇല്ലയോ എന്ന് ഒരു ഷൗട്ട് ചെയ്യുന്ന ഒരു കേൾക്കുന്നതിലും സുഖം, നമ്മളോട് ആരും ചോദിക്കാനും പറയാതെ ഇല്ലാതെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുക എന്നുള്ളൊരു ഫ്രീഡാണ് ഞാൻ കാണുന്നത്. വൈറ്റ് കോളറിനേക്കാൾ നല്ലത് ആ ഫ്രീഡമാണ് എല്ലാവർക്കും ഇല്ലാത്തത്. അത് സുഖിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ മേഖല തിരഞ്ഞെടുത്തത്. സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം ആ ഒരു ചിന്തയിൽ നിന്നാണ്. ഇത് നല്ലതാണെങ്കിൽ ഈ മേഖലയിൽ ഞാൻ നോക്കുമ്പോൾ എന്നെ ഈ രീതിയിൽ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഡോക്ടർ ജയരാജ് സാറ്. കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹെഡായിരുന്നു, റിട്ടയർഡായി. ഞാനൊരു 3-4 കിലോ കൂൺ ഉണ്ടാക്കുമ്പോൾ എന്നോട് സാറ് ചോദിച്ചത് ഏഴിമല നാവിക അക്കാഡമി അല്ലെ CRPF ക്യാൻറ്റീൻ കണ്ണൂർ പോലീസ് അവിടെ ഇവിടെ ഒരു 50 കിലോ കൂൺ ഓർഡർ തന്നാൽ രാഹുൽ കൊടുക്കാൻ പറ്റില്ലേ എന്നുള്ള ചോദിക്കുമ്പോൾ 3 കിലോ കൂൺ ഉണ്ടാക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം 50 കിലോ അല്ലെ 100 കിലോൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെ കൊടുക്കാൻ ഒരാളും ആ നാട്ടിലും ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റിയുടെ വലിപ്പം ഉണ്ടല്ലോ, അത് തരുന്നൊരു ഫീല് വേറെ തന്നെയാണ്. അങ്ങനെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇവിടെ ആരും അതിന് മാത്രം ചെയ്യുന്നില്ല, നമുക്ക് പോകേണ്ട വഴിയിൽ ആരും ഇല്ല, തടസ്സങ്ങളില്ല എന്ന് കണ്ടപ്പോഴാണ് അതിലേക്കൂടി നടക്കാമെന്ന് വിചാരിച്ചത്.
1: കർഷകൻ എന്നതിന്റെ നിർവചനം കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുക എന്നതിൽ മാത്രം ഒതുങ്ങരുത് എന്നതാണ് ശ്രീ രാഹുലിന്റെ അഭിപ്രായം. കൂടുതൽ വരുമാനം നേടുന്നതിന് കൃഷിക്കൊപ്പം അതിന്റെ അനന്ത സാധ്യതകൾ കൂടി മനസ്സിലാക്കി പ്രവർത്തിക്കണം.
0: ഒരു കർഷകൻ എന്ന് പറയുന്നത് എപ്പോഴും ബേസിക്കലി അവർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കലാണ് കർഷകന്റെ പണി എന്നുള്ളൊരു ചിന്തയുണ്ട്. അതായത് തേങ്ങയാണെങ്കിൽ തേങ്ങ ഉണ്ടാക്കി അത് കൊണ്ടുപോയിട്ട് സംഭരണശാലകൾ കൊടുക്കുന്നു, അല്ലെ കൃഷി വകുപ്പിന് കൊടുക്കുന്നു, അല്ലെ എഫ് പി ഒ കൊടുക്കുന്നു, അല്ലെ കടകളിൽ കൊടുക്കുന്നു. അവിടെ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞതായിട്ടുള്ള ഒരു മേഖലയാണ് കൃഷി എന്ന് പറഞ്ഞിട്ട് കാണുന്നത്. ഇതിനപ്പുറം അങ്ങനെ ചിന്തിക്കുന്ന കർഷകരും അതിന്റെ നടുക്ക് നിന്ന് ഇത് വാങ്ങിയിട്ട് വേറെ എന്തെങ്കിലും ആക്കുന്നതോ വിൽക്കുന്നതോ ആയിട്ട് നടുക്കുള്ള ആളോ ആണോ വരുമാനം ഉണ്ടാക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ, വരുമാനം എന്നുള്ള കൺസെപ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും വരുമാനം അവരാണ് ഉണ്ടാക്കുന്നത്. കൃഷി ഇഷ്ടമുള്ളവര് പാഷനായിട്ടും ആ സംതൃപ്തിയും അതൊക്കെ വേറെ, ഫിനാൻഷ്യലി ആണ് നമ്മൾ പലതും കാണുന്നതെങ്കിൽ വരുമാനം അവർക്കായിരിക്കും കൂടുതൽ. അപ്പോൾ അങ്ങനെ ഒരു മേഖല എന്ന് അതിൻ്റെ എല്ലാ മേഖലകളിലേക്കും കൂണുണ്ടാക്കുമ്പോൾ അതിന് വേണം വിത്ത് കൊടുക്കണം, എന്നാൽ മാധ്യമം കൊടുക്കണം, അതിന് പാക്കിംഗ് കൊടുക്കണം, ലേബലിംഗ് കൊടുക്കണം, മാർക്കറ്റിംഗ് ഐറ്റംസ് കൊടുക്കണം, ഫാം കൺസ്ട്രക്ഷൻ ചെയ്യണം. ഇങ്ങനെ ഒരു കർഷകന് വേണ്ട എല്ലാം കൊടുക്കുമ്പോഴാണ് മൾട്ടിപ്പിൾ ഇൻകം ജനറേഷൻ എന്ന രീതിയിലൊരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വന്നത്. അല്ലെങ്കിൽ ഈ കർഷകൻ എന്നുള്ള രീതിയിലൊരു ഉൽപ്പന്നം കൃഷി ചെയ്യുക, അത് വിൽക്കുക, ഇത് മാത്രമുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഒതുങ്ങാതെ നിന്നതുകൊണ്ടാണ് ഈ വളർച്ച ഉണ്ടായതെന്ന് ഞാൻ കരുതുന്നത്.
1: ആദ്യമായി കടന്നുവരുന്നവർ അധികം മുതൽ മുടക്കില്ലാതെ ഈ രംഗത്തേക്ക് ഇറങ്ങുക, പഠിക്കുക, പരീക്ഷിക്കുക, അതിനുശേഷം ചുവടുറപ്പിക്കുക. കൂൺ മേഖലയിൽ നല്ല സാധ്യതകളുണ്ടെന്ന് സ്വയം തിരിച്ചറിയുക. കൂണുണ്ടെങ്കിൽ വാങ്ങാൻ ആളുണ്ട്, നല്ല വില തരാനും ആളുണ്ട്.
0: ഇതിലേക്ക് ഇറങ്ങുന്നവരോട് ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ലോ ഇൻവെസ്റ്റ്മെന്റ്, വലിയ പൈസയൊന്നും ചെലവാക്കാതെ കൃഷി തുടങ്ങുക, എന്നിട്ട് അതിനെ പരിപാലിക്കുക. ഒരു 2000 രൂപയോ 5000 രൂപ മാത്രം ചെലവാക്കിയിട്ട് അത് പരിപാലനം നടത്തിയിട്ട് അപ്പോൾ മനസ്സിലാവും ഇത് നമുക്ക് പറ്റിയ പണിയാണോ അല്ലയോ എന്നുള്ളത്. അതിനുശേഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുക എന്നുള്ളതാണ് ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യാറ്. പിന്നെ സ്കോപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇവിടെ കൂണില്ല. ഇപ്പം നിങ്ങൾ തിരുവനന്തപുരമായാലും എറണാകുളമായാലും ഏത് ജില്ലയിലെ ഒരു മെയിൻ ടൗണിൽ പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് 10 ഹൈടെക് ഫാമുകളും കസ്റ്റമേഴ്സും എനിക്കുണ്ട്. ബാക്കിയുള്ള കസ്റ്റമേഴ്സ് വേറെ ഹൈടെക് രീതിയിൽ ചെയ്യുന്ന 10 ഫാമുകൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ 10 ഫാമിലും മിനിമം 5, 10, 15, 20 കിലോനുള്ളതായിട്ട് ഓരോ ഫാമുകാരും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അറൗണ്ട് 150-200 കിലോസ് കൂണ് എനിക്ക് പരിചയമുള്ള അല്ലെ എൻ്റെ കസ്റ്റമർ എന്ന രീതിയിൽ ഞാൻ കാണുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് വൈകുന്നേരം ഒരു 5 കിലോ കൂണ് വാങ്ങാൻ എല്ലാ കടകളും കയറി ഇറങ്ങിയാലും 5 കിലോ കൂണ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല. ഒരു ബർത്ത്ഡേ ഫംഗ്ഷനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു 5 കിലോ കൂണ് വേണമെന്ന് വെച്ചാൽ കിട്ടില്ല. ഇതാണ് ഇവിടുത്തെ ചാൻസ്. അത്രയേ ഉള്ളൂ ഇവിടെ വളർച്ച, അത്രയേ വന്നിട്ടുള്ളൂ. അതിന് മാത്രം ആൾക്കാർ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയിട്ടില്ല. ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയാൽ മാത്രമേ ഉപയോഗിച്ച് തുടങ്ങുകയുള്ളൂ. എല്ലാവരും പറയുന്ന കാര്യം ഉപയോഗിക്കില്ല എന്നാ, ഉൽപ്പാദിപ്പിച്ചാലല്ലേ ഉപയോഗിക്കുള്ളൂ. പല ആൾക്കാരും വിളിച്ചിട്ട് ചോദിക്കുന്ന ഇതിൻ്റെ മാർക്കറ്റിംഗ് എന്നാ, ഞാൻ ഒന്ന് കൂണുണ്ടോ വിൽക്കാൻ? കൂണില്ല. കൂണില്ലാതെ വിൽക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടെന്നാ വേണ്ടത്? ഒരു സാധനം ഉണ്ടാകുമ്പോഴല്ലേ അതിനോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ.

കൂൺ കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടോ? പഠനത്തിന്റെ ഭാഗമായി റിസർച്ച് ചെയ്യണോ? എങ്കിൽ ശ്രീ രാഹുൽ ഗോവിന്ദിന്റെ മൺസൂൺ മഷ്റൂമിലേക്ക് വന്നോളൂ. അതിനുള്ള ലാബും മറ്റ് സജ്ജീകരണങ്ങളും തയ്യാർ. താമസിച്ച് പഠനം പൂർത്തിയാക്കി പോകാനുള്ള സംവിധാനങ്ങൾ വരെ ഇന്നിവിടുണ്ട്.

0: ഞങ്ങളുടെ റിസർച്ച് സെന്ററിൽ നിലവിൽ കേരളത്തിലെ കർഷക സർവകലാശാലയോ അല്ലെ ബാക്കിയുള്ള കോളേജുകളിലോ ബോട്ടണിയാണോ സുവോളജിയാണോ ആർക്കും വന്നിട്ട് റിസർച്ച് ചെയ്യാൻ പറ്റിയ ലാബും അക്കോമഡേഷൻ ഫെസിലിറ്റിയും കേരളത്തിൽ ആദ്യമായിട്ട് നമ്മൾ തുറന്നു കൊടുക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലാബുമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് സെക്ടേഴ്സാണ് ഉള്ളത്. അവിടെ 10 മണി തുറക്കുന്നതിനുണ്ട്, 5 മണി അടക്കുന്നതിനുണ്ട്, ഇല്ലേ ഹോളിഡേയ്സ് എല്ലാം വരും, ഞായറാഴ്ചയും വരും, ഫോർമാലിറ്റീസ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് 5 മണിക്കോ 6 മണിക്കോ 10 മണിക്കോ 2 മണിക്കോ നിങ്ങൾക്ക് സമയമുള്ളിടത്ത് വന്ന് താമസിച്ച് പഠിച്ച് റിസർച്ച് എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്ത് പോവാനുള്ളൊരു പബ്ലിക് ഫെസിലിറ്റി മഷ്റൂം ആയിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ ഓൾമോസ്റ്റ് അതിൻ്റെ എൻഡിലാണ്, അത് പണി പൂർത്തീകരിക്കുക. അക്കോമഡേഷൻ്റെ ആയി ലാബിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു.
1: ഈ രംഗത്ത് ഇദ്ദേഹം സാറ്റിസ്ഫൈഡ് ആണോ എന്നതല്ലേ നമുക്ക് ചോദിച്ചു നോക്കാം.
0: ഞാൻ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആകുന്നത് പല ആൾക്കാരുടെയും രാവിലെ കൂണ് പറിച്ച് സാറേ അല്ലെങ്കിൽ ഇന്നത്തെ വിളവ് എന്ന് പറഞ്ഞിട്ട് വിരിഞ്ഞ കൂണിൻ്റെ ഫോട്ടോ അയക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംതൃപ്തി അത് വേറെ തന്നെ, അത് വേറെയും കാണാനും പറ്റില്ല അനുഭവിക്കാനും പറ്റില്ല, അതെനിക്ക് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ എനിക്കത് വല്ല സുഖമാണ്.

0: വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് സമ്പാദിക്കാം. ചുരുങ്ങിയ മുതൽ മുടക്ക്, അത്യാവശ്യം നല്ല വരുമാനം. എന്നാൽ ശ്രമിച്ചു നോക്കാം അല്ലേ?
1: നിങ്ങൾ വലിയ രീതിയിലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു വീട്ടമ്മയെ സംബന്ധിച്ചോളം ആ വീട്ടമ്മയുടെ ചുറ്റുമുള്ള ഒരു 50 വീട്ടിലേക്കുള്ള ഊണ് മാത്രം ഉണ്ടാക്കിയാൽ ഒരു 400-500 രൂപ ഉണ്ടാക്കിയാൽ തന്നെ അയാൾക്ക് വേറെ ട്രാവൽ എക്സ്പെൻസ്, പാക്കിങ് ലാബലിങ്, അതായത് നമുക്ക് നേരിട്ട് കൊടുക്കുന്നതിന് ഇതൊന്നും വേണ്ട. ഒരു കടകളിൽ വെച്ച് വെക്കുന്നതിന് മാത്രം ഇതൊക്കെ വേണം. ഇതൊന്നും ഇല്ലാതെ നമുക്ക് ചുറ്റുമുള്ള 50 വീട്ടിലേക്ക് കൂണ് വെക്കാൻ പറ്റുമെങ്കിൽ ഒരു വരുമാനം. അത് വലിയ സ്കെയിലല്ല ഞാൻ പറയുന്നത്, ചെറിയ രീതിയിൽ ഒരു 50 വീട് അത്രയേ ഉള്ളൂ. അതിലെല്ലാവരും വാങ്ങില്ല. ഒരു 10 വീട്ടുകാർ, 5 വീട്ടുകാർക്ക് വേണ്ട 1-2 kg, ഒരു 500-700 രൂപ ഒരു ദിവസം. പഠിക്കണം, ഒരു സമയമുണ്ട് പഠിക്കാൻ. കൂണ് വേണ്ട ആൾക്കാരെ കണ്ടെത്താനുള്ള ഒരു സമയം, കൂണ് ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ കയ്യിൽ കൂണുണ്ടെന്ന് അറിയാനുള്ളൊരു ടൈം. ഈ 2 ടൈമും ഒത്തുവരുന്ന സമയത്ത് പിന്നെ മുതൽ അങ്ങോട്ട് നല്ല വരുമാനവും വിജയവും ഈ മേഖലയിൽ ഉണ്ടാക്കാൻ പറ്റും.
0: കണ്ണൂർ ഇരിട്ടിയിലെ ശ്രീ രാഹുൽ ഗോവിന്ദിന്റെ മൺസൂൺ മഷ്റൂംസ് ഇന്ന് യുവ സംരംഭകർക്കിടയിലും കാർഷിക രംഗത്തും ഒരു ചർച്ചാവിഷയമാണ്.
1: രാഹുൽ ഗോവിന്ദ് ഫൗണ്ടറാണ്. 9895912836 ഇത് എന്റെ നമ്പർ ആണ്. ഒരു നമ്പർ കൂടി ഉണ്ട്, 89-21-390-344.
0: പ്രതിമാസം 500,000+ രൂപയുടെ വരുമാനവും 500,000+ രൂപ ഇവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളമായി നൽകുകയും ചെയ്യുന്ന ഈ യുവ സംരംഭകന്റെ വിജയഗാഥയിൽ തെല്ലും അതിശയോക്തിയില്ല. സാധ്യതകൾ തേടിയുള്ള വഴിയിലൂടെ സഞ്ചരിച്ച് അതിവേഗം ലക്ഷ്യത്തിലേക്ക് അടുക്കുന്ന ശ്രീ രാഹുൽ ഗോവിന്ദനെ പോലുള്ള ചെറുപ്പക്കാർ കാർഷിക മേഖലയിലെ വിജയതിലകങ്ങളും വഴികാട്ടികളുമാണ്. ശുഭപ്രതീക്ഷകൾക്ക് കരുത്തു പകർന്നുകൊണ്ട് കൃഷിവകുപ്പും ഇവർക്കൊപ്പമുണ്ട്.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: 2 ദിവസത്തെ സന്ദർശനത്തിനായി കിർഗിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിർഗിസ്ഥാൻ പ്രസിഡന്റ് സാദിർ ജപറോവുമായി കൂടിക്കാഴ്ച നടത്തി. ദേശീയ കായിക ദിനവുമായി ബന്ധപ്പെട്ട് നാളെ കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന ഏക് ഖണ്ഡ ഖേൽ കെ മൈദാൻ മേ പരിപാടിയുടെ ഉദ്ഘാടനം സർവകലാശാല ചാൻസലറും ഗവർണറുമായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിക്കും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിന്റെ 66ാമത് സ്ഥാപക ദിനാഘോഷം നാളെ. മുഖ്യമന്ത്രി വി ഡി സതീശൻ മുഖ്യാതിഥിയാകും. ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിനുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അങ്കണവാടി കുട്ടികൾക്കായുള്ള ആരോഗ്യ പരിശോധനാ പദ്ധതി ബാല്യസ്പന്ദനം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ മറ്റന്നാൾ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അധ്യക്ഷത വഹിക്കും. ട്രെയിനുകളിലെ അനധികൃത യാത്ര തടയുന്നതിനായി സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് 16 മണിക്കൂർ പ്രത്യേക ടിക്കറ്റ് പരിശോധനാ യജ്ഞം സംഘടിപ്പിച്ചു. അനധികൃതമായി യാത്ര ചെയ്ത 725 പേർക്കെതിരെ കേസെടുക്കുകയും 566,210 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UGPG കോഴ്സുകളിലേക്കുള്ള അപേക്ഷാ തീയതി സെപ്റ്റംബർ 15 വരെ നീട്ടി. 30 കോഴ്സുകളിലേക്ക് SGOU.AC.IN എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. മത്സരം രാത്രി 8 മണിക്ക് ദുബായിൽ. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി എഫ്എം 101.9. ഇപ്പോൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും. ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീത സുധ ഗായത്രി ഗിരീഷ് അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാ സുരഭി ചലച്ചിത്ര ഗാന പരിപാടി. 11:00 സുഭാഷിതം വി എ പുരുഷോത്തമൻ നായർ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 വിവിധ ഭാരതി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ വെള്ളിമൺ നെൽസൺ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി വള്ളത്തോളിന്റെ എന്റെ ഭാഷ എന്ന കവിത ആലാപനം തുളസി വയക്കൽ. ഉദയഗീതം മുഖത്തല ജി ഗോപകുമാർ ആലപിച്ച മഹാലക്ഷ്മി സ്തവം. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടർന്ന് കേൾക്കാം. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ. ചരിത്രത്തിൽ ഇന്ന് 7:15 ആരണ്യകം ആയുരാരോഗ്യം. 7:55 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധിസ്മൃതി. 8:02 ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി നമുക്കു ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജ്വലേഴ്സ് സ്മൃതിമധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം. കൃഷ്ണൻ ബാലകൃഷ്ണൻ അതിഥിയായി പങ്കെടുത്ത പരിപാടി. 10:02 ഗാനോപഹാരം. 10:30 റീഗൽ ജ്വലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില. 11:02 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരയിപ്പൂക്കൾ. 12:02 ഹരിതവാണി ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ ജൈവ സാങ്കേതിക വിദ്യയുടെ പങ്ക്. കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസർ ഡോക്ടർ ജിഷ എസ് സംസാരിക്കുന്നു. 12:20 ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 പ്രകാശധാര. സമീകൃത ആഹാരം ഉറപ്പാക്കാൻ വില കൂടിയ ആഹാര സാധനങ്ങൾ വാങ്ങി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? അസീഫ അലി സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ക്യാമ്പസ് കളേഴ്സ്. 2:02 മായാമുദ്രകൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 2:45 തിരയിപ്പൂക്കൾ. 3:00 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമെറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുത്തത്. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4:00 തിരയിപ്പൂക്കൾ. വൈകുന്നേരം 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധിസ്മൃതി. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും സംയോജിത കൃഷി സുസ്ഥിരമായ ഒരു കൃഷിരീതി ഡോക്ടർ ജേക്കബ് ജോണുമായി അഭിമുഖം. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീത സുധ ആർ വെങ്കിട്ടരാമൻ വീണയിൽ വായിച്ച കൃതികൾ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം ഡോക്ടർ വെള്ളിമൺ നെൽസൺ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. രാത്രി 11:05 വിവിധ ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പാണ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി ചലച്ചിത്ര ഗാനങ്ങളാണ്. ചക്രവാളം ചുവന്നപ്പോൾ ഈ ചിത്രത്തിനായി ചിറയൻകീഴ് രാമകൃഷ്ണൻ നായർ രചിച്ച എം കെ അർജുനന്റെ സംഗീതത്തിൽ യേശുദാസും സംഘവും പാടിയത്.

0: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ. ഓഗസ്റ്റ് 17 മുതൽ 31 വരെ
1: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവന് മുകളിൽ ഓണപ്പുടവ സമ്മാനവും, രണ്ട് പവന് മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
0: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
1: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം. സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112149.
2: ഓണം കഴിഞ്ഞു, പക്ഷേ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് തീർന്നിട്ടില്ല.
3: ആക്സസറീസ് ബാക്കിയാണോ? എന്നാൽ മൈജിയിലേക്ക് പോയാലോ?
2: മൈജിയിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
3: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ഓഫർ ആഘോഷം തുടരുന്നു.
2: ഇപ്പോൾ തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി എസ് ജാനകി പാടിയ ഒരു ഗാനമാണ്. രചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമാർ, ചിത്രം ആഭിജാത്യം.

0: സമീകൃത ആഹാരം ഉറപ്പാക്കാൻ വില കൂടിയ ആഹാര സാധനങ്ങൾ വാങ്ങി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ അസീഫ അലി സംസാരിക്കുന്നു.
1: ഇവിടെ ഭഗവതി എവിടെയുള്ള?
2: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
1: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാനാ.
2: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
1: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
2: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
3: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
4: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
5: ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി, ഏതോ ഒരു സ്വപ്നം എന്ന ചിത്രത്തിനായി യേശുദാസ് പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം സലീൽ ചൌധരി.

ചലച്ചിത്രഗാനങ്ങൾ ഇനി 7:20 കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യം യേശുദാസും ചിത്രയും പാടിയത്.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഹൈടെക് വ്യവസായത്തിന് കേരളം മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രണ്ടു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങി. സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ഏറ്റവും വലിയ ലഹരി മരുന്ന് വേട്ടയാണ് ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉന്നത ബന്ധത്തിന്റെ പേരിൽ കുറ്റക്കാർക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും ആഭ്യന്തരമന്ത്രി. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903. രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. മത്സരം രാത്രി 8 ദുബായിൽ. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ യുവതലമുറയുടെ സംഭാവനയുണ്ടാകണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ജോലി തേടുന്നവരിൽ നിന്നും തൊഴിൽദാതാക്കളായി യുവതലമുറ മാറണമെന്നും ശ്രീമതി മുർമു ആഹ്വാനം ചെയ്തു. ഫാഷൻ മേഖലയിലെ വർദ്ധിച്ചുവരുന്ന വനിതാ പ്രാതിനിധ്യം അഭിനന്ദനീയമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഹൈടെക് വ്യവസായത്തിന് കേരളം മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കൊച്ചി രാജഗിരി സ്കൂൾ ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹൈടെക് വ്യവസായത്തിലൂടെ വിദേശങ്ങളിലേക്കുള്ള കുടിയേറ്റം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നും പ്രവാസികളായ കേരളീയരെ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്നും ഉപരാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു.
1: High-tech industries should come here to Kerala because you got all other natural resources. You got the climate, you got the water, you got everything. You should concentrate on that so that migration from Kerala should get stopped. And reverse migration should take place. Again, Keralam should come up. All the Keralites should come and settle in Keralam. That is my wish. That is what is Viksit Bharat.
0: ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ലക്ഷദ്വീപ് സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് ഉപരാഷ്ട്രപതി കൊച്ചിയിലെത്തിയത്. മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ലക്ഷദ്വീപിന്റെ സാമ്പത്തിക വികസനത്തിന് ചരിത്രപരമായ ഉണർവേകുമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അഗത്യദ്വീപിൽ സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ആകെ സമുദ്ര സാമ്പത്തിക മേഖലയുടെ 1/6 ലക്ഷദ്വീപിൽ നിന്നാണെന്നും ഇതാണ് ദ്വീപുകളുടെ യഥാർത്ഥ സമുദ്ര ശക്തിയെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണവും ഉപരാഷ്ട്രപതി നിർവഹിച്ചു. മിഷൻ രംഗീൻ മച്ചിലി കർമ്മ പദ്ധതിക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. രണ്ടു ദിവസത്തെ കേരളം ലക്ഷദ്വീപ് സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ന്യൂഡൽഹിക്ക് മടങ്ങി. സെക്രട്ടേറിയറ്റിൽ സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പൊതു അവധി അല്ലാത്ത തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മുതൽ 5:30 വരെ സന്ദർശകർക്ക് മുഖ്യമന്ത്രിയെ കാണാം. പ്രായമായവർ, ഭിന്നശേഷിക്കാർ, ശാരീരിക അവശതയുള്ളവർ എന്നിവരെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പരാതി പരിഹാര സെല്ലിൽ മുഖ്യമന്ത്രി നേരിട്ട് കാണും. രാജ്യം കണ്ട ഏറ്റവും വലിയ ലഹരി മരുന്ന് വേട്ടയാണ് ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയുമായോ ആഭ്യന്തരമന്ത്രിയുമായോ ബന്ധമുണ്ടെന്ന് കരുതി കുറ്റക്കാരുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: തുഫാന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. എന്നോടൊപ്പം ഫോട്ടോ എടുത്ത എനിക്ക് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരാൾ പോലും തുഫാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ കൈകളിൽ വിലങ്ങ് വീഴുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കേരള പോലീസ് നടത്തുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണ് ഈ ചന്ദേര പോലീസ് സ്റ്റേഷൻ ഉണ്ടായത്. ഓപ്പറേഷൻ തുഫാൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നർക്കോ ഹണ്ടാണ്.
0: ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല നാളെ സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. രാവിലെ സെനറ്റ് ഹൌസ് ക്യാമ്പസിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാരായ റോജി എം ജോൺ, ഒ ജെ ജനീഷ്, ഇന്ത്യൻ ഹോക്കി ടീം പരിശീലകൻ ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് എന്നിവർ പങ്കെടുക്കും.

0: രാജ്യത്തെ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. വരും വർഷങ്ങളിൽ ആഗോള സെമി കണ്ടക്ടർ വിപണിയുടെ ഏകദേശം 10% വിഹിതം കൈവരിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ പറഞ്ഞു.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. ഹോങ്കോങ്ങുമായി ഇന്ത്യയുടെ 2ാം മത്സരം സെപ്റ്റംബർ 3 നടക്കും. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 900 ആയി. 4,200 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 933 തൊഴിലാളികൾ തൃശൂലി ജലവൈദ്യുത പദ്ധതികളുടെ തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതായി കരുതുന്നു. രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമായി പുരോഗമിക്കുകയാണ്. അതേസമയം നേപ്പാളിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടതിനെ തുടർന്ന് കേരളത്തിൽ നിന്നുള്ള 44 പേർ കൂടി സുരക്ഷിതരായി തിരിച്ചെത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: നേപ്പാളിൽ നിന്ന് ഇന്നലെ ബംഗളൂരുവിൽ എത്തിയിരുന്ന 47 അംഗ സംഘത്തിലെ 44 പേരാണ് ഇന്ന് കോഴിക്കോട് എത്തിയത്. മറ്റു 3 പേർ

0: എത്തിയിരുന്ന 47 അംഗ സംഘത്തിലെ 44 പേരാണ് ഇന്ന് കോഴിക്കോട് എത്തിയത്. മറ്റു 3 പേർ ട്രെയിൻ.
1: കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
0: നേപ്പാളിൽ നിന്ന് ഇന്നലെ ബംഗളൂരുവിൽ എത്തിയിരുന്ന 47 അംഗ സംഘത്തിലെ 44 പേരാണ് ഇന്ന് കോഴിക്കോട് എത്തിയത്. മറ്റു 3 പേർ ട്രെയിൻ.

0: പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഹൈടെക് വ്യവസായത്തിന് കേരളം മുൻഗണന നൽകണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രണ്ടു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് 1.27 ലക്ഷം കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന പരിപാടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ഏറ്റവും വലിയ ലഹരിമരുന്ന് വേട്ടയാണ് ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉന്നത ബന്ധത്തിന്റെ പേരിൽ കുറ്റക്കാർക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും ആഭ്യന്തരമന്ത്രി. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് ഇന്ന് ഇന്തോനേഷ്യയെ നേരിടും. മത്സരം രാത്രി 8 ദുബായിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി അനന്തപുരി എഫ് 101.9 സന്ധ്യാഗീതം തുടരുകയാണ്. ഇനി മാർക്കോസും സംഘവും പാടിയ ഗാനം.

0: രാവിലെ 7:55 പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട് വട്ടപ്പാറ.
1: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
2: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
1: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
2: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
3: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഹലോ ചേട്ടാ, പാലുകാച്ചിന് കൊടുക്കാൻ വിളക്ക് വാങ്ങാൻ മറക്കല്ലേ. നല്ല ഐശ്വര്യമുള്ള ഒരു വിളക്കായിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലേക്ക് കുറച്ച് പാത്രങ്ങളും വാങ്ങണം.
5: അത്രേ ഉള്ളൂ, നമുക്ക് വാങ്ങാലോ.
4: MRT ന്ന് തന്നെ വാങ്ങണേ, എന്നാലേ എന്റെ മനസ്സിനൊരു തൃപ്തി വരും.
6: 60 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസവുമായി MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് ദർശനവും.
0: സന്ധ്യാഗീതത്തിൽ ഇനി ജയവിജയ പാടിയ ഒരു ഗാനം.

ആകാശവാണി അനന്തപുരി എഫ് 101.9. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലിൻ വീടും പരിപാടിയിലേക്ക് സ്വാഗതം. മനുഷ്യർ സമയത്തെ മണിക്കൂറുകളായും മിനിറ്റുകളായും എണ്ണുന്നു. പക്ഷേ ഓരോ നിമിഷവും കടന്നു പോകുമ്പോൾ നമ്മുടെ ആയുസ്സിൽ നിന്നൊരു നിമിഷം കൂടി കുറയുകയാണ്. ഘടികാരത്തിലെ സൂചികൾ ഒരിക്കലും പിന്നോട്ട് തിരിയില്ല. അവ മുന്നോട്ട് നീങ്ങുന്നതിനൊപ്പം നമ്മുടെ ജീവിതവും അതിന്റെ അവസാനത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ ഒരൊറ്റ ശ്വാസത്തിൽ ഈ യാത്ര അവസാനിച്ചേക്കാം. അതുകൊണ്ട് ജീവിക്കാനുള്ളത് നാളെയിലേക്ക് മാറ്റിവെക്കാതെ സ്നേഹിക്കാനുള്ളവരെ ഇന്ന് തന്നെ സ്നേഹിക്കുക, പറയാനുള്ള നല്ല വാക്കുകൾ ഇന്ന് തന്നെ പറയുക. പണം നഷ്ടപ്പെട്ടാൽ തിരികെ നേടാം, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ തിരികെ കൊണ്ടുവരാം. പക്ഷേ കടന്നുപോയ ഒരു നിമിഷം പോലും തിരികെ വാങ്ങാൻ കഴിയില്ല. മറക്കരുത്, സമയം കടന്നുപോകുന്നതല്ല, നമ്മുടെ ജീവിതമാണ് ഓരോ നിമിഷവും കുറയുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും ഒരു അനുഗ്രഹമായി കണ്ട് സന്തോഷത്തോടെ ജീവിക്കുക. ഈ നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലിൻ വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും എങ്ങനെ നേടാം എന്നതിനെ കുറിച്ചാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ.
1: ചോദ്യം ഇതാണ്: റബ്ബർ തൈകൾ നടാനായി എത്ര വലിപ്പമുള്ള കുഴികളാണ് എടുക്കേണ്ടത്? ചോദ്യം കേട്ടല്ലോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം.
0: ഇനി പ്രധാന പരിപാടിയിലേക്ക് പോകാം. വിഷരഹിതമായ പച്ചക്കറി എന്നത് മലയാളിയുടെ ആഗ്രഹം മാത്രമല്ല, സ്വപ്നവുമായി തീർന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വീട്ടമ്മമാരായാലും മറ്റുള്ളവരായാലും വെറുതെ കളയുന്ന എത്രയോ സമയങ്ങളുണ്ട്. ഉള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ മട്ടുപ്പാവിൽ, അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ, എവിടെയായാലും ഇത്തിരി പച്ചക്കറികൾ നടാനല്ലോ. മടി പിടിച്ചിരിക്കാതെ നമുക്ക് തുടങ്ങാം. പലരും എന്നേ തുടങ്ങിക്കഴിഞ്ഞു. ആരോഗ്യവും ഒപ്പം വരുമാനവും നേടാം. അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും, ഈ വിഷയത്തെക്കുറിച്ച് വെള്ളാണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകിയ പരിപാടിയുടെ അവസാന ഭാഗമാണ് ഇന്ന്.
2: മേഡം, ഈ നമ്മുടെ പോഷകത്തോട്ടത്തിൽ ഈ കിഴങ്ങ് വർഗ വിളകൾ അതും ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും?
3: അതെ അതെ, തീർച്ചയായിട്ടും. കാരണം ഒരു 80 മുതൽ 100 ഗ്രാം ഒരു ദിവസം കിഴങ്ങ് വർഗ വിളകൾ കഴിക്കണമെന്നാണ് ഇന്ത്യൻ കൗൺസിൽ മെഡിക്കൽ റിസർച്ചിന്റെ റെക്കമെൻഡേഷനും പറയുന്നത്. പക്ഷേ ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ വരുന്ന കാരണം പലരും അതിൽ നിന്ന് പിന്നാക്കം പോവുകയാണ്. പ്രത്യേകിച്ച് വളരെ പ്രാധാന്യമേറി വരുന്നത് മധുരക്കിഴങ്ങ്, അതുപോലെ ചേന, ചേമ്പ്, കാച്ചിൽ എല്ലാം നല്ലത് തന്നെയാണ്. ഇപ്പൊ കപ്പ നമ്മൾ എടുത്തു പറയുന്നില്ലെന്നേ ഉള്ളൂ.
2: അത് കുറച്ച് വളർന്നു വന്നാൽ നമുക്ക് കുറച്ച് ഷെയ്ഡാവും.
3: അതെ അതെ അതെ അതെ,
2: വാണിജ്യാടിസ്ഥാനത്തിൽ
3: കർഷകർ കൃഷി ചെയ്യുന്നത് കൊണ്ട്.
2: ഒരു ശ്രോതാവ്, ഹലോ.
4: ഹലോ,
2: നമസ്കാരം സർ.
4: ഞാനിത് കൊല്ലം കുടിച്ചോട് എന്ന് സദാശിവനാണ്.
2: പറഞ്ഞോളൂ
4: സാറേ. ഈ വീട്ടുവളപ്പിലൊരു പച്ചക്കറിത്തോട്ടം എന്ന് പറഞ്ഞില്ലേ, പച്ചക്കറിത്തോട്ടം നല്ല ലാഭമായിട്ട് കൊണ്ടുപോകാന്നുള്ളതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഓർമ്മ വെച്ച നാൾ മുതലേ വീട്ടിലേക്ക് പച്ചക്കറികൾ ഉണ്ടാകാൻ ഞങ്ങൾ എരിഞ്ഞൊന്നും പേടിക്കാറില്ല. ഒരു 2 വർഷം മുമ്പ് ഒരു കമ്പിളിയാരം ഉണ്ടായിരുന്നു, അതിന്റെ അടുത്തൊരു കുമ്പളം നട്ടിരുന്നു. ആ കുമ്പളത്തിൽ നിന്ന് ശരിക്കും കായ് കിട്ടിയിരുന്നു കഴിഞ്ഞ വർഷം.
2: ഓക്കെ, സന്തോഷമാ.
4: ഈ വർഷവും അതുപോലെ ഒരു കുമ്പളം നട്ടു. കുമ്പളം നട്ട് അതിൽ നിന്ന് കാ പിടിച്ച് പറിച്ച് ഇപ്പം 3000 രൂപയുടെ കാ കൊടുത്തെങ്കിലും ആഴ്ചവരും പറിച്ചുകൊണ്ട് കൊടുത്തോണ്ടിരിക്കും. ഇപ്പം ഒരു 2 ആഴ്ചകളെ കൊടുക്കാൻ കാണും.
2: മേഡം അത് സൂചിപ്പിച്ചു, ഇങ്ങനെ നമ്മൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് പുറത്തു കൊടുത്താൽ ഒരു വരുമാന മാർഗവും നമുക്ക് ഇതിൽ നേടാൻ സാധിക്കും. വളരെ നന്ദി സദാശിവൻജി. സ്റ്റാഗേർഡ് പ്ലാന്റിംഗ്, നമ്മൾ ചിലപ്പോൾ എല്ലാം ഒന്നിച്ച് നട്ടാൽ ഒന്നിച്ച് വിളവ് കിട്ടുമ്പം നമുക്ക് എല്ലാം ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ നമ്മുടെ ഒരു വീട്ടാവശ്യത്തിനാണെങ്കിൽ സ്റ്റാഗേർഡ് പ്ലാന്റിംഗ് ചെയ്യുന്ന എപ്പോഴും നല്ലതല്ലേ?
3: അതെ, തീർച്ചയായിട്ടും. നമ്മളൊരു ഘട്ടം ഘട്ടമായിട്ട് തുടർച്ചയായിട്ട് പച്ചക്കറി മുന്നേ വിളിച്ച ചേട്ടൻ പറഞ്ഞ പോലെ പുറത്തുനിന്നൊന്നും മേടിക്കുന്നില്ല

0: അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. മാത്രമല്ല എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള വീടുകളിലോ അല്ലെങ്കിൽ ബന്ധു മിത്രാദികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്യാനായിട്ട് നമ്മൾ ദീർഘകാല വിളകളും ഹ്രസ്വകാല വിളകളും ആ രീതിയിൽ, ഇപ്പോൾ ചീര പോലെയുള്ള വിളകളാണെങ്കിൽ നമുക്കൊരു എല്ലാ വിത്തും ഉടൻ ഒരേ സമയം പാകാതെ നമുക്കൊരു 15 മുതൽ 20 ദിവസം കഴിഞ്ഞ് അടുത്ത ഒരു സെറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. കുറച്ച് കൂടുതൽ പയർ പോലെയുള്ള വിളകളാണെങ്കിൽ ഒരു 30 മുതൽ 45 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് സോ ചെയ്യുന്ന രീതിയിലും പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനും വീട്ടാവശ്യത്തിന് അത് സാറ്റിസ്ഫൈ ചെയ്ത് പോകും.
1: ഇനിയിപ്പം നല്ല വെറൈറ്റീസ് ഉണ്ടല്ലോ, ഏത് സീസണിലും നമുക്കത് ചെയ്യാൻ സാധിക്കും.
0: അതെ അതെ, തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റികളുണ്ട്.
1: ഹലോ
2: ഹലോ,
1: നമസ്കാരം മേഡം, ആരാണ് സംസാരിക്കുന്നത്, ഒന്ന് പരിചയപ്പെടുത്താം.
2: എന്റെ മകനാണ് ജാനകിയാണ്.
1: പറഞ്ഞോളൂ മേഡം.
2: നമുക്കൊരു മാവുണ്ട്, പൂത്ത് കന്നിമാങ്ങ പ്രായം കഴിയുമ്പോ തന്നെ ആ മാങ്ങയിൽ അത്രയും പുഴു വരും, വിളയാൻ പറ്റില്ല. ആ പുഴു വരാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ?
0: ആ നമസ്കാരം മാഡം, നമുക്ക് മാവിൽ ഇപ്പോൾ നേരത്തെ ഒരു ശ്രോതാവ് വിളിച്ചപ്പോൾ പറഞ്ഞതുപോലെ പുഴു വരാതിരിക്കാനുള്ള ഫെറമോൺ കെണികൾ ഇപ്പോൾ അവൈലബിൾ ആണ്. വെള്ളായണി കാർഷിക കോളേജിൽ വന്നു കഴിഞ്ഞാൽ 150 രൂപ കൊടുത്താൽ ഒരു കെണി കിട്ടും. അത് നമുക്ക് തുടക്കത്തിൽ, അതായത് കണ്ണിമാങ്ങ പ്രായത്തിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിന് മുന്നേ പറ്റുമെങ്കിൽ ഒരു അവസാനത്തെ ആ ഒരു പൂക്കുന്ന സ്റ്റേജിൽ തന്നെ ഇത് കൊണ്ട് തൂക്കി കഴിഞ്ഞാൽ.
2: മാവിൽ തൂക്കിയിടാണോ അതിന്റെ മൂട്ടിൽ നടുകയാണോ ചെയ്യേണ്ടത്?
0: ഇല്ല, തൂക്കിയിടാണ് ചെയ്യേണ്ടത്, ശിഖരത്തിലെ ശിഖരത്തിൽ തൂക്കിയിടുകയാണ് ചെയ്യേണ്ടത്. അത് ആ സാധനം മേടിക്കുമ്പോൾ അതിൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നിർദ്ദേശങ്ങൾ ഉണ്ടാവും.
1: ഈച്ചകൾ അതിന്റെ അകത്ത് വരുന്നതാണ്.
0: അതെ അതെ അതെ, അതായത് നമ്മൾ ആണീച്ചകളെയാണ് അതിലേക്ക് അട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ആണീച്ചകൾ വരുമ്പോ തന്നെ മേറ്റിംഗ് നടക്കാതെ പെണീച്ചകൾക്ക് മുട്ടയിടാൻ സാധിക്കില്ല.
2: എല്ലാ വർഷവും തൂക്കിയിടണം?
0: ആ എല്ലാ വർഷവും തൂക്കിയിടണം. എല്ലാ വർഷം എന്ന് മാത്രമല്ല, കാരണം ഇതൊരു ആവിയായിട്ട് പോകുന്ന ഒരു കെമിക്കലാണ്. പറ്റുമെങ്കിൽ ഒരു മാസം കഴിഞ്ഞൊന്ന് രണ്ടാമത്തെ എടുക്കേണ്ടി വരും, പെട്ടെന്ന് തന്നെ അതിന്റെ ഒരു എഫക്ട് കുറയും. പിന്നെ മഴയും വെയിലും ഒക്കെ കൊള്ളുന്നല്ലേ.
2: ചിലവര് പറഞ്ഞു ഈ കഴിയില തൂത്തുകൂട്ടി അതിന്റെ മൂട്ടിലിട്ട് കത്തിച്ചാ പോകുന്നു.
0: അതത്ര ഫലപ്രദമാണെന്ന് തോന്നിയിട്ടില്ല. കരിയില കത്തിക്കുന്നതുകൊണ്ട് കൂടുതൽ ചിലപ്പം പുഷ്പിക്കാനൊക്കെ സഹായിക്കുമായിരിക്കും, പക്ഷേ നമ്മുടെ പടയിച്ചയെ നിയന്ത്രിക്കാൻ അത്ര ഒരു എഫക്റ്റീവ് അല്ല. വേറെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കെണികളൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഒരു കെണി ഉപയോഗിച്ച് ഇതിനെ നിയന്ത്രിക്കാൻ
2: പറ്റും.
0: അതായത് ഈ പഴയീച്ചകള് വന്ന് വീഴുന്ന രീതിയിൽ തുളസി കെണിയോ തുളസി ശർക്കരയും കൂടെ ചേർത്തിട്ട്, പക്ഷെ ഏതെങ്കിലും ഒരു കീടനാശിനിയും കൂടെ അതിലിടണം, ഒരു ചിരട്ടയിലോ മറ്റോ കെട്ടി തൂക്കാം. അത് കൂടുതലും നമ്മൾ വെള്ളരിവർഗ വിളകൾക്കാണ് അത് നിർദ്ദേശിക്കാറുള്ളത്.
1: ഓക്കെ, വിളിച്ചതിന് വളരെ നന്ദി മേഡം. മേഡം, ഈ സ്റ്റാഗേർഡ് പ്ലാന്റിംഗ് മേഡം പറഞ്ഞു ഒരു 15 ദിവസമൊക്കെ ഇടവിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഒരു ശ്രോതാവ് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ വരുന്ന സ്ഥലത്ത് നമുക്ക് അവിടെ താഴെ തന്നെ ഗ്രോ ബാഗ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വെച്ച് ചെയ്താൽ ഇച്ചിരിയും കൂടെ ഫലപ്രദമായിട്ട് ചെയ്യാൻ സാധിക്കും.
0: തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഉയർന്ന ബെഡുകൾ നിർമ്മിച്ചുകൊണ്ട് നമുക്ക് നീർവാർച്ച ഉറപ്പാക്കാൻ പറ്റും. അതുപോലെ ഗ്രോ ബാഗുകളിലോ അല്ലെങ്കിൽ ഇപ്പൊ പല മാർഗങ്ങൾ ചെയ്യുന്നുണ്ട്, വെർട്ടിക്കൽ ലെമ്പ കൃഷി പോലെ ചെയ്യുന്നുണ്ട് കർഷകര്. അപ്പൊ അതെല്ലാം നമുക്ക് ഈ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ആ സ്ഥലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
1: പിന്നെ നമ്മൾ ഇതിൻ്റെ നമ്മുടെ വളപ്രയോഗം ആദ്യം തന്നെ മേഡം സൂചിപ്പിച്ച് നമുക്ക് വീട്ടിലുള്ള വേസ്റ്റൊക്കെ നമ്മൾ കമ്പോസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. ഇതൊഴിച്ച് നമ്മൾ രാസവളമൊക്കെ ഉപയോഗിക്കാറുണ്ടോ സാധാരണ?
0: സാധാരണ രീതിയിൽ രാസവളങ്ങൾ പൊതുവെ നമ്മൾ വീട്ടാവശ്യത്തിൽ അല്ലെങ്കിൽ ഒരു പോഷകത്തോട്ട സജ്ജീകരിക്കുമ്പോൾ രാസവളങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിലേക്കാളേറെ നമ്മുടെ മണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്താനും മണ്ണിലെ സൂക്ഷ്മജീവികൾ കൂടുതൽ ഉണ്ടാവാനും ജൈവ രീതിയിലുള്ള കൃഷിയായിരിക്കും നല്ലത്. അപ്പം അതിനുള്ള മാർഗ്ഗങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒത്തിരി വേസ്റ്റുകൾ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പൊ അതിനെ പല രീതിയിലുള്ള കമ്പോസ്റ്റുകൾ ഉണ്ടാക്കുകയും അതേപോലെ കുമ്മായം നമുക്ക് ചേർത്ത് കൊടുക്കാം. അമ്ലത്വം പരിഹരിക്കാനായിട്ട് കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ചേർക്കാം. ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതായിരിക്കും ഉത്തമം.
1: ഹലോ
3: ഹലോ, നമസ്കാരം സാർ.
1: ആ നമസ്കാരം, പറഞ്ഞോളൂ മേഡം, ആരാണ് സംസാരിക്കുന്നത്?
3: ലതികയാണ്, വെഞ്ഞിയോടി നിന്നാണ്.
1: പറഞ്ഞോളൂ ലതിക മേഡം.
3: ഞാനൊരു ചേന എന്റെ വീട്ടിൽ നട്ട് വളർത്തി എടുത്തതാണ്, നല്ല പാകമായി എടുത്തു. പക്ഷെ 4 വർഷവും അതില് മുള പൊട്ടി കഴിഞ്ഞു. ആ മുള പൊട്ടിയ ഭാഗം തെട്ടിയെടുത്താ എനിക്ക് ഇനി നട്ടുകൂടെ?
0: ചേന നമുക്ക് മിനി സെറ്റ് പ്ലാന്റിംഗ് എന്നൊരു ടെക്നോളജി ഉണ്ട് കേട്ടോ. ഈ സാങ്കേതിക വിദ്യ നമ്മുടെ ശ്രീകാര്യത്തുള്ള കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തില് ആ ഒരു സാങ്കേതിക വിദ്യ അവര് കൂടുതൽ പോപ്പുലറൈസ് ചെയ്യുന്നുണ്ട്. മുള വരുന്ന ഭാഗത്ത് കട്ടി കട്ട് ചെയ്ത് മിനി സെറ്റായിട്ട്, മനസ്സിലായില്ലേ, ആ രീതിയിൽ നമുക്ക് ചേന നടാൻ പറ്റും.
3: ചാണകത്തില് ചാണകം കിടക്കി മുക്കി വെച്ച്,
0: അതെ, ഉണക്കി എടുത്തിട്ട്, അതെ, വേണമെങ്കിൽ ഇച്ചിരി സ്യൂഡോമോണാസും കൂടെ ചേർത്തിട്ട് തണലത്തുണക്കി നമുക്ക് നടാൻ പറ്റും.
3: ഈതപ്പഴത്തിൽ കാ എന്ന് പാകമായി വരുന്ന സമയത്ത് കാ മൊത്തത്തിൽ നിന്ന് കറുത്ത്
2: നശിച്ചു പോകുന്നു. അതുപോലെ ഇനി മാവിന്റെ ഇതിലും തളിരിട്ട് വരുന്ന സമയത്ത് ആ മണ്ടഭാഗം മൊത്തം കറുത്ത് അതും അങ്ങ് ചീഞ്ഞു പോകുന്നു. അതിനെന്താ ചെയ്യേണ്ടത് സാർ?
0: ചീതപ്പഴം അത് പെട്ടെന്ന് ഉണങ്ങി പോവാണ് ചെയ്യുന്നത് അല്ലേ? ചുവട്ടില് കുറച്ച് കുമ്മായം ഇടുക. കുമ്മായം ഇട്ടിട്ട് ഏതെങ്കിലും ഒരു കുമ്മിൾ നാശിനി സ്പ്രേ ചെയ്യാനായിട്ട്, അപ്പം കോപ്പർ ഓക്സി ക്ലോറൈഡ് പോലെയുള്ള കുമ്മിൾ നാശിനി

0: അവൈലബിൾ ആണ്. അത് നമുക്ക് ഒരു 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, പക്ഷെ നേരിട്ട് പഴങ്ങളിൽ വീഴാത്ത രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക. ചുവട്ടിൽ ഇച്ചിരി കുമ്മായി ഇടുക, അപ്പൊ മണ്ണിന്റെ അമ്ലത്വം പരിഹരിക്കുമ്പോൾ കുറച്ച് വ്യത്യാസം വരും.
1: ഓക്കെ, വളരെ നന്ദി. ഇപ്പോൾ നമ്മൾ കമ്പോസ്റ്റിംഗ് മെത്തേഡ്സിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. വെർമി കമ്പോസ്റ്റ് ചിലപ്പം അടുക്കളത്തോട്ടത്തിൽ ഇത് ചെയ്യാൻ അത്ര പറ്റാത്ത ഒരു സാഹചര്യം വരാൻ സാധ്യതയുണ്ട്. വേറെ ഏതൊക്കെ കമ്പോസ്റ്റിംഗ് രീതികളാണ് കർഷകർ അവലംബിക്കേണ്ടത്?
0: കിച്ചൺ കമ്പോസ്റ്റിംഗ് ആയിട്ട് ഇപ്പൊ വീട്ടമ്മമാർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഒരു കമ്പോസ്റ്റിംഗ് ഇനോക്കുലം, എന്ത് കമ്പോസ്റ്റ് ആണെങ്കിലും അതൊന്ന് ത്വരിതപ്പെടുത്താൻ ഒരു ഇനോക്കുലം ആവശ്യമായിരിക്കും. ഹരിതകർമ്മസേന വഴിയും പല ഇനോക്കുലം വീടുകളിൽ കൊടുക്കുന്നുണ്ടല്ലോ, വേസ്റ്റ് ആയിട്ടുള്ള ഇനോക്കുലംസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഏതെങ്കിലും ഇട്ട് നമുക്ക് ഡെയിലിയുള്ള വേസ്റ്റ് ഒരു ബക്കറ്റിൽ ശേഖരിച്ച് അതിൽ കുറച്ച് കമ്പോസ്റ്റ് ഇട്ട്, ഇപ്പൊ വെള്ളായണി കാർഷിക കോളേജിൽ തന്നെ ഒരു ഇനോക്കുലം കമ്പോസ്റ്റ് പൊടി രൂപത്തിലുള്ളത്, അത് നമ്മൾ 1 കിലോ വേസ്റ്റ് ഇട്ടിട്ട് അതിൽ 5 ഗ്രാം ഇനോക്കുലം ഇട്ട് വീണ്ടും ഡെയിലി നമ്മളത് പ്രോസസ്സ്. അപ്പോൾ പുഴുക്കളും വരുന്നില്ല. അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു സെറ്റ് തയ്യാറാകുമ്പോൾ അത് മാറ്റി വെച്ചിട്ട് അടുത്ത സെറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വാഴ പോലെയുള്ള വിളകൾ ഉണ്ടെങ്കിൽ അതിന്റെ വേസ്റ്റ് ഒക്കെ നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കാൻ നല്ലത് വെർമി കമ്പോസ്റ്റിംഗ് ആണ്.
1: ചെറിയൊരു
0: അതിലും ചെയ്യാം, ബക്കറ്റിൽ ചെയ്യുന്നുണ്ട്, അതുപോലെ ചട്ടികളിലൊക്കെ ചെയ്യുന്നുണ്ട്, വെർമി കമ്പോസ്റ്റിംഗ് ചെയ്യാറുണ്ട്. അടച്ചു വെക്കാനുള്ളൊരു സൗകര്യവും കൂടെ ഉണ്ടായാൽ മതി.
1: പിന്നെ അതിന് വേണ്ടിയുള്ള മണ്ണിര നമുക്ക്
0: വെള്ളായണി കാർഷിക കോളേജിൽ കിട്ടും.
1: ഹലോ,
2: ഹലോ സാർ.
1: നമസ്കാരം.
2: നമസ്കാരം, ബാലകൃഷ്ണൻ പറഞ്ഞു കേട്ടു.
1: പറഞ്ഞോളൂ ബാലകൃഷ്ണൻജി.
2: അതൊക്കെ രണ്ടേ മൂന്ന് അഭിപ്രായം. ഇന്ന് വൈദ്യുതി പൂക്കുന്നേനെ പൂവടിഞ്ഞു പോകും സാറേ. ഓ, പിന്നെ ഒന്ന് മത്തനുണ്ടായാലുണ്ടല്ലോ, അതും പൂവടിഞ്ഞു പോകും, പൂ കിട്ടുന്നില്ല.
0: ചേട്ടാ നമസ്കാരം. നമുക്ക് പൂക്കൊഴിച്ചിലെ ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് വെള്ളരി വർഗ്ഗ വിളകളിൽ. അത് പൊതുവെ കർഷകർ പറയാറുണ്ട്. അതിൽ പല കാരണങ്ങൾ വരാറുണ്ട്. ഇപ്പൊ സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം കൊണ്ട് വരാറുണ്ട് മണ്ണിലെ. അപ്പൊ മണ്ണ് പരിശോധിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ശ്രമിക്കുക. സമ്പൂർണ എന്ന് പറഞ്ഞിട്ടൊരു സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയ ഒരു വളം കിട്ടും, കാർഷിക സർവകലാശാലയുടെ ആണ്. അതൊരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. വളം വയ്ക്കുന്ന കടകളില് അവിടെ ഇപ്പൊ പ്രൈവറ്റിൽ കിട്ടാൻ സാധ്യത കുറവാണ്, ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ കിട്ടും.
1: KVK കളും
0: അതെ, KVK കളും അതെ,
1: ശ്രമിച്ചു നോക്കുക.
0: അതെ, നമ്മള് ഫിഷ് അമിനോ ആസിഡ് ഒക്കെ കേട്ടിട്ടുണ്ടോ? അത് പൂവൊഴിച്ചിൽ നല്ലതാണെന്ന് ഇങ്ങനെ കർഷകർ പറയാറുണ്ട്.
1: മത്തി കഷായം ഉണ്ടാക്കത്തില്ലേ?
2: അടുക്കാത്തോട്ടം തന്നെ വീട്ടിന്റെ അടുക്കെല്ലാം ആക്കിയതാണ് ഈ കുമ്പള നട്ടത്, വൈദ്യുതി നട്ടത്. അപ്പൊ വൈദ്യുതി നല്ല വൈദ്യുതിയാണ് കിട്ടുന്നത്, പക്ഷെ അതിന് പൂ അടിഞ്ഞു.
1: അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് മാഡം പറഞ്ഞ മാതിരി. അപ്പൊ ചിലപ്പോ അത് പൂ നിൽക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഈ ഒരു പോളിനേഷന്റെ പ്രശ്നം കൂടി ഇവിടെ വരുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ പോകുമായിരുന്നു, നമ്മുടെ ചെറിയൊരു അടുക്കള തോട്ടത്തില് ഒരു 1-2 തേനീച്ചക്കൂട് വെക്കാൻ സാധ്യതയുണ്ടോ?
0: 1-2 നമുക്ക് വെക്കാം, ഒരു മാക്സിമം 1-2. അതും സ്റ്റിംഗ്ലെസ് ബീ ഉണ്ടല്ലോ,
1: ചെറുതേനീച്ച,
0: അതായിരിക്കും നല്ലത്. അപ്പോ കുറച്ച് മാനേജ് ചെയ്യാനും എളുപ്പമായിരിക്കും. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ വെള്ളരി വർഗ്ഗ വിളകളുടെ പരാഗണത്തിന് തേനീച്ച വളരെ ഹെൽപ്ഫുൾ ആണ്. കർഷക സർവകലാശാലയ്ക്കും ട്രെയിനിങ് ഉണ്ട്. അപ്പൊ ആ ഒരു ട്രെയിനിങ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ തേൻ കൊടുക്കാനും ഫലപ്രദമാണല്ലോ ഇങ്ങനെ ഒരു യൂണിറ്റ് വെക്കുമ്പോൾ.
1: അതും പിള്ളേർക്കൊക്കെ അത് കാണുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്ന് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി അത് നല്ലതാണ്. പിന്നെ വേണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ തേനീച്ചയുടെയും ഒരു കൂടൊക്കെ വേണമെങ്കിൽ വെക്കാം, പക്ഷെ അതിനൊരു പരിശീലനം എന്തായാലും
0: വേണം, തീർച്ചയായിട്ടും.
1: അത് അൺട്രെയിൻഡ് ആണെങ്കിൽ അത് പ്രശ്നമാണ്. ഹലോ,
3: ഹലോ,
1: ആ പറഞ്ഞോളൂ, ആരാണ് വിളിക്കുന്നത്?
3: എന്റെ പേര് ജോൺ.
1: ആ പറഞ്ഞോളൂ ജോൺജി.
3: ഞാന്റെ പാവലും പടവലൊക്കെ വീട്ടാശത്ത് മാത്രം ചെയ്യുന്ന ഒരാളാണ്. ഈ പാവല് പന്തലായിട്ട് കയറി കഴിഞ്ഞാൽ കൂമ്പ് മുറിഞ്ഞു പോകും, പിന്നെ തല നീളു തരാം, അങ്ങനെ എന്താണ് ചെയ്യുന്നത്?
0: പന്തലിൽ കയറി ആ കൂമ്പ് ഭാഗം ചുരുണ്ടു പോകുന്നതാണോ? അത് നമുക്കൊരു കാൽസ്യം ബോറോൺ എന്ന മൂലകങ്ങളുടെ അഭാവം അതിനൊരു ലക്ഷണം ഇങ്ങനെ വരാറുണ്ട്. അപ്പോ ചേട്ടന് പറ്റുമെങ്കിലൊന്ന് മണ്ണ് പരിശോധിച്ചിട്ട്. ഇപ്പൊ മണ്ണിൽ കുമ്മായം ഇടാറുണ്ടോ?
3: കുമ്മായം ഇടാറില്ല.
0: ആ കുമ്മായം തീർച്ചയായിട്ടും ഇടണം കേട്ടോ. 1 സെന്റില് 1 കിലോ എങ്കിലും കുമ്മായം ഉപയോഗിക്കുക. അതേപോലെ ഈ ഒരു അഭാവ ലക്ഷണം കാണിക്കുന്നത് ബോറോണിന്റെ ഒരു ലക്ഷണം ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും കാണാതെ പറയാൻ പറ്റില്ല, എങ്കിലും ഒരു ബോറോൺ അടങ്ങിയ സൂക്ഷ്മ വളങ്ങളുണ്ട്, സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയ വളങ്ങളുണ്ട്. അപ്പൊ അത് വാങ്ങി നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ സമ്പൂർണ്ണ സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയ വളമാണ്. അത് നമുക്ക് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കുക. തക്കാളിയുടെ ദ്രുതവാട്ടമാണോ പെട്ടെന്നുള്ള വാട്ടമാണോ? ആ അതെ, അതിന് നമ്മള് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും റിക്കവർ ആവാൻ പ്രയാസമാണ്. ആ ഏരിയയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആഴ്ചതോറും സ്യൂഡോമോണാസും പച്ചചാണകവും കൂടെ ചേർത്ത് ഒന്ന് തെളി രൂപത്തിൽ ആക്കി തളിക്കുന്ന നല്ലതായിരിക്കും. അത് ഒരു 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ, പിന്നെ അതിൻ്റെ കൂടെ ഒരു

0: പിടി പച്ചച്ചാണകവും കൂടെ ചേർത്തിട്ട്. നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ വന്ന് അത് രോഗം, വൈറസ് രോഗത്തിലേക്ക് പോകുന്നതാണ്. അപ്പൊ അതിന് നമ്മള് തുടക്കത്തിൽ തന്നെ കെണികൾ ഉപയോഗിക്കാം. വീട്ടാവശ്യത്തിനല്ലേ ചെയ്യുന്നത്? മഞ്ഞക്കെണി ആണെങ്കിൽ വെള്ളീച്ചയ്ക്കും മുഞ്ഞയ്ക്കും ഒക്കെ ഫലപ്രദമാണ്. നീലക്കെണി ആണെങ്കിൽ നമുക്ക് ത്രിപ്സ് ഉണ്ടല്ലോ, ഇലപ്പേനുകൾ, അതിനും നല്ലതാണ്. അപ്പോ അങ്ങനത്തെ കെണികൾ തുടക്കത്തിലേ വെക്കുക. വെച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും.
1: പിന്നെ നമ്മുടെ ഈ അടുക്കള തോട്ടത്തിൽ സമയാസമയം ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ ചെറുത്. മൽച്ചിങ് കൊണ്ട് മണം സൂചിപ്പിച്ചായിരുന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് സപ്പോർട്ട് കൊടുക്കണം. വീഡിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്?
0: അതെ, തീർച്ചയായും. കാരണം കളനിയന്ത്രണം വളരെ ആവശ്യമാണ്. നമ്മളെപ്പോഴും പോഷകത്തോട്ടത്തിലാണെങ്കിൽ നമ്മളൊരു സിലബസ് പോലെ പറയുമ്പോൾ ആഴ്ചതോറും ഒരു ജൈവ സ്ലറിയോ കൂടുതൽ നമുക്ക് വളർച്ച ത്വരിതപ്പെടുത്താം. കാരണം നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ ജൈവ രീതിയിലുള്ള വളപ്രയോഗം ആകുമ്പോൾ നമ്മൾ കൂടുതൽ ജൈവ ഉപാധികൾ, അപ്പോൾ ജൈവവളങ്ങൾ ആഴ്ചതോറും അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കൊടുക്കുന്ന ഒരു കളകളും കൂടെ വരുമല്ലോ. അപ്പോൾ കളകൾ നല്ല രീതി നിയന്ത്രിച്ച് തന്നെ പോകണം. അതിന് ഒരു പരിധിവരെ പുതയിടൽ സഹായിക്കും. കരിയിലകൾ കൊണ്ടോ ഒക്കെ പുതയിടുന്നത് ഒരു പരിധിവരെ ജലം പിടിച്ചു നിർത്താനും അതുപോലെ കളകളുടെ നിയന്ത്രണത്തിനും സഹായിക്കും. പിന്നെ നമുക്ക് താങ്ങ് കൊടുക്കുന്നത്, താങ്ങ് കൊടുക്കുന്നതും ഇപ്പോൾ തക്കാളി മുളക് പോലെയുള്ള വിളകൾക്കൊക്കെ താങ്ങ് കൊടുക്കുന്നതും വേണം. അതുകൂടാതെയാണ് നമുക്ക് ഇപ്പോൾ പയറിനൊക്കെ ഇല നുള്ളി തല നുള്ളി കൊടുക്കുന്നത്, തലപ്പ് നുള്ളി കൊടുക്കുന്നത് കൂടുതൽ ശിഖരങ്ങൾ വരാനും പൂക്കാനും നല്ലതാണ്.
1: മുളകിനും അതേമാതിരി ചെയ്യാറുണ്ട്?
0: മുളകിനല്ല, കൂടുതലും പയറിനൊക്കെയാണ് ചെയ്യുന്നത്.
1: ഇപ്പം പയർ തന്നെ നമ്മുടെ കയ്യിൽ കുറ്റിപ്പയർ ഇനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം പന്തലൊന്നും ഇടാൻ സാഹചര്യം ഇല്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ അതൊക്കെ.
0: അതെ, കുറ്റിപ്പയർ ഇനങ്ങളായ കേരള കർഷക സർവകലാശാലയുടെ ഭാഗ്യലക്ഷ്മി എന്നൊരു കുറ്റിപ്പയർ ഇനമുണ്ട്. അതുപോലെ ഭാഗികമായി പടരുന്ന ഇനങ്ങളുണ്ട്, അനശ്വര, കൈരളി, അതുപോലെയുള്ള ഒത്തിരി പയറിനങ്ങളുണ്ട്. കൈരളി, വൈജയന്തി, അതെല്ലാം ചുമന്ന കളറിലുള്ള പയറാണ്, പയർവർഗ്ഗങ്ങളാണ്. ലോല, അനശ്വരയൊക്കെ പച്ച കളറിലുള്ള പയറാണ്.
1: പിന്നെ കുറച്ച് തണലുള്ള സ്ഥലമാണെങ്കിൽ അവിടെ വേണമെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിന് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇഞ്ചിയൊക്കെ, ഇഞ്ചി മഞ്ഞളും ഒക്കെ.
0: ഇഞ്ചി മഞ്ഞളും ഒക്കെ ഇപ്പോൾ ഗ്രോ ബാഗുകളാണെങ്കിൽ നല്ല രീതിയിൽ ആൾക്കാർ വിളവെടുക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ്, പക്ഷെ ഒത്തിരി വേണ്ട എന്നുള്ള ഒരു രീതിയിലുള്ള സ്പൈസി രീതിയിലുള്ള വിളകളാണ് ഇതൊക്കെ. അത് നമുക്ക് തണലുള്ള ഭാഗത്ത് ഗ്രോ ബാഗുകളിൽ കൃഷി, അല്ലെങ്കിൽ തെങ്ങിൻ്റെ ചുവട്ടിലാണെങ്കിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ അധികം വെയിലും വേണ്ട, ആ രീതിയിൽ നമുക്ക് ആ സ്ഥലം.
1: നല്ല ഇനങ്ങളും നമുക്ക് അവൈലബിൾ ആണ്.
0: അതെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഉണ്ട് കോഴിക്കോട്, അവരുടെ ഇനങ്ങളുണ്ട്. രജത, മഹിമ, വരത തുടങ്ങിയ ഇഞ്ചി ഇനങ്ങളുണ്ട്. അതുപോലെ ഇപ്പോൾ നമുക്ക് കേരള കർഷക സർവകലാശാല അടുത്തിടെ റിലീസ് ചെയ്ത ഇഞ്ചിയുടെ ഇനങ്ങൾ

0: അപ്പോൾ ഒരു സംയോജിത കൃഷി രീതികളാ നമുക്ക് ഉൾപ്പെടുത്താം. വെറും ഒരു തോട്ടം അല്ലെങ്കിൽ കാർഷിക വിളകൾ മാത്രമല്ല, ഒരു സംയോജിത രീതിയിലും നമുക്ക് ഒരു പോഷകത്തോട്ടത്തിൻ്റെ ഒപ്പം സജ്ജീകരിക്കാൻ സാധിക്കും.
1: സാധിക്കും. പിന്നെ താഴെ സ്ഥലം കുറവാണെങ്കിൽ മട്ടുപാവല് സ്ഥലം ഉണ്ടെങ്കിൽ ആ സ്ഥലം എന്തായാലും നമുക്ക് നല്ലപോലെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും.
0: കാരണം കൂടുതൽ വെയിൽ കിട്ടുന്ന സ്ഥലവും കൂടെയാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അതും ആ ഭാഗവും, ഒത്തിരി കർഷകർ നഗരപ്രദേശങ്ങളിൽ അങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ താല്പര്യവും ആഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാം.
1: പിന്നെ നല്ല കർഷകരെ പോയി ഒന്ന് സന്ദർശിച്ച് വേണമെങ്കിൽ കാണാം. പിന്നെ പരിശീലന പരിപാടികൾ
0: തീർച്ചയായിട്ടും എപ്പോഴും പരിശീലന പരിപാടികൾ ആസൂത്രണം ചെയ്യാറുണ്ട്.
1: ഡോക്ടർ സുഷ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാൻ സാധിച്ചു. വളരെ നന്ദി.
0: താങ്ക് യു.
2: അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും. വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകിയ പരിപാടിയുടെ അവസാന ഭാഗമാണ് കേട്ടത്. ഡോക്ടർ സുഷ വി എസുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ സുഷ വി എസിന്റെ ഫോൺ നമ്പർ 9846584835.

0: ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ. മഴക്കാലമായതിനാൽ വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം നിയന്ത്രിക്കാൻ 2.5 മില്ലിലിറ്റർ ക്ലോർപൈറിഫോസ് അല്ലെങ്കിൽ 2 മില്ലിലിറ്റർ ക്യുനാൽഫോസ് 1 ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ ഇലക്കവിളുകളിലും ദ്വാരങ്ങളിലും നല്ലവിധം ഇറങ്ങിച്ചെല്ലത്തക്ക വിധം പശ ചേർത്ത് തളിച്ചു കൊടുക്കാവുന്നതാണ്. നട്ട് 4 മാസം പ്രായമായ പാളയൻകോടൻ വാഴയ്ക്ക് യൂറിയ, മസൂറിഫോസ്, മ്യൂറിയറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ രാസവളങ്ങൾ യഥാക്രമം 110, 500, 335 ഗ്രാം വീതവും നിയന്ത്രണമല്ലാത്ത മറ്റിനങ്ങൾക്ക് 220, 500, 335 ഗ്രാം വീതവും നൽകുക. ഇലപ്പുള്ളി രോഗത്തിന്റെ ലക്ഷണം കണ്ടാലുടൻ രോഗം കൂടുതലുള്ള ഇലകൾ മുറിച്ചുമാറ്റി നശിപ്പിക്കുന്നത് രോഗം പടരാതിരിക്കുവാൻ സഹായിക്കും. പിന്നീട് സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളുടെ 2 ഭാഗത്തും വീഴത്തക്കവണ്ണം തളിക്കണം. രോഗം രൂക്ഷമാണെങ്കിൽ രോഗബാധയേറ്റ ഇലകൾ വെട്ടിമാറ്റിയ ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം അല്ലെങ്കിൽ ടെബുകൊണസോൾ എന്ന കുമിൾനാശിനി 1 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയത് എന്നിവയിലൊന്ന് ഇലയുടെ 2 വശത്തും വീഴത്തക്കവണ്ണം തളിച്ചുകൊടുക്കുക. മഴക്കാലത്ത് ജാതിയിൽ വരുന്ന കായഴുകൽ, ഇലപൊഴിച്ചിൽ എന്നീ രോഗങ്ങളെ തടയുന്നതിനും ചെറുക്കുന്നതിനും മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
0: ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
2: കിസാൻ ക്രെഡിറ്റ് കാർഡ്. കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചുവരുന്നു. കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിന് മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്, വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്. സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് 1 കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരു വായ്പാ സൌകര്യം മാത്രമല്ല, കർഷകന്റെ സാമ്പത്തിക സുരക്ഷയും ആത്മവിശ്വാസവും ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ആധുനിക കൃഷിരീതികൾ സ്വീകരിക്കാനും മികച്ച കൃഷി നടത്താനും ഇത് കർഷകർക്ക് സഹായകമാകുന്നു.
3: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയട്ടെ. ചോദ്യം ഓർമ്മയുണ്ടോ? റബ്ബർ തൈകൾ നടാനായി എത്ര വലിപ്പമുള്ള കുഴികളാണ് എടുക്കേണ്ടത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം: മണ്ണാഴം കുറഞ്ഞതും വളരെ ഉറച്ചുകിടക്കുന്നതുമായ സ്ഥലങ്ങളിൽ 75 സെന്റിമീറ്റർ വീതം നീളവും വീതിയും ആഴവുമുള്ള കുഴികളാണ് എടുക്കേണ്ടത്. എന്നാൽ 1 മീറ്ററോ അതിലേറെയോ മണ്ണാഴമുള്ള സ്ഥലങ്ങളിൽ കൂടത്തൈകൾ ഇറക്കി വയ്ക്കാൻ മാത്രം വലിപ്പമുള്ള

0: ചെറിയ കുഴികൾ എടുത്ത് നട്ടാൽ മതി. ചെറിയ കുഴികൾ എടുക്കുന്നതിലൂടെ കുഴിയെടുപ്പിന് വേണ്ടി വരുന്ന മൊത്തം ചെലവിന്റെ 70% കുറയ്ക്കാൻ കഴിയും. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
1: വയലും വീടും സമാപിക്കുന്നു.

0: ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ സെപ്റ്റംബർ 2 ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പോഷകാഹാര വിദഗ്ധ ഉമാ കല്യാണി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321 മറ്റൊരു നമ്പർ 9495563321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിയിട്ടില്ല.
2: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവിൽ.
1: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
2: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ ആദ്യം. പി ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം മായ, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

അടുത്ത ഗാനം 1983 എന്ന ചിത്രത്തിനായി പി ജയചന്ദ്രനും വാണി ജയറാമും പാടിയത്. രചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനിയൊരു ഹിന്ദി ഗാനമാണ്. അനാരി എന്ന ചിത്രത്തിനായി മുകേഷ് പാടിയത്.

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
4: ഓമപ്പെണ്ണിന് ഉരിയാട പയ്യൻ, ഈ ചിത്രത്തിനായി സുദീപ് കുമാർ പാടിയ ഗാനം കേൾക്കാം. രചന യൂസഫ് ലിക്കേച്ചേരി, സംഗീതം മോഹൻ സിതാര.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പരകരുത്.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഇനി വിജയ് യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം. രചന ഹരിനാരായണൻ, സംഗീതം രാഹുൽ രാജ്, ചിത്രം കോഹിനൂർ.

0: സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ആഗോള കാഴ്ചപ്പാട് വളർത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിനെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിൽ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉന്നത നിലവാരമുള്ള വ്യവസായ സംരംഭങ്ങൾക്ക് കേരളം ഊന്നൽ നൽകണമെന്നും ഉപരാഷ്ട്രപതി. 26-ാമത് SCO ഉച്ചകോടിക്ക് മുന്നോടിയായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷ്കേക്കിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ പരിഹരിക്കണമെന്ന് പ്രധാനമന്ത്രി. 2026-27 സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.8% വളർച്ച കൈവരിച്ചു. GDP വളർച്ചാ നിരക്ക് ജനങ്ങളുടെ കൂട്ടായ കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 903 4,000-ലധികം പേരെ കാണാതായി. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. ദേശീയ കായിക ദിനവുമായി ബന്ധപ്പെട്ട് നാളെ കേരള സർവകലാശാല സംഘടിപ്പിക്കുന്ന ഏക് ഖണ്ഡ ഖേൽ കെ മൈദാൻ മേ പരിപാടിയുടെ ഉദ്ഘാടനം സർവകലാശാല ചാൻസലറും ഗവർണറുമായ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ നിർവഹിക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 5,183 പ്രൈമറി സ്കൂളുകളെ ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്കായി തെരഞ്ഞെടുത്തതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എം ഷംസുദ്ദീൻ അറിയിച്ചു. ഏഷ്യൻ ഗെയിംസിനുള്ള 20-അംഗ ഇന്ത്യൻ ഫെൻസിംഗ് ടീമിനെ ഒളിമ്പ്യൻ CA ഭവാനിദേവി നയിക്കും. സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിലെ ഐചി നഗോയയിലാണ് 20-ാമത് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

പ്രശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഇനി കുഞ്ഞിക്കൂനൻ എന്ന ചിത്രത്തിനായി യൂസഫ് അലി കേച്ചേരി രചിച്ച മോഹൻ സിതാര സംഗീതം നൽകി മഹാദേവൻ പാടിയ ഗാനം.

0: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
1: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോൾ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
0: ഫിനാൻസ് പർച്ചേസിംഗ് നേടാം, ഒരു EMI ഓഫ്.
1: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
2: ലോലിപോപ്പ് ഈ ചിത്രത്തിനായി പ്രദീപ് ബാബു, ലിജി, ഫ്രാൻസിസ്, വിപിൻ സേവ്യർ എന്നിവർ പാടിയ ഗാനം. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം അലക്സ് പോൾ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനിയൊരു ഹിന്ദി ഗാനമാണ്. ബോർഡർ എന്ന ചിത്രത്തിനായി സോനു നിഗം, രൂപ് കുമാർ രാഥോഡ്, സംഘം എന്നിവർ പാടിയതാണ്.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി നാളെ രാവിലെ 7:55 പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വെങ്കോട് വട്ടപ്പാറ.
1: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ
2: ചേട്ടാ. ചായ എടുക്കട്ടെ?
1: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
1: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല.
3: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
0: രചന കൈതപ്രം, ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ. യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം തൂവൽ കൊട്ടാരം.

റഫീഖ് അഹമ്മദ് രചിച്ച ബെന്നന്റ വി ഡ്രാഗ് സംഗീതം നൽകി വിജയ് യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ചിത്രം ഗദ്ദാമ്മ.

0: ഭക്ഷണം കഴിഞ്ഞു, പക്ഷേ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് തീർന്നിട്ടില്ല.
1: ആക്സസറീസ് ബാക്കിയാണോ? എന്നാൽ മൈജിയിലേക്ക് പോയാലോ?
0: മൈജിയിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
1: ഓണം കഴിഞ്ഞാലും മൈജിയിൽ ഓഫർ ആഘോഷം തുടരുന്നു.
0: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: ഇനി ഒരു തമിഴ് ഗാനം കേൾക്കാം. ഗാട്ട കുസ്തി 2 എന്ന ചിത്രത്തിനായി ശ്വേതാ മോഹൻ പാടിയത്.

0: കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തിനായി യൂസഫലി കേച്ചേരി രചിച്ച മോഹൻ ചിത്താരയുടെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇനി.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ആകാശവാണി അനന്തപുരി എഫ് 101.9. ഇപ്പോൾ സമയം 9:00. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം കലാഭവൻ മണി പാടിയതാണ്. ബാബുരാജ് തൃപ്പുണിത്തറയുടെ രചന, നാദിർഷയുടെ സംഗീതം. ചിത്രം കബഡി കബഡി.

ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ സെപ്റ്റംബർ 2 ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പോഷകാഹാര വിദഗ്ധ ഉമാ കല്യാണി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495 96 43 2.

0: മറ്റൊരു നമ്പർ 949-56-55-63-21. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 949-56-59-63-21. ഓർക്കുക, പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ബുധനാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: സമീകൃത ആഹാരം ഉറപ്പാക്കാൻ വില കൂടിയ ആഹാര സാധനങ്ങൾ വാങ്ങി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ അസീഫ അലി സംസാരിക്കുന്നു.
0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഇനി യേശുദാസ് പാടിയ ഗാനം, രചന യൂസഫ് ലിക്കേച്ചേരി, സംഗീതം ജി ദേവരാജൻ, ചിത്രം മീൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 9 കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ സംഗീതസുധ.
1: ഇപ്പോൾ ശ്രീമതി ഗായത്രി ഗിരീഷ് അവതരിപ്പിക്കുന്ന രാഗമാലികകൾ കേൾക്കാം. തരംഗമ്പടി പഞ്ചനാഥായർ രചിച്ച ആരഭിമാനം എന്നു തുടങ്ങുന്ന രാഗമാലികയോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി ഗായത്രി ഗിരീഷ് അവതരിപ്പിക്കുന്ന രാഗമാലികകൾ. ഇനി ശ്രീ വിശ്വനാഥം എന്നാരംഭിക്കുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി ആദിതാളം.

0: ഇതുവരെ കേട്ടത് ശ്രീമതി
1: ഗായത്രി ഗിരീഷ് അവതരിപ്പിച്ച
0: രാഗമാലികകൾ.
2: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും നെയ്യാറ്റിങ്കര വാസുദേവനും പാടിയത്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 10:30. നിശാസുരഭി. നിശാസുരഭിയിൽ ഇന്നാദ്യം വി കെ ഹരിനാരായണൻ രചന നിർവഹിച്ച്, സതീഷ് രഘുനാഥൻ സംഗീതം നൽകി, മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയ ഗാനം. ചിത്രം പഴഞ്ചൻ പ്രണയം.

0: നിശാസുരഭി സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സുഭാഷിതം വി എ പുരുഷോത്തമൻ നായർ അവതരിപ്പിച്ചത്.
1: പരമിന്നത് പാർക്കിലില്ലതാൻ സ്ഥിരവൈരം നിയതിക്കു ജന്തുവിൽ ഒരു കൈ പ്രഹരിക്കവേ പിടിച്ചൊരു കൈ കൊണ്ടു തരോടുമേയിവൾ. മഹാകവി കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയിലെ വരികളാണിവ. പ്രകൃതിയിൽ സുഖദുഃഖങ്ങൾ ശാശ്വതമല്ലെന്നും ഒരു നാണയത്തിൻ്റെ ഇരുപുറങ്ങൾ മാത്രമാണെന്ന് അവ എന്നുമുള്ള സത്യം ഈ വരികളിലൂടെ കവി വെളിപ്പെടുത്തുന്നു. പ്രകൃതിക്ക് ഒരു ജന്തുവിനോടും സ്ഥിരവൈരമില്ല. ഒരു കൈകൊണ്ട് പ്രഹരിക്കുമ്പോൾ തന്നെ മറുകൈകൊണ്ട് തലോടുകയും ചെയ്യുന്നു. അതിനാലാണല്ലോ പ്രകൃതിയെ അമ്മയായി കണക്കാക്കുന്നത്. ഹാ സുഖങ്ങൾ വെറും ജാലം, ആരറിവൂ നിയതിതൻ, ത്രാസു പൊങ്ങുന്നതും താനേതാണ് പോവതും. കരുണ എന്ന ഖണ്ഡകാവ്യത്തിൽ നായിക വാസവദത്തയുടെ അവസ്ഥ ചൂണ്ടിക്കാട്ടി വീണ്ടും കവി അവതരിപ്പിക്കുന്നത് ഇതേ സത്യമാണ്. വാസ്തവത്തിൽ കെട്ടകാലം പോകുമെന്നും നല്ല കാലം വരുമെന്നും വിവേകബുദ്ധിയുള്ള മനുഷ്യന് അറിവുള്ളതെങ്കിൽ തന്നെ പലപ്പോഴും ആ വസ്തുത ഓർമ്മിക്കാതെ നമ്മൾ പെരുമാറുന്നു. ദുരിതകാലം ആഗതമാകുമ്പോൾ എനിക്ക് മാത്രം എന്താണിങ്ങനെ, എന്നും ദുഃഖം മാത്രമേ ഉള്ളല്ലോ എന്ന് ചിന്തിച്ച് സദാ ദുഃഖിതരായി കഴിയുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. നിസ്സാര പ്രശ്നങ്ങളെപ്പോലും ഊതി വീർപ്പിച്ച് വലുതാക്കുകയും അങ്ങനെ മാനസിക സമ്മർദ്ദത്തിലാവുകയും തദ്വാര ആരോഗ്യ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുകയും തങ്ങളുടെ ജീവിതത്തെ സദാ മറ്റുള്ളവരുടെ ജീവിതവുമായി തുലനം ചെയ്യുകയും അങ്ങനെ ജീവിതം ദുഃഖകരമാക്കുകയും ചെയ്യുന്ന മറ്റൊരു കൂട്ടരുണ്ട്. അങ്ങനെ ബഹുജനം പലവിധം. ഇത്തരക്കാരുടെ എണ്ണം സമൂഹത്തിൽ കൂടുന്നതനുസരിച്ച് ആത്മഹത്യകളും കൊലപാതകങ്ങളും അടിപിടി മോഷണക്കുറ്റങ്ങളും ഏറി വരുന്നു. ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഗോളത്തിലേക്ക് മനുഷ്യർ ചുരുങ്ങുന്നതോടെ അവൻ്റെ കാഴ്ചയും കേൾവിയും ചിന്തയുമെല്ലാം വികരവും സ്വാർത്ഥവുമാകുന്നു. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്നെ സുഖത്തിനായി വരേണം എന്ന ഗുരുവചനവും വിസ്മരിക്കപ്പെടുന്നു. ദിനം പ്രതി ഏറി വരുന്ന കുടുംബ പ്രശ്നങ്ങൾക്കും യുവജനതയുടെ അസ്വസ്ഥതകൾക്കും കാരണം ഇത്തരം മനോവ്യാപാരങ്ങൾ തന്നെയാണ്. ദുരിതകാലങ്ങളിൽ സ്വയം വിധിയെ പഴിക്കുന്നവർ നാളതുവരെ സ്വജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള അനുഭവിച്ച അനുഗ്രഹങ്ങളെ സൗകര്യപൂർവം വിസ്മരിക്കുന്നു. എന്നാൽ അങ്ങനെയാണോ വേണ്ടത്? നമ്മുടെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുക, ആ ദിനങ്ങളെ ഓർത്ത് സന്തോഷിക്കുക. ഈ ദുരിതകാലം നശ്വരമെന്നും വീണ്ടും ഇരുൾ നീങ്ങി വെളിച്ചം വരുമെന്നും വിശ്വസിക്കുക. പ്രകൃതി തന്നെ അതിന് നൽകുന്ന തെളിവുകളിലേക്ക് മനവും മിഴിയും തുറക്കുക. ഒരു രാവിനൊരു പകലും, ഒരു കുന്നിനൊരു കുഴിയും, ഒരു അസ്തമയത്തിന് ഒരു ഉദയവുമെല്ലാം മുറ പോലെ സംഭവിക്കുന്നില്ലേ? ആ കാഴ്ചകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക. കൊച്ചു കൊച്ചു നേട്ടങ്ങളിൽ പോലും സന്തോഷിക്കുവാനും ദുഃഖകാലങ്ങളിൽ ആത്മനിയന്ത്രണത്തോടെ മുന്നോട്ടു പോകാനും സാധിക്കണം. ഈ സമയവും കടന്നു പോകുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. മഹാകവി ഉള്ളൂർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ നമുക്ക് നാമേ പണിവതു നാഗം, നരകവും അതുപോലെ.
0: സുഭാഷിതം അവതരിപ്പിച്ചത് വി എ പുരുഷോത്തമൻ നായർ. കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ഇനി അല്പസമയത്തിനുള്ളിൽ വിവിധ ഭാരതി റിലേ കേൾക്കാം.